ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 4-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1781 സെപ്റ്റംബർ 4 അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ലോസ് ഏഞ്ചലസ് സ്ഥാപിതമായിരിക്കുന്നു. 1825 സെപ്റ്റംബർ 4 ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമാകുന്ന ആദ്യത്തെ ഏഷ്യക്കാരനും ഇന്ത്യയുടെ മഹാനായ വന്ദ്യവയോധികനുമായ ദാദാഭായി നവറോജി ബോംബെയിൽ ഭൂജാതനായിരിക്കുന്നു. 1947 സെപ്റ്റംബർ 4 തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം അനുവദിച്ചുകൊണ്ട് ചിത്തിരത്തിരുനാൾ വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല.
1: ഒരാൾ എപ്പോഴാണ് വയസ്സാവുന്നത്? 60 കഴിയുമ്പോഴോ അതോ 70 കഴിയുമ്പോഴോ? ഏയ്, അതൊന്നും ഒരാളെ വയസ്സാക്കുകയില്ല. ഒരാൾ വയസ്സായി പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ്. ചില വീടുകളിലെങ്കിലും കണ്ടിട്ടില്ലേ, 60-65 വയസ്സ് വരെ കിടന്ന് കഷ്ടപ്പെടും, അധ്വാനിക്കും. മാനസികമോ ശാരീരികമോ ആയി അയാൾ അല്പം തളർന്നു തുടങ്ങുന്ന നേരം മുതൽ വീട്ടിൽ നിന്ന് കേട്ടു തുടങ്ങുന്ന വർത്തമാനങ്ങൾ, അച്ഛനത് എങ്ങോട്ടാ പോകുന്നേ, നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്, ആരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, എന്താ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യകത എന്ന് തുടങ്ങിയ വർത്തമാനങ്ങൾ. ഓർക്കുക, അത് കേട്ടു തുടങ്ങുന്ന നാൾ മുതൽ അയാൾ വയസ്സായി തുടങ്ങും. കുറെ കൂടി കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചെന്നിരിക്കും, ഈ വീടിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുവെന്ന്. അതുകൂടിയാവുമ്പോൾ അയാളുടെ ഉള്ളം പൂർണ്ണമായും തകർന്നിരിക്കും. മെല്ലെ മെല്ലെ അയാൾ അവിടെ അധികപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കും. അയാളുടെ അധ്വാനം, ജീവിതം, സമയം എല്ലാം അവഗണിക്കപ്പെടും. ആർജവുമില്ലായ്മയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ടായി അച്ഛനെ ഒറ്റപ്പെടുത്തി കളയും. അപൂർവമായിട്ടാണെങ്കിലും തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛന്റെ കുറ്റങ്ങൾ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്ന അമ്മ തന്ത്രശാലിയാണെന്ന് പറയാതിരിക്കാനാവില്ല. അമ്മയുടെ കുറ്റങ്ങൾ മക്കളോട് പറയുന്ന അച്ഛൻ സ്വാർത്ഥനുമാണ്. കുറ്റങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അത് അവസരം കിട്ടുമ്പോഴൊക്കെ മക്കളോട് പറയുന്നുവെങ്കിൽ ഓർക്കുക, ഒരു തന്ത്രം മനയൽ അവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികമായി തീരെ തരംതാണു പോകുമ്പോഴാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നതെന്നും മറന്നുപോകരുത്. മാനസികാരോഗ്യക്കുറവും കാരണമാണ്. ഉദാത്തമായ മാനസികാരോഗ്യമുള്ള വീടുകളിൽ ആളുകൾ വയസ്സായി പോകുകയില്ല. ആർജവം ഉണ്ടായിരിക്കും, വ്യക്തിത്വ പ്രഭാവം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഭവനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് ഓർക്കുമല്ലോ.
0: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ.
1: ഒരു കാര്യം നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിരുത്തി ചിന്തിക്കണമെന്നൊന്നുമില്ല, വെറുതെ ചിന്തിച്ചു നോക്കിയാലും മതി. അതെ, ഈ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച കാര്യങ്ങളെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നവയാണ്. സത്യത്തിൽ ഈ ആശയം ഒരു ഇംഗ്ലീഷ് കവിതയുടെ തലക്കെട്ടാണ്. ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് ആർ ഫ്രീ എന്നാണ് ആ ശീർഷകം. അതിമനോഹരമായ എന്തൊക്കെയാണ് നമുക്ക് വെറുതെ കിട്ടുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. പ്രഭാതമെന്ന സൗന്ദര്യം, അരുണകിരണങ്ങളാൽ സമ്മോഹനമായ അതീവ സുന്ദരമായ പ്രഭാതം, മഞ്ഞുതുള്ളികൾ, പുലരിയിൽ ഹൃദ്യമായി പൂക്കുന്ന സുരഭില സുന്ദരമായ പുഷ്പങ്ങൾ, നീലാകാശങ്ങളെ കീറിമുറിച്ച് പറന്നുപോകുന്ന വെള്ളിക്കൊക്കുകൾ, അനവധി സുന്ദരമായി എന്നാൽ അലക്ഷ്യമായി പറന്നകലുന്ന മേഘശകലങ്ങൾ, പച്ച അതിന്റെ ലാവണ്യ അനുഭൂതി മുഴുവൻ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടം, പർവ്വതനിരകൾ, കുളിർനില ചന്തങ്ങൾ, പട്ടുപരവതാനിയിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, ഇളം കാറ്റുകൾ, മഴ, പ്രാണകോശങ്ങളെ സ്പന്ദിപ്പിച്ചു നിർത്തുന്ന ജീവവായു, ഇലകൾ, അരുവികൾ, കായൽ തടങ്ങൾ, പുഴകൾ, കടലുകൾ, കുന്നിൻപുറങ്ങൾ, മൈതാനങ്ങൾ, പുൽമേടുകൾ, അങ്ങനെ എന്തെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നു. ഇതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ സന്തോഷവാനായിരിക്കുന്നു എന്ന് പറയുവാനാവുക എന്നത് തന്നെ എത്ര വലിയ കാര്യമാണെന്ന് ഓർത്തുനോക്കൂ. കാനനം, മോഹനം, ശാന്തം, ഭീകരം, ഞാനോ പരിശദം ബന്ധങ്ങളാൽ ബന്ധിതൻ എന്ന് റോബർട്ട് ഫ്രോസ്റ്റ്. പ്രകൃതി എന്ന മഹാത്ഭുതം നമുക്ക് വെറുതെ കിട്ടിയിരിക്കുന്നു. അത് തിരിച്ചറിയാതെയാണ് മറ്റെന്തോ ആണ് വില പിടിച്ചത് എന്ന അർത്ഥത്തിൽ മനുഷ്യർ ഈ ഓട്ടമത്രയും ഓടിത്തിമിർക്കുന്നത്. സ്വർണം അമൂല്യമെന്ന് പറയുന്ന മനുഷ്യരോട് എന്തു പറയാനാണ്? ഒരു മഞ്ഞ ലോഹത്തോടുള്ള ആർത്തി, ആർത്തിയെ വിറ്റ് കാശാക്കുന്ന മറ്റു ചിലർ. ആനന്ദമല്ല മനുഷ്യൻ തേടുന്നത്, ആഗ്രഹങ്ങളാണ്. അതാകട്ടെ ദുഃഖത്തിന്റെ ഇരിപ്പിടവുമാകുന്നു. ലളിതമായ ജീവിതം മനുഷ്യന് ആനന്ദം പ്രദാനം ചെയ്യും. സന്തോഷിക്കാൻ എന്തൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നോക്കൂ, അതൊന്നും കാണുന്നില്ല. അന്വേഷിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. ഫിൻലൻഡ് ജനത അവരുടെ സന്തോഷത്തിന്റെ കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? 70% വനമേഖലകളുള്ള സ്ഥലമാണ് ഫിൻലൻഡ്. അവധി ദിനങ്ങളിൽ അവർ വനപാതകളിലൂടെ നടക്കാനിറങ്ങും. പ്രകൃതിയുടെ പരിച്ഛേദം പോലെ വിശാലമായ ആ നിഴൽക്കാടുകൾ അവർക്ക് കണ്ണടച്ച് ധ്യാനിക്കാനുമാവും. അത്രയും പ്രകൃതി അനുകൂലമായാണ് അവർ ജീവിക്കുന്നത്. ജനസംഖ്യയിൽ കൂടുതൽ പുസ്തകങ്ങളുടെ ശേഖരമുള്ള നാടാണ് ഫിൻലൻഡ്. ശില്പോദ്യാനങ്ങൾ, ആർട്ട് ഗാലറികൾ, അതൊക്കെ അവരുടെ സന്തോഷത്തിന്റെ കാരണങ്ങളാകുന്നു. അവർ സ്വർണക്കടകളെക്കുറിച്ച് പറയുന്നില്ല, വില കൂടിയ വസ്ത്രക്കടകളെക്കുറിച്ചും പറയുന്നില്ല. ഏറ്റവും വില കൂടിയ പ്രകൃതി നമുക്ക് വെറുതെ കിട്ടുന്നു. അതേക്കാൾ അമൂല്യമായ മറ്റൊന്നുമില്ലതാനും. സ്വസ്തിതേ സൂര്യതേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്ത ദീപ്തമാം ഇത്തിരി ചൂടുപാൽ വെളിച്ചം കുടിച്ചിവിടെ, ഈ കൊച്ചുവട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം എന്ന് കവി. നിങ്ങൾ വയ്ക്കുന്ന മരം ഒരിക്കലും നിങ്ങളുടേത് മാത്രമല്ല, അത് നിങ്ങളുടേത് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മണ്ണിൽ നിൽക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഫലം നിങ്ങൾ ആർക്കും കൊടുക്കാതെ ഭുജിക്കുന്നുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് ഉയരുന്ന ജീവവായു അതെല്ലാവർക്കുമുള്ളതാണ്. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി മരങ്ങൾ നടാത്തവരുമുണ്ട്. എന്റെ ഈ പ്രായത്തിൽ മരം വച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് കായ്ക്കുന്ന കാലം ഞാനുണ്ടാവില്ലല്ലോ എന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ്? വെറുതെ കിട്ടുന്ന ഭൂമിയെ പങ്കിട്ടിതെന്റെ നിന്റെ എന്നാർത്തി പെരുമ്പറ മുഴക്കുന്നു മനുഷ്യർ. ഈ ജീവവായു നിനക്കുള്ളതല്ലെന്ന് കൊട്ടിഘോഷിക്കുന്ന കാലങ്ങളെത്തുമേ എന്ന കാവ്യം എത്ര സത്യമാണെന്നോർക്കുക. അനർഘമീ നിമിഷം എന്തുകൊണ്ടെന്നാൽ, പ്രപഞ്ചമേ നീ നൽകുമീ അമൂല്യതകൾ എത്രമേൽ ശോഭനം ദീപ്തം, അറിയുന്നു ഞാനതിൻ മൂല്യം, എന്നിട്ടും എന്തിനോ തേടുന്നു മറ്റേതോ അമൂല്യമാം ഖനികളെ എന്ന കവിവാക്യം ഓർക്കുക.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട്. ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സ്വരരാഗങ്ങളുടെയും കിഴക്ക് പടിഞ്ഞാറുകളുടെയും വൃതിവ്യാപനങ്ങളുടെ സമ്മോഹനത. പ്രഭാത ശബ്ദത്തിൽ ഇനി രാഗലയം, ഒരു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമി രോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ് EOS-05. വിക്ഷേപിച്ച് 18 മിനിറ്റിനു ശേഷം അത്യാധുനിക ഭൌമ

0: ിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്ന സംവാദവേദിയായാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസനപാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ നേതൃത്വം, നയങ്ങൾ, ജനജീവിതത്തിൽ സുസ്ഥിരമായ മാറ്റങ്ങളാക്കി മാറ്റുന്ന സമീപനങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധം, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ വയോജന സമൂഹം, സിൽവർ ഇക്കണോമി, കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിന് സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി IIM സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. 2011 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്കായി IIM ഏകദിന നേതൃത്വ മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു.
0: വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 98 വില്ലേജുകളിലായി 8,590 ചതുരശ്ര കിലോമീറ്ററായി അതിർത്തി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശക്തമായ നിലപാടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതിയുമായി മന്ത്രി സണ്ണി ജോസഫിനൊപ്പം ചർച്ച നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയബാധിത കർഷകർക്ക് സഹായം ഉറപ്പാക്കുന്ന നടപടി ഊർജിതമായി മുന്നോട്ടു കൊണ്ടുപോകുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. പ്രളയബാധയുടെ സ്വഭാവവും വ്യാപ്തിയും സംബന്ധിച്ച കേസ് ഡിമിയ നോട്ടിഫിക്കേഷൻ പുറത്തുവന്ന ശേഷം തുടർ സാമ്പത്തിക സഹായ നടപടികളിലേക്ക് കടക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. തെരുവുനായ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. വയനാട് പടിഞ്ഞാറത്തറ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. തെരുവുനായ ശല്യ പരിഹാരം തദ്ദേശഭരണ വകുപ്പിന് മുന്നിലെ പ്രതിസന്ധിയാണെന്നും നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന പ്രവണത വ്യാപകമാകുന്നത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടെന്നും KM ഷാജി അറിയിച്ചു. വിദ്യാർത്ഥികളെ ഉയരങ്ങളിലെത്തിച്ച് കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഉയരെ വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KM അഭിജിത്ത് MLA നേതൃത്വത്തിൽ MLA KR വഴിയാണ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്ന് നേമം വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയാണ് പദ്ധതി ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുക. മേയർ O സദാശിവൻ രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. EPF പിഴ സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ വിശ്വാസ് പദ്ധതി വഴി കുറഞ്ഞ നിരക്കിൽ തീർപ്പാക്കാൻ സ്ഥാപനങ്ങളോട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. തൊഴിലുടമകൾക്ക് കുറഞ്ഞ പിഴത്തുക അടച്ച ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് വിശ്വാസ്. നശാമുക്ത ഭാരത് അഭിയാന്റെ 6-ാം വാർഷികത്തോടനുബന്ധിച്ച് ലഹരി ദുരുപയോഗത്തിനെതിരെ ദേശീയ പ്രതിജ്ഞ ഈ മാസം നടത്തും. നേരിട്ടും ഓൺലൈനായും 10 കോടിയിലധികം ആളുകളെ ഇതിൽ അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നത്. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ഉല്ലാസ് സാക്ഷരതാ പക്ഷാചരണത്തിന് കാസർകോട് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ നിരക്ഷരത നീക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് PJ.
2: സാക്ഷരതയുടെയും തുടർ വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് പക്ഷാചരണത്തിന്റെ ലക്ഷ്യം. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ ചെറിലടുക്ക മുളിപ്പറമ്പ് ഉന്നതിയിൽ ഭവന സന്ദർശനം നടത്തിയാണ് ജില്ലയിലെ സാക്ഷരതാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഭവന സന്ദർശനം നടത്തിയത്. സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളെ പരിചയപ്പെടുത്തുകയും താൽപര്യം അറിയിച്ചവരുടെ രജിസ്ട്രേഷന്റെ പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കുകയുമാണ് ഭവന സന്ദർശനത്തിലൂടെ ചെയ്തത്. September 6 ജില്ലയിലെ തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ പഠിതാക്കളുടെ സംഗമം നടക്കും. തുടർ വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയം അവതരിപ്പിക്കും. പഠിതാക്കൾ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കും. മുതിർന്ന പഠിതാക്കളെ ആദരിക്കുകയും ചെയ്യും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടാകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ

0: സാധ കൂട്ട് ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പ്രത്യേക ദർശനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് ഏറി. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ പതിനായിരക്കണക്കിന് ഭക്തരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത്. പുലർച്ചെ 3 നിർമാല്യ ദർശനത്തോടെയാണ് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ജന്മാഷ്ടമി ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലും ലോകമെമ്പാടും അസംഖ്യം ഭക്തർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഭക്തിയും സ്നേഹവും അതിരുകളും ഇല്ലാത്തതാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായവിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിലെത്തി. ദുബായിലെ 2 മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യ ഉയർത്തിയ 194 റൺസ് പിന്തുടർന്ന ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്മിതി എം പള്ളുരുത്തി.
1: KCLന്റെ ലീഗ് റൌണ്ട് മത്സരങ്ങൾ ഇന്നലെ രാത്രി പൂർത്തിയാക്കിയിരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റുമായി മത്സരിക്കും. ഫൈനൽ മത്സരം നാളെ വൈകിട്ട് നടക്കും. ഇന്നലെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെ ആലപ്പി റിപ്പിൾസ് 3 തോൽപ്പിച്ചിരുന്നു.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്ക് വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. ഇത് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനും സാധ്യത ഉയർത്തുമെന്ന് സർവകലാശാല അറിയിച്ചു. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്നും വൈസ് ചാൻസലർ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമിരോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണെത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണെത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കുടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ജിഷ യൂസി എഴുതിയ വരം എന്ന കഥ കേൾക്കാം. നെയ്വിളക്കിന്റെയും എള്ളെണ്ണ വിളക്കിന്റെയും നാളങ്ങൾ രാവും പകലുമേറ്റ് കൃഷ്ണവിഗ്രഹം ഇരുണ്ടു തുടങ്ങി. ഭഗവാന് ചൂട് അസഹ്യമായി വന്നു. ചന്ദ്രതിരിയുടെ പുക ശ്വാസം മുട്ടിച്ചു തുടങ്ങി. ഭഗവാനാണെങ്കിലും 24 മണിക്കൂറും പുക ശ്വസിച്ചാൽ വലിയ സുഖം കാണില്ലല്ലോ. അതിനുമപ്പുറം പൂക്കളുടെ ഗന്ധവും. തന്റെ ഭക്ത അവരുടെ വരുമാനം മുഴുവൻ ഈ പൂജാമുറിയിൽ ചെലവാക്കുന്നതിലെ ഖേദം അതിലേറെ. അവസാനം ഉറപ്പിച്ചു തന്നെ അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടാനൊരുങ്ങി. പതിവ് പോലെ കിടാവിളക്കിൽ നെയ്യ് നിറച്ച് തിരിച്ചു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആ സൗഭാഗ്യം സീതാലക്ഷ്മിക്ക് കിട്ടിയത്. ആരോ കയ്യിൽ പിടിച്ച് വലിക്കുന്നു. ഏയ്, തന്റെ തോന്നലാവും, ഈ പൂജാമുറിയിൽ ആര് വരാൻ? പൂജാമുറിയിലെന്നല്ല, ആ വലിയ വീടിന്റെ 7 അയലത്ത് പോലും ഒരു മനുഷ്യജീവിയെ അപൂർവമായേ കാണൂ. ആകെ വന്നു പോകുന്നത് പശുവിനെ കറക്കുന്ന രത്നമ്മയും കാര്യസ്ഥൻ മുനിയാണ്ടിയും മാത്രം. അവരാകട്ടെ അവനവന്റെ പണികൾ തീർത്ത് പോവുകയും ചെയ്യും. ഏതു നേരവും ഭക്തിമാർഗത്തിലുള്ള യജമാനത്തെ ശല്യം ചെയ്യാനൊന്നും അവർ മെനക്കെടാറില്ല. ഇടയ്ക്ക് അവർ തമ്മിൽ പറയും, എന്ത് തിരക്കും തിക്കും ബഹളവും ആളും ഉണ്ടായിരുന്ന തറവാടായത് ഇപ്പോൾ നിത്യപൂജ മാത്രമുള്ള ഒരു അമ്പലം പോലെയായി ഇവിടെ. രത്നമ്മ പഴയ പ്രതാപം ഓർത്തു പറഞ്ഞു, അതെ, അന്ന് ഈ തൊടിയിൽ എത്ര പണിക്കാരാ. അവരെ നോക്കി നിലയ്ക്ക് നിർത്തൽ തന്നെ എനിക്ക് വലിയൊരു പണിയായിരുന്നു. ഇപ്പൊ എല്ലാരും കൂടും കുടുക്കയും എടുത്തു പോയില്ലേ. ഈ തമ്പ്രാട്ടി തന്നെ എങ്ങനെ കഴിഞ്ഞതാ? ആ കുട്ടീനെ നോക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്. പാവം, അതിന്റെ ഒരു യോഗം. ഇപ്പോ സ്കൂൾ പണിയും ഇല്ലല്ലോ. തമ്പ്രാൻ പോവുകയും ചെയ്തു. കുട്ടികളെ പാട്ട് പഠിപ്പിക്കലും ഇപ്പൊ എന്തേ നിർത്തിയതാവോ? അറിയില്ല, ഞാൻ പോവാട്ടോ. ഇത് തേങ്ങയിട്ട് കണക്ക് നോക്കി കുറച്ച് തേങ്ങ കുഞ്ചുവിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏർപ്പാട് നോക്കട്ടെ. മുനിയാണ്ടി സംഭാഷണം അവസാനിപ്പിച്ച് അയാളുടെ പണികളിലേക്ക് തിരിഞ്ഞപ്പോൾ രത്നമ്മ തൊഴുത്തിലേക്ക് നടന്നു. കുഞ്ചുവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന വളർക്കൊമ്പി പയ്യന്റെ മകളാണ് ഇപ്പോൾ കറവയുള്ള ഈ പൂവാലി. പശുവിനടുത്ത് നിന്ന് അവൾ ഓർത്തു, കുഞ്ചും കണ്ണനും സീതാലക്ഷ്മിയുടെ 2 മക്കൾ. അവർ രണ്ടുപേരും ഇന്ന് ലോകത്തിന്റെ 2 അറ്റങ്ങളിൽ. പക്ഷെ എപ്പോഴും അമ്മയും തറവാടും ആ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് അത്ഭുതം. രണ്ടുപേരും ദിവസത്തിൽ 1ഓ 2ഓ 3ഓ തവണ അമ്മയെ വിളിക്കും, സുഖവിവരങ്ങൾ അന്വേഷിക്കും. അത് തമ്പ്രാട്ടിയുടെ ഭാഗ്യം. പൊതുവെ വലിയ ജോലിയൊക്കെ കിട്ടിയാൽ മക്കൾ അമ്മയെ മറക്കുന്ന ഈ കാലത്ത് എന്തായാലും അതൊരു ഭാഗ്യം തന്നെ. പക്ഷെ സീതയ്ക്ക് വേണ്ടത് അതൊന്നുമായിരുന്നില്ല. തന്റെ മകന്റെ ബാല്യം ആസ്വദിച്ച് മതിയായിട്ടില്ല അവർക്ക്. കുഞ്ചുവിന് 4 വയസ്സ് തികയും മുൻപ് കണ്ണനുണ്ടായി. ആ 2 മക്കളും സംഗീത അധ്യാപനവുമായി തിരക്കുകളിൽ കുഞ്ചുവിന്റെ ബാല്യം അവർ വിസ്മരിച്ചു. കണ്ണന്റെ വരവോടെ ആ കുഞ്ഞു വലുതായി. ഇനിയൊക്കെ തന്നെ ചെയ്യണം. അനിയന് ഒഴിഞ്ഞുകൊടുക്കു കുളന്തേ, അവൻ ചെറുതല്ലേ, അതിനെ വാശി പിടിപ്പിച്ചാൽ കിട്ടൂട്ടോ അടി. വേണമെങ്കിൽ തന്നെ അങ്ങോട്ട് കഴിക്കുക, ഉള്ള കുട്ടിയാന്ന വിചാരം. 4 വയസ്സ് തികയാത്ത അവനെ തറവാട്ടിലെ മറ്റുള്ളവർ വിലയിരുത്തിയിരുന്നത് സീതാലക്ഷ്മി വേദനയോടെ കണ്ണീരോടെ ഓർത്തു. തന്റെ അടുത്ത് പാട്ട് പഠിക്കാൻ കൊണ്ടുവിടുന്ന ഇത്തിരി പൈതങ്ങളെ കണ്ട് അവരുടെ മാതാപിതാക്കളെ അവർ തിരുത്തി. ആയിട്ടില്ലാട്ടോ ഇവിടെ നിർത്തി പോവാൻ, അമ്മയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ തന്നെ വേർപെടുത്തണ്ടാട്ടോ. വേദവും സംഗീതവും പാരമ്പര്യമായി തുടർന്ന് വന്നിരുന്ന തഞ്ചിയൂർ വൈദ്യസ്വാമിയുടെ കുടുംബത്തിലേക്ക് 19ാം വയസ്സിലെത്തിയതാണ് സീതാലക്ഷ്മി. ഭർത്താവ് അനന്തരാമയ്യർ കച്ചേരിയും വേദപഠന ക്ലാസ്സുകളുമായി പോകുമ്പോൾ സീതാലക്ഷ്മി തറവാട്ടിലെ സംഗീത വിദ്യാലയത്തിൽ അധ്യാപികയായി. തീർത്തും ചിട്ടയായ സമ്പദ് സമൃദ്ധവും പ്രൗഢവുമായ ജീവിതം. വേദപഠനത്തിനായി അവിടുത്തെ ആണുങ്ങൾ ദൂരെ ഒരു പാഠശാലയിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു ചെയ്തു വന്നത്. അനന്തന്റെ 3 ചേട്ടന്മാർക്കും പെൺകുട്ടികളെ ഉള്ളൂ. അതുകൊണ്ട് അവരെ 4 വയസ്സിൽ അമ്മമാരിൽ നിന്ന് അകറ്റിയില്ല. പക്ഷെ സീതയുടെ മകനെ 4ാം വയസ്സിൽ വേർപെടുത്തി ദൂരെ വേദപാഠശാലയിൽ ചേർത്തു. അരുതെന്ന് പലവട്ടം പറഞ്ഞു നോക്കി സീതാലക്ഷ്മി പരാജിതയായി. 8 പൊട്ടും വാക്കും നാക്കും ഉറയ്ക്കുന്നതിനു മുൻപേ അവനെ പാരമ്പര്യത്തിന്റെ മഹിമ വിളമ്പി അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അവർ വേർപെടുത്തി. വിടർന്ന കണ്ണുകൾ നീല തടാകങ്ങളായി. ചിരി മാത്രം കളിയാടിയ മുഖം വാടിത്തളർന്ന പൂപോലെ കൂമ്പി. നിസ്സഹായിയായി നിസ്സഹായനായി ആ 2 ജന്മങ്ങൾ വേർപെട്ടു. പിന്നീട് അങ്ങോട്ട് സീതാലക്ഷ്മിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. തന്റെ കുഞ്ഞ് ഉണ്ടോ ഉറങ്ങിയോ, അവന്റെ കിടപ്പെവിടെ, അവൻ കുളിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ നൂറായിരം ചിന്തകളാൽ ആ മാതൃഹൃദയം വേവലാതിപ്പെട്ടു. അതൊക്കെ ആര് ചെവിക്കൊള്ളാൻ? പാരമ്പര്യം വിളമ്പി അനന്തൻ സീതയുടെ വായടച്ചത് മിച്ചം. അമ്മയെ വേർപെട്ട ആ കുഞ്ഞ് അവിടെ ശരിക്കും കഷ്ടപ്പെടുകയായിരുന്നു. രാവിലെ 3 മണിക്ക് എണീറ്റ് തനിയെ കുളിച്ച് വേദപഠനശാലയിലെത്തണം, പിന്നെ രാവിലത്തെ ഭക്ഷണം വരെ പഠനം. പലപ്പോഴും ഉറക്കം മതിയാവാതെ വന്നതിനാൽ അധ്യാപകർ പറയുന്നത് മുഴുവൻ ആ കുഞ്ഞിന് പഠിച്ചെടുക്കാനായില്ല. പാഠങ്ങളുടെ പരീക്ഷകളിൽ അവൻ പിന്തള്ളപ്പെട്ടു, ശിക്ഷകളേറ്റുവാങ്ങി. കുഞ്ഞു കണ്ണുകൾ നീർത്തടാകങ്ങളായി. പക്ഷെ അതൊക്കെ ആര് കാണാൻ? വാര്യാന്ത്യങ്ങളിൽ അമ്മയുടെ അടുത്തെത്തുമ്പോൾ, അമ്മ ചൂടിൽ ഉറങ്ങുമ്പോൾ അവൻ തന്റെ വേദനകളൊന്നും അമ്മയെ അറിയിച്ചിരുന്നില്ല. തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ, ഇനി ഞാൻ പോണില്ലമ്മ എന്ന് കണ്ണു നിറച്ച് പറയും. പക്ഷെ ആ അമ്മയ്ക്കും മകനും അതിനൊന്നും കഴിയുമായിരുന്നില്ല. വീണ്ടും പാരമ്പര്യം കാക്കാനായി ആ കുരുന്ന് ബലിയാടായി. പതിയെ പതിയെ അവന്റെ മട്ടും മാതിരിയും മാറി. എല്ലാത്തിനും ഒരു നിസ്സംഗത. ഊണില്ല, ഉറക്കമില്ല, ശിക്ഷകളിൽ ചൂളിയാലും കരയില്ല. കൂടെ പഠിക്കുന്നവരെല്ലാം അവനേക്കാൾ എത്രയോ മുതിർന്നവർ. അവരായിരുന്നു അവനെ നോക്കിയിരുന്നത്. സ്വന്തം അനിയനായി അവനെ പഠിപ്പിച്ചിരുന്നതും ഊട്ടിയിരുന്നതും. അതിലൊരാൾ സീതയുടെ അഗ്രഹാരത്തിലെയാണ്. അയാൾ സീതയുടെ അച്ഛൻ വെങ്കട്ടയ്യരെ വിവരം ധരിപ്പിച്ചു, ആ കുഞ്ഞിനെ പാരമ്പര്യം പറഞ്ഞ് കഷ്ടപ്പെടുത്തരുതെന്ന്. ഒന്ന് അനന്തരാമന്റെ വീട്ടുകാരോട് പറയാൻ. അവസാനം കാര്യമത്ര നിസ്സാരമല്ല എന്ന് തോന്നിയ അനന്തരാമൻ അച്ഛനുമായി ആലോചിച്ച് അവനെ സീതയുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാൻ അനുമതി കൊടുത്തു. എന്നാലും സീതയുടെ അടുത്തെത്താൻ ആ കുഞ്ഞിനായില്ല. ഗീതമ്മാളും വെങ്കട്ടയ്യരും ആ കുരുന്നിനെ നോക്കി വളർത്തി. തീർത്തും നിഷ്കളങ്കമായ ഗ്രാമത്തിന്റെ സന്തതിയായി. പാരമ്പര്യ മഹിമ വിളമ്പാത്ത ആ കുടുംബത്തിൽ കൂട്ടിനൊരായിരം ചങ്ങാതിമാരുമായി അവൻ വളർന്നു. പഠിച്ചു വലിയവനായി. തിരിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടാത്ത ബാല്യം. അവന്റെ അമ്മയും മറന്നു. തിരിച്ച് സ്വന്തം വീട്ടിലെത്താനോ അനിയന്റെ കൂടെ കളിക്കാനോ ഒന്നും അവൻ മോഹിച്ചില്ല. പതിയെ പതിയെ പാരമ്പര്യം വിളമ്പിയ ആ തറവാട്ടിൽ ഈ രണ്ട് ആൺകുഞ്ഞുങ്ങളും അവരുടെ അമ്മയും മാത്രം ശേഷിച്ചു. അനന്തരാമൻ അകാലത്തിൽ പൊലിഞ്ഞിരുന്നു. മക്കൾ രണ്ടുപേരും ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമായി ദൂരേക്ക് പറന്നു. അമ്മയെ ചെറിയിലെടുക്കാൻ രണ്ടുപേരും ആഗ്രഹിച്ചു. പക്ഷേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയും വേവലാതിയും പേറി നാട്ടിൽ തന്നെ കഴിയാനാണ് അവർ തീർച്ചയാക്കിയത്. പൂജാമുറിയിലെ കൃഷ്ണവിഗ്രഹം ആ അമ്മയുടെ മനസ്സിന്റെ വീവും ചൂടും പേറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുഞ്ചുവിന്റെ യോഗം അവന്റെ പിതാവിന്റെ കണ്ണു തുറപ്പിച്ചതിനാലാവാം കണ്ണന് ഈ വക ഭേദ്യങ്ങൾ സഹിക്കേണ്ടി വന്നില്ല. പക്ഷേ സീതാലക്ഷ്മിക്ക് അന്ന് കുഞ്ചുവിന് സംഭവിച്ചത് മറക്കാൻ കഴിയുമായിരുന്നില്ല. ഭഗവാൻ ഒടുവിൽ കൈപിടിച്ചു നിർത്തി വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ മറിച്ച് ചിന്തിക്കാൻ അവർക്കില്ലാതെ പോയി. എനിക്കെന്റെ മകന്റെ ബാല്യം തിരിച്ചു തരൂ ഭഗവാനെ. എന്തായാലും ഭഗവാൻ തൃശങ്കുവിലായി കാണും.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

0: ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക്.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന് ഏകദേശം 18 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹം EOS-5 ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
2: I am very happy to announce that GSLV F-17 vehicle has successfully and precisely injected the Advanced Earth Observation Satellite 05, the geo-imaging star satellite, in the intended and required orbit. This is the 107th launch from Sriharikota and the 19th mission of the GSLV. Once the Earth Observation Satellite 05 is operationalized in the orbit, it will become the India's first dedicated imaging satellite from the geo orbit, providing important strategic data for our country.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. പഞ്ചാബ് സർവകലാശാലയുടെ എക്സ് ഓഫീഷ്യോ ചാൻസലർ കൂടെയാണ് അദ്ദേഹം. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നോവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRA ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മഹ്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ് കുമാർ ഝ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കും. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ ന്യൂഡൽഹിയിൽ ക്വാഡ് ഷെർപാസ് യോഗം സംഘടിപ്പിച്ചു. സമുദ്ര, അന്തർദേശീയ സുരക്ഷ, സാമ്പത്തിക അഭിവൃദ്ധി, സാങ്കേതിക വിദ്യകൾ, മാനുഷിക സഹായം, അടിയന്തര പ്രതികരണം എന്നിവയുൾപ്പെടെ ക്വാഡ് സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1259 ആയി ഉയർന്നു. 5000-ത്തിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടണൽ റെസ്ക്യൂ ടീമും സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ പ്രളയത്തിൽ കാണാതായ ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചറിയുന്നതിനായുള്ള DNA സാമ്പിൾ പരിശോധനയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികളുടെ സേവനം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാണാതായവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഇന്ത്യയിലെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലെത്തി രക്തസാമ്പിളുകൾ നൽകി DNA പ്രൊഫൈലിംഗ് പൂർത്തിയാക്കാം. ഇന്ന് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തിയുടെ അവസരത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പൌരന്മാർക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ജന്മാഷ്ടമി ആശംസകൾ പങ്കുവച്ചു. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതുവണങ്ങാൻ 10,000-ക്കണക്കിന് തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഇന്ന് പുലർച്ചെ 3 മണിക്ക് നടന്ന നിർമാലി ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. VIP ദർശനങ്ങൾക്കും പ്രത്യേക പാസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനാണ് മുൻഗണന നൽകുന്നത്. ശയന പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചില വഴിപാടുകൾക്ക് ഇന്ന് നിയന്ത്രണമുണ്ട്. ക്ഷേത്രത്തിൽ

0: വിശേഷാൽ പൂജകൾക്കും കാഴ്ചശീവേലിക്കും പുറമെ ഉച്ചയ്ക്ക് 40,000-ത്തോളം ഭക്തർക്കായി വിപുലമായ അഷ്ടമി രോഹിണി പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ ക്ഷേത്രനഗരിയെ അമ്പാടിയാക്കി മാറ്റുന്ന ശോഭായാത്രകളും അരങ്ങേറും.
1: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്നും നേമം വരെ നീട്ടണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. മെട്രോ റെയിൽ നേമം വരെ നീട്ടുന്നത് തെക്കൻ തിരുവനന്തപുരത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഗുണകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത്. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്ത് ഇന്ത്യ സെമിഫൈനലിൽ കടന്നു. ഗ്രൂപ്പ് എയിലെ രണ്ടാം മത്സരത്തിൽ 194 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. 64 പന്തിൽ 124 റൺസ് അടിച്ച സ്മൃതി മന്ധാനയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. ഈ ഇന്നിംഗ്സോടെ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന മിതാലി രാജിന്റെ റെക്കോർഡ് മന്ധാന മറികടന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന വനിതാ ബാറ്റർ എന്ന നേട്ടവും സ്മൃതി സ്വന്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീ ചെക് യുവിനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കാനഡയുടെ ലോക 9-ാം നമ്പർ താരം വിക്ടർ ലായെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയിരുന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ഇപിഎഫ് നഷ്ടപരിഹാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിലുടമകൾക്കായി വിശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പദ്ധതിയിലൂടെ വൻതോതിൽ കുറച്ച പിഴത്തുക മാത്രമടച്ച് പഴയ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ഇപിഎഫ് രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് അവസരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി. ആശംസകൾ നേർന്ന രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമിഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
2: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എന്നാണ് എന്റെ ഓർമ്മ, ഒരു വൈകുന്നേരം ഞങ്ങൾ ഏതാണ്ട് എല്ലാവരും, എന്ന് വെച്ചാ മാധവി അമ്മൂമ്മയും കൂട്ടരും എന്ന് തന്നെ പറയാം. ലതയുണ്ട്, ശ്രീജയുണ്ട്, ശാന്തിയും സജിയും ഓമനമാമിയും അമ്മയും ഇളയചേട്ടനും കോവിയണ്ണനും ഒക്കെ ഉണ്ട്. അകത്ത മുറിയിൽ രവിമാമന്റെ മോൻ അനൂപിന് മൂത്ത ചേട്ടൻ ട്യൂഷൻ എടുക്കുന്നു. കക്ഷിയുടെ ശബ്ദം ഇത്ര ഉച്ചത്തിലാണ്. പണ്ടേ അമ്മ പറയും, ഹരി നീ ഇങ്ങനെ തൊണ്ട കീറി പഠിപ്പിക്കുന്നത് എന്തിന്, ആര് കേൾക്കാൻ. കൂട്ടായണി മൂട് വളവ് തിരിയുമ്പോഴേ ഹരിയുടെ ട്യൂഷൻ കേൾക്കാം. ഒരിക്കൽ മാധവി അമ്മമ്മ അമ്മയോട് ചോദിക്കുന്നത് കേട്ടു, ഹിബൻ എന്തിനാടി നാട്ടുകാരെ ഇങ്ങനെ പഠിപ്പിച്ചു തള്ളുന്നത്, അങ്ങ് തട്ടാങ്കോണത്ത് നിന്നാ കേൾക്കാം അവന്റെ തൊണ്ട. ആ തൊണ്ടയ്ക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു. അന്നും ഞങ്ങളുടെയൊക്കെ ചെവിത്തല പൊട്ടിച്ചുകൊണ്ട് ചേട്ടൻ ക്ലാസ് എടുക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, കക്ഷിയുടെ ക്ലാസ് ആർക്ക് കേട്ടാലും മനസ്സിലാവും. മാധവിയമ്മ പറയുന്നത്, കാൽ കാശിന് വിവരമില്ലാത്ത നിന്റെ ഓമന മാമിക്ക് വരെ ഹരി പഠിപ്പിച്ചാ മനസ്സിലാവും എന്നാണ്. പരിണാമ സിദ്ധാന്തമാണ് വിഷയം. മനുഷ്യനടക്കമുള്ള ഒരു ജീവിയെയും സൃഷ്ടിച്ചത് ദൈവമല്ലെന്നും എല്ലാം പരിണമിച്ചു വന്നതാണെന്നും പറഞ്ഞത് കേട്ടിട്ടാവണം ഓമന മാമി പറഞ്ഞത്, നോക്കടി ലളിതേ, നിന്റെ മോൻ ദൈവനിഷേധം പഠിപ്പിക്കുന്നു. ദൈവത്തിന് നിരക്കാത്തത് പറഞ്ഞ പണ്ടേ ഓമനമാമിയുടെ സ്വഭാവം അങ്ങ് മാറും. അതുകൊണ്ടാവുമോ എന്തോ ഞങ്ങൾ എല്ലാവരും ചേട്ടന്റെ ക്ലാസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. പുള്ളിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാ, വേറെ ആരെങ്കിലും ക്ലാസ് ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയാൽ ശബ്ദവും കൂടും ആവേശവും ആകും. പുള്ളി അങ്ങ് തകർക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ചാൾസ് ഡാർവിൻ ഞാനെന്നല്ല, അന്ന് അത് കേട്ട കൂട്ടായണി മൂടുകാരൊന്നും ആ ക്ലാസ് മറക്കാൻ സാധ്യതയില്ല. ഇന്നും എനിക്കറിയാം, നവംബർ 24 അന്നാണ് ഡാർവിൻ തന്റെ വിഖ്യാതമായ ഗ്രന്ഥം ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രസിദ്ധീകരിച്ച ദിവസം. മണ്ണിൽ പുതഞ്ഞുകിടക്കുന്ന മണ്ണിരകളോട് പോലും അതിയായ താൽപര്യമുള്ള ഒരു ഗ്രാമീണ വൈദികന്റെ ജീവിതം നയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ തന്റെ 50-ാം വയസ്സിൽ എഴുതിയ ഈ പുസ്തകം ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. താൻ ഉദ്ദേശിച്ച വലിയ ഗ്രന്ഥത്തിന്റെ സംഗ്രഹം മാത്രമാണ് ഇതെന്ന് ഡാർവിൻ പറഞ്ഞ ഈ പുസ്തകം ഇന്ന് 166 വർഷങ്ങൾക്കിപ്പുറവും ജീവലോകത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. ഡാർവിന്റെ കാലം വരെ ജീവലോകം ഒരു വലിയ അത്ഭുതമായിരുന്നു. പ്രകൃതിയെയും ജീവികളെയും മനുഷ്യാതീത ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നായി ആയിരുന്നു ലോകം കണ്ടിരുന്നത്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ദൈവമായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കാലം. ഓമനമാമി അമ്മയെ നോക്കി ശബ്ദം താഴ്ത്തി ചോദിച്ചു, അപ്പോ ദൈവമല്ലേ നമ്മളെ സൃഷ്ടിച്ചത്? കലി കയറിയിട്ടാവണം മാധവി അമ്മൂമ്മ പറഞ്ഞു, അച്ഛനും അമ്മയുമാണ് ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. നിന്നെ ഏത് ദൈവമാണെന്ന് പോയി അന്വേഷിച്ചു നോക്ക്, മിണ്ടായിരുന്നു കേരളി. അതൊരാജ്ഞയായിരുന്നു. സർവം നിശബ്ദം, ഫുൾ ക്ലാസ് റൂം എഫക്ട്, ഹരിച്ചേട്ടന്റെ ശബ്ദം മാത്രം. ഡാർവിന്റെ കാലത്ത് പരിണാമം എന്ന ആശയം തീർത്തും പുതിയതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ എറാസ്മസ് ഡാർവിൻ പോലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. എന്നാൽ ഊഹങ്ങളുടെയും ധാരണകളുടെയും മുകളിൽ നിന്നിരുന്ന പരിണാമം എന്ന സങ്കല്പത്തിന് ശക്തമായ ശാസ്ത്രീയ അടിത്തറ നൽകിയത് ചാൾസ് ഡാർവിനായിരുന്നു. പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് പ്രകൃതിയുടെ തന്നെ നിയമങ്ങളാണ് എന്നും ജീവലോകത്തിന്റെ നിലനിൽപ്പിനും മാറ്റങ്ങൾക്കും ഒരു ദൈവശക്തിയുടെയും ആവശ്യമില്ല എന്നും ഡാർവിൻ വ്യക്തമാക്കി. അത് കേട്ട് ഓമനമാമി പിന്നെയും അമ്മയെ നോക്കി. മാധവി അമ്മൂമ്മ മാമിയെ ക്രൂരമായി തുറച്ചു നോക്കി. ഹരിച്ചേട്ടന്റെ ശബ്ദം ഉയർന്നു കേൾക്കാം. ശാസ്ത്രത്തെ ഒറ്റയടിക്ക് മതനിരപേക്ഷമാക്കി മാറ്റുകയാണ് ഡാർവിൻ ചെയ്തത് എന്ന് പ്രമുഖ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് മേയർ പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്. ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമുന്നതമായ ആശയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഡാർവിൻ കണ്ടെത്തിയ സ്വാഭാവിക നിർദ്ധാരണം. ഇതാണ് പരിണാമത്തിന്റെ ഏറ്റവും തൃപ്തികരമായ ശാസ്ത്രീയ വിശദീകരണം. ലളിതമായി പറഞ്ഞാൽ, എല്ലാ ജീവരൂപങ്ങൾക്കും, അത് മനുഷ്യനായാലും സസ്യങ്ങളായാലും, കാലത്തിനും പരിസ്ഥിതികൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വെറും ഭാഗ്യം കൊണ്ടല്ല ഓരോ തലമുറയിലും കുറച്ചംഗങ്ങൾ മാത്രം അതിജീവിക്കുന്നത്.
രോഗപ്രതിരോധം കൂടുതലുള്ളവ, വേഗത്തിൽ ഓടാൻ കഴിയുന്നവ, തണുപ്പിനെ ചെറുക്കാൻ ശേഷിയുള്ളവ എന്നിങ്ങനെ ഒരു പ്രത്യേക പരിസ്ഥിതിക്ക് ഏറ്റവും അനുഗുണമായ ഗുണങ്ങൾ ഉള്ളവർക്കായിരിക്കും അതിജീവനശേഷി കൂടുതൽ. ഈ ഗുണപരമായ മാറ്റങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും ഗുണപരമല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യുന്നു. ദീർഘകാലം കൊണ്ട് ഈ അനുകൂല ഗുണങ്ങൾ കാരണം മാറ്റം സംഭവിച്ച് പുതിയ ജീവജാതികൾ, അതായത് സ്പീഷീസുകൾ ഉണ്ടാകുന്നു. ഇതാണ് പരിണാമം.

സിദ്ധാന്തമനുസരിച്ച് ഇന്നത്തെ എല്ലാ ജീവികളുടെയും പാരമ്പര്യം അന്വേഷിച്ച് പിന്നോട്ടു പോയാൽ നാം ആദിമ സൂക്ഷ്മ ജീവി രൂപങ്ങളിൽ എത്തിച്ചേരും. എല്ലാ ജീവികളും ഒരേ പൂർവികനിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്ന് സാരം. ഒന്നര നൂറ്റാണ്ടു മുമ്പ് ഇത്തരമൊരു സിദ്ധാന്തം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഡാർവിന് അസാധാരണമായ ധൈര്യവും ആത്മവിശ്വാസവും ആവശ്യമായിരുന്നു. അദ്ദേഹത്തെ ഇതിന് പ്രാപ്തനാക്കിയത് തന്റെ ജീവിതത്തിലെ ഒരു നിർണായകമായ യാത്രയായിരുന്നു HMS ബീഗിളിലെ പര്യടനം. 1831 ഡിസംബറിൽ വെറും

ഡാർവിന്റെ സിദ്ധാന്തമില്ലാതെ ആധുനിക ശാസ്ത്രത്തിന്റെ പല ശാഖകൾക്കും ഇന്ന് നിലനിൽപ്പില്ല. ജീവശാസ്ത്രത്തിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും സർവകോണുകളിലും അദ്ദേഹത്തിന്റെ സ്വാധീനം പ്രകടമാണ്. എന്നാൽ ഇത്രയേറെ ശാസ്ത്രീയ തെളിവുകളുണ്ടായിട്ടും ലോകത്ത് പല രാജ്യങ്ങളിലും പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറവാണ്. ഇന്നും ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പോഴത്തെ കുരങ്ങന്മാർ എന്താ പരിണമിച്ച് മനുഷ്യരാകാത്തതെന്ന്? പരിണാമ സിദ്ധാന്തം മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണത്. ഭക്ഷണവും ആരോഗ്യ സംവിധാനങ്ങളും പാർപ്പിട സൗകര്യവും വേണ്ടുവോളമുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന രാജ്യക്കാരെക്കാളും ദൈവവിശ്വാസം കുറവായിരിക്കുമെന്നും ഡാർവിന്റെ സിദ്ധാന്തത്തിന് സ്വീകാര്യത കൂടുതലായിരിക്കുമെന്നും ഹരിചേട്ടൻ പറഞ്ഞു നിർത്തി. കേട്ടിരുന്ന ഞങ്ങൾക്കെല്ലാവർക്കും സത്യം പറഞ്ഞാൽ അതൊരു പുതിയ അറിവായിരുന്നു. അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ കാര്യം അതൊന്നുമായിരുന്നില്ല. പിറ്റേന്ന് മുതൽ ശാന്തി അമ്പലത്തിൽ പോകുന്നത് നിർത്തി. ഞാൻ ചോദിച്ചപ്പോ ശാന്തി പറഞ്ഞത്, അവരൊന്നുമല്ല നമ്മളെ സൃഷ്ടിച്ചത്, പിന്നെ ഒരു കാര്യവുമില്ലാതെ

0: നമ്മൾ ചുമ്മാ എന്തിന്?
1: എനിക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. മറ്റൊരു കാര്യമുള്ളത്, പിന്നെ ഉള്ള ആഴ്ചകളിലെല്ലാം ഹരിച്ചേട്ടന്റെ ബയോളജി ക്ലാസ് ഞങ്ങൾ സശ്രദ്ധം കേൾക്കാൻ വട്ടം കൂടി. അതവസാനിച്ചത് പ്രത്യുൽപാദനം എന്ന അധ്യായം വന്നപ്പോഴാണ്. അത് കേട്ട് ഓമനമാമി ഓടിപ്പോയി എന്ന് വേണം പറയാൻ. ഈ ചെക്കന് ഒരു നാണവും മാനവും ഇല്ലല്ലോ ലളിതേ എന്നായിരുന്നു ലീലയടത്തി പറഞ്ഞത്. കാലം എത്ര കഴിഞ്ഞു, ഇപ്പോഴും മോഹം. അന്നത്തെ പോലെ വട്ടം കൂടി ആ ക്ലാസുകൾ വീണ്ടും കേൾക്കണമെന്ന്. കഴിയില്ല, ജീവിതത്തിൽ റീടേക്കുകൾ ഇല്ല തന്നെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ മുതിർന്ന തലമുറകൾ ഏറെ ഗൗരവത്തോടെയും വൈകാരികമായും സമീപിച്ചിരുന്ന പല ജീവിത സാഹചര്യങ്ങളെയും ഇന്നത്തെ യുവതലമുറ വളരെ നിസ്സംഗതയോടെ അഭിമുഖീകരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ജോലിയിലെ പ്രതിസന്ധികളോ വ്യക്തിബന്ധങ്ങളിലെ തകർച്ചകളോ സാമൂഹികമായ സമ്മർദ്ദങ്ങളോ ആകട്ടെ, വലിയ പൊട്ടിത്തെറികൾക്കോ ആകുലതകൾക്കോ മുതിരാതെ ഒഴിഞ്ഞുമാറുന്ന ഒരു പ്രവണത ഇവരിലുണ്ട്. റെഡിറ്റ് പോലുള്ള ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആധുനിക മനോഭാവത്തിന് പിന്നിൽ മൈക്രോ ഡിറ്റാച്ച്മെന്റ് എന്നൊരു മനഃശാസ്ത്രപരമായ അതിജീവന തന്ത്രമുണ്ട്. ഹെർ സർക്കിൾ എന്ന ഇൻസ്റ്റഗ്രാം പേജ് കൃത്യമായ പേര് നൽകി പരിചയപ്പെടുത്തിയതോടെയാണ് ഈ സ്വഭാവ സവിശേഷത ഇന്ന് ആഗോളതലത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും അമിതമായി വൈകാരികമായി ഇടപെടാതെ ഓരോന്നിനോടും ബോധപൂർവം ഒരു നിശബ്ദ അകലം പാലിക്കുന്ന അവസ്ഥയാണിത്. ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ല, മറിച്ച് അനുഭവങ്ങളിൽ നിന്ന് പതുക്കെ രൂപപ്പെടുന്ന ഒന്നാണെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ യുവാക്കൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക തകർച്ച, ജോലിസ്ഥലത്തെ കടുത്ത മത്സരവും ചൂഷണവും, ജീവിത ചെലവിലുണ്ടായ അനിയന്ത്രിതമായ കുതിച്ചുചാട്ടം, കരിയറിലെ അനിശ്ചിതത്വം എന്നിവയെല്ലാം ഈ മനോഭാവത്തിലേക്ക് അവരെ നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. മാറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളോട് നിരന്തരം പോരാടി തോൽക്കുന്നതിനേക്കാൾ നല്ലത് അതിൽ നിന്നും മാനസികമായി വിട്ടുനിൽക്കുന്നതാണെന്ന് പുതിയ തലമുറ തിരിച്ചറിയുന്നു. ഇതൊരു പുതിയ പ്രതിഭാസമല്ലെങ്കിലും ഇതിനൊരു കൃത്യമായ പേര് ലഭിച്ചതോടെയാണ് വിഷയം കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വ്യക്തിബന്ധങ്ങളിൽ ഒരാൾ മാത്രം നിരന്തരം വൈകാരിക ഊർജ്ജം ചെലവഴിക്കുകയും മറുഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മടുപ്പും അകലവും രൂപപ്പെടുന്നു. ഇത്തരം വൈകാരിക അസന്തുലിതാവസ്ഥകളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ മനുഷ്യൻ കണ്ടെത്തുന്ന എളുപ്പവഴിയാണ് ഈ താൽക്കാലിക പിൻവാങ്ങൽ. എന്നാൽ ഈ വൈകാരിക അകലം പാലിക്കലിനെ പലപ്പോഴും ആളുകൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. മൈക്രോ ഡിറ്റാച്ച്മെന്റ് പുലർത്തുന്നവർക്ക് സ്നേഹമോ ഉത്തരവാദിത്വമോ ഇല്ലെന്ന് ഇതിനർത്ഥമില്ല. മറിച്ച്, കടുത്ത മാനസിക സമ്മർദ്ദമുള്ള ആധുനിക ലോകത്ത് സ്വയം തകരാതെ കാത്തു സൂക്ഷിക്കാനും മാനസികാരോഗ്യം നിലനിർത്താനുമുള്ള ഒരു പ്രതിരോധ കവചമാണിത്. ഇതിനെ ഒരുതരം ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി എന്ന് വിശേഷിപ്പിക്കാം. അനാവശ്യ കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിച്ച് ഊർജ്ജം കളയുന്നതിനു പകരം കൂടുതൽ തന്ത്രപരമായും ശാന്തമായും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇത് വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. പ്രത്യേകിച്ച് കരിയറിലേക്ക് വരുമ്പോൾ, ജോലിസ്ഥലത്തെ താൽപര്യങ്ങൾക്കും വ്യക്തിപരമായ ജീവിതത്തിനുമിടയിൽ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ ഇത് സഹായിക്കും. കോർപ്പറേറ്റ് ലോകത്തെ കടുത്ത സമ്മർദ്ദങ്ങളിൽ നിന്ന് ക്വൈറ്റ് ക്വിറ്റിംഗ് പോലെ മാനസികമായി മാറി നിൽക്കാനും സ്വന്തം വൈകാരിക ഊർജം എവിടെ എത്രമാത്രം ചെലവഴിക്കണമെന്ന് സ്വയം തീരുമാനിക്കാനുമുള്ള കഴിവ് ഇതിലൂടെ ലഭിക്കുന്നു. അതേസമയം, ഡിറ്റാച്ച്മെന്റ് എന്നാൽ പൂർണ്ണമായ ഒറ്റപ്പെടലല്ല എന്ന് ഡോക്ടർ റിയ സിംഗ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിലോ കടുത്ത മത്സരബുദ്ധിയുള്ള മറ്റു മേഖലകളിലോ ഇത്തരം സ്വയം നിയന്ത്രണങ്ങൾ പാലിക്കുമ്പോൾ തന്നെ നമുക്ക് താങ്ങായി നിൽക്കുന്ന കുടുംബം, സുഹൃത്തുക്കൾ തുടങ്ങിയവരുമായുള്ള ആത്മാർത്ഥമായ വൈകാരിക ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സമഗ്രമായ ഒരു അതിജീവന തന്ത്രമായി മൈക്രോ ഡിറ്റാച്ച്മെന്റിനെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ഈ അതിവേഗ ലോകത്ത് സ്വന്തം സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്താതെ മുന്നോട്ടു പോകാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കും.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കിൽ നിന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോന്ന പതലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയ

തേൻ നിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇന്ത്യൻ ബാങ്കിൽ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വെച്ച് തെരുവിൽ ഇറക്കാന്ന് വെച്ചാ ഇത് എവിടെ തന്നെയായാ?
2: സദാശിവമ്പള്ള സാറിന് പണ്ടേ എന്നോട് വിരോധമാണ്, പക്ഷെ ഈ കൊലച്ചത് നീ വിചാരിച്ചിടി. നിങ്ങൾ ഇറങ്ങിയൊന്ന് അന്വേഷിക്കണ്ടേ കുഞ്ഞമ്മേ, നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ.
1: ഞാനൊരു കാര്യം പറയട്ടെ, സാറ് ബാങ്കിൽ ഒരു ക്ലർക്കല്ലേ?
2: അതിപ്പോ നാളെ മാനേജർ ആയിരിക്കും.
1: ഏത് ബാങ്കിലാ ഒരു മാസത്തെ നോട്ടീസ് ഇല്ലാതെ ആളെ പിരിച്ചുവിടുന്നത്?
2: ബാങ്ക് പോലാണോ വീട്?
1: എനിക്ക് ബാങ്ക് പോലെ എന്റെ വീട്? ഇതെന്തൊരു കഥയാ! ഇനി ഒരു ജോലി തേടി പിടിക്കണ രണ്ടു മാസാവും, അത് വരെയുള്ള കാശ്
2: ചെയ്യാത്ത ജോലിക്ക് കാശോ? ഒന്ന് കേറിയ കാലം മുതൽ പേഴ്സിൽ നിന്ന് കാശ് പോകുന്ന അറിയുന്നില്ല.
3: അതെ, ഈ നഷ്ടം കൂടെ സഹിക്കുന്ന ബുദ്ധി.
2: എന്നാലും
3: ഒരു എന്നാലും ഇല്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടും.
1: ഒരു കാലത്ത് സാറിന് ഞാൻ മറക്കില്ല.
3: കാശുണ്ടെങ്കില് എത്ര അമ്മമാരെ കിട്ടുമെന്ന് പറഞ്ഞത്?
4: അമ്മേ, ഞാൻ ഈ നാടകത്തിന് പോകുന്നില്ല. നാരായണൻകുട്ടി മേനോന്റെ റേഷൻ കടയില് കാർഡ് പതിപ്പിക്കാൻ ഒരാള് വേണമെന്ന് പറഞ്ഞിരുന്നു. ശമ്പളം കുറച്ചുണ്ടാവും, എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനാവല്ലോ. മാത്രമല്ല, കുറച്ചുകാലം കഴിഞ്ഞാല് അതിന്റെ നടത്തിപ്പ് നമുക്ക് കിട്ടും നോക്കാം.
5: നാടകം നിർത്തുമെന്ന് പറയുമ്പോ നിനക്ക്?
4: അതൊന്നും സാരമില്ലമ്മേ, അച്ഛനെ സഹായിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല.
6: നമസ്കാരം.
4: നമസ്കാരം.
6: നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്റെ പേര് എ എൻ ഗണേഷ്, നാടകകൃത്താണ്, പിന്നെ കൽപ്പന തിയേറ്റേഴ്സിന്റെ സെക്രട്ടറിയുമാണ്.
4: ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്.
6: ഞാനിവിടെ വന്നത് അടുത്ത കൊല്ലം പ്രേമൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കണമെന്ന് പറയാനാണ്. പ്രേമന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേഷമുണ്ട്.
4: ഞാനിപ്പോ നാടകത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കാൻ.
6: ആശാനെ, ഇങ്ങനൊരു അവസരം പിന്നെ കിട്ടില്ല. ഞങ്ങളുടെ ബാനർവാലി അറിയാവല്ലോ, നമ്മുടെ ടീ കെയാണ് ഡയറക്ട് ചെയ്യുന്നത്.
4: പക്ഷേ ഞാനത്.
6: ആശാനെ, കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇതാ 5000 രൂപയുണ്ട് അഡ്വാൻസ്. ഓരോ നാടകത്തിനും 25 വെച്ച് പിടിക്കും.
7: ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കണ്ണില് നാടകക്കാരൻ വെറും 7 കൂലിയാ. 5000 രൂപയുണ്ട്, ഇതങ്ങോട്ട് കൊടുത്തേക്കച്ചാ. സംശയിക്കണ്ട, കട്ടതും പിടിച്ചു പറിച്ചതൊന്നല്ല. വേണമെങ്കിൽ ഇനിയും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും, പറഞ്ഞാ മതി.
8: വേണ്ട, 3000 രൂപ ഉണ്ടാക്കാൻ ഞാൻ മതി.
7: അച്ഛാ, അച്ഛന് സുഖമില്ല ഈ അവസ്ഥയിൽ, മേലണങ്ങി ഒന്നും ചെയ്യരുത്.
8: അറിയാം, അന്യരോട് വാങ്ങാം. സ്വന്തം മക്കളോട് കാശ് വാങ്ങിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. പെട്ടെന്ന് ദിവസം നീയും ചോദിക്കലടാ എന്റെ കാശ് എവിടെയെന്ന്.
7: അച്ഛ, ഞാൻ.
8: വേണ്ട, മൂത്തവൻ എന്റെ ശത്രുവായി. പൈസയുടെ പേര് നീയും എന്നെ വെറുക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ്.
3: ഇതെന്താ ടിന്നുകളൊക്കെ എടുത്തു വെച്ച് കളിക്കുന്നത്?
9: ചെലവങ്ങോട്ടൊന്ന് ചുരുക്കാന്ന് വിചാരിച്ചാൽ പിന്നെ ഇത്രയും ടിന്നും നമ്മുടെ മോൻ കഴിച്ചാണോ? ആണോടാ, നീയും ഇടയ്ക്കെടുത്ത് തട്ടുന്നുണ്ട്, അത് തന്നെ കാര്യം. നമ്മുടെ
3: നമ്മുടെ
9: വരവും ചെലവും ഒരു കണക്കിനും അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ ഒറ്റ പൈസ ബാക്കിയില്ല. ഇതിങ്ങനെ പോയി എവിടെ ചെന്ന് എത്തും?
3: ഒരു വീടായാലും അങ്ങനെയൊക്കെ തന്നെയാ, പുസ്തകത്തിലെ പോലെ അല്ലല്ലോ ജീവിതത്തിലെ കണക്ക്.
9: എടി പഞ്ചാര എടുത്തിട്ട് കൊട്ടാതെ, ഒറ്റ പൈസ എനിക്കുന്നില്ലെന്ന്.
2: ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം പോലെ ഞാൻ കിട്ടുന്ന ആശയം നിന്നെ അങ്ങ് ഏൽപ്പിക്കാം. നീ എങ്ങനെങ്കിലുമൊക്കെ നോക്കി അങ്ങ് നടത്ത്. ഇതിപ്പം മനസ്സിലുണ്ടായിരുന്ന സമാധാനവും പോയി.
3: എല്ലാവരും ഒന്നിച്ചിരുന്ന കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു അല്ലേ? അന്ന് അമ്മയെ 1000 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ. സ്നേഹത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പണമാ വലുതെന്ന് കരുതിയ അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും.
2: നീ ഇത് പലതവണയായി പറയുന്നത് കേട്ടോ, മനസ്സിന് സ്വസ്ഥ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാ. അവളൊരു ഗീതോപദേശം.
3: ഉണ്ണേട്ടനൊരു വിചാരമുണ്ട്, ഉണ്ണേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ? ദേഷ്യപ്പെടണ്ട, കുടുംബ ബന്ധങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ഉണ്ണേട്ടാ. ദേ, നമ്മുടെ മോൻ വളർന്ന് വലുതായി നമ്മളോട് തന്നെ കണക്ക് പറയാമെന്നാ എങ്ങനെ സഹിക്കും? ഉണ്ണിയുടെ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കാറില്ല. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
9: നീയെങ്കിലും എന്നെ മനസ്സിലാക്കാത്തെന്ന് എന്റെ അച്ഛനും അമ്മയും എന്നെ കുറ്റം പറഞ്ഞോട്ടെ, സഹിക്കാം. പക്ഷെ നീ അത് പറയുന്നു, മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നീ പറഞ്ഞു. എന്റെ മനസ്സ് കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. ഞാനൊരു സിനിമ കാണാറില്ല, പുറത്തൊന്നും ഒരു ചായ കുടിക്കാറില്ല. എടി പാൻ ഷർട്ടിടാൻ എനിക്ക് ആഗ്രഹമായിട്ടല്ല, ഞാനിട നീ തുണിക്ക് മീത്ത 20 രൂപ. എന്തിനാ, ആർക്കു വേണ്ടിയാ? ഞാൻ അല്പം ബുദ്ധിമുട്ടിയാലും നാളെ നിങ്ങൾ വിഷമിക്കായിരിക്കാം. എനിക്ക് മനസ്സിലാകുന്നില്ല പോലും, പലരെയും വേദനിപ്പിക്കേണ്ടി വന്നിരുന്നു. പക്ഷെ അതൊന്നും വേണോന്ന് വെച്ചിട്ടല്ലായിരുന്നു.
10: നമസ്തേ മലയാളം.
11: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ വേദനയാണല്ലേ? ശാരീരികമായ വേദനയായാലും മാനസികമായ വേദനയായാലും അതിൽ നിന്ന് ഒളിച്ചോടാനാണ് മനുഷ്യൻ എപ്പോഴും ശ്രമിക്കുന്നത്. അതേക്കുറിച്ച് ഒരു കാര്യം പറയട്ടെ. അതെ, നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ്. എന്നാൽ മറ്റൊരാളുടെ വേദന അറിയാൻ കഴിയുന്നുണ്ടെങ്കിലേ നിങ്ങളൊരു മനുഷ്യനാണ്. ഒരു നിമിഷം നമുക്ക് ശാരീരികമായ വേദനയെക്കുറിച്ച് ചിന്തിക്കാം. വേദന അതൊരു രോഗമല്ല, മറിച്ച് ശരീരം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ തീയിൽ തൊട്ടാൽ കൈ പിൻവലിക്കാൻ പറയുന്നതൊരു വേദനയാണ്. കാലിൽ മുറിവേറ്റാൽ അതിന്മേൽ ഭാരം കൊടുക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നതും വേദനയാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന്, അതിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടി തലച്ചോറ് നൽകുന്ന ഒരു സിഗ്നലാണ് വേദന. വേദനയില്ലാത്ത ഒരവസ്ഥ സങ്കല്പിക്കാൻ കഴിയുമോ? നമ്മുടെ ശരീരം എത്രമാത്രം അപകടത്തിലാണെന്ന് പോലും അറിയാതെ നമ്മൾ മുന്നോട്ട് പോവുകയും സ്വയം കൂടുതൽ മുറിവേൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു വേദനയുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ അർത്ഥം നിങ്ങളുടെ സംരക്ഷണ സംവിധാനം പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ്. വേദന അനുഭവിക്കാൻ കഴിയുന്നതിലൂടെയാണ് നമ്മൾ നമ്മുടെ അതിജീവന ശേഷി നിലനിർത്തുന്നത്. ജീവന്റെ ചലനം നിലച്ച ഒരു വസ്തുവിന് വേദന അനുഭവിക്കാൻ കഴിയില്ലല്ലോ. വേദനയുണ്ട് എന്നതിന്റെ ലളിതമായ അർത്ഥം നിങ്ങൾ ഇപ്പോഴും ജീവിതത്തിന്റെ തീവ്രമായ അനുഭവങ്ങളെ നെഞ്ചേറ്റുന്നു എന്നാണ്. ഓരോ വേദനയും ജീവിതം നൽകുന്ന ഒരു പുത്തൻ പാഠമാണ്. ശാരീരിക വേദന പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും തീവ്രമായി നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് വൈകാരിക വേദന. നഷ്ടബോധം, നിരാശ, ഒറ്റപ്പെടൽ, സ്നേഹിക്കുന്നവർ അകന്നു പോകുമ്പോഴുണ്ടാകുന്ന സങ്കടം, ഇതെല്ലാം മനസ്സിനേൽക്കുന്ന മുറിവുകളാണ്. നമ്മുടെ മനസ്സിന് മുറിവേൽക്കുമ്പോൾ നമ്മൾ കരയുന്നു, വിഷാദിക്കുന്നു, ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വേദനയെ പലരും ഒരു ദൗർബല്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ വൈകാരിക വേദന നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു കാര്യത്തെ നമ്മൾ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ നഷ്ടത്തിലുണ്ടാകുന്ന വേദന. ഒരു ബന്ധം നമ്മൾക്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് തെളിയിക്കുന്നത് ആ ബന്ധം തകരുമ്പോൾ ഉണ്ടാകുന്ന സങ്കടമാണ്. വൈകാരിക വേദന എന്നത് നമ്മുടെ ഹൃദയം ശരിയായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ്. വികാരങ്ങൾ മരവിച്ചു പോകാത്ത ഒരു മനുഷ്യനാണ് നിങ്ങളെന്ന് ഈ വേദന നമ്മോട് മന്ത്രിക്കുന്നു. ഈ വേദനയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അടുത്ത സന്തോഷത്തിന്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു വേദനയില്ലാതെ സന്തോഷത്തെ അറിയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഈ വിഷയത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഇതാണ്. മറ്റൊരാളുടെ വേദന അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ്. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും യന്ത്രങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഏറ്റവും വലിയ ഘടകം അനുകമ്പയാണ്. മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ദുരിതം നമ്മുടെ സ്വന്തം വേദനയായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു ദുരന്തം സംഭവിച്ചാൽ നമ്മുടെ കണ്ണുകൾ നിറയുന്നതും ഹൃദയം വിങ്ങുന്നതും ഈ അനുകമ്പ കൊണ്ടാണ്. ഈ ശേഷിയാണ് നമ്മെ സമൂഹമായി ജീവിക്കാൻ പഠിപ്പിച്ചത്. കാരണം മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയുന്നു. ഒരുമിച്ചിരുന്ന് കരയുമ്പോഴാണ് ആ ഭാരം പകുതിയായി കുറയുന്നത്. നിങ്ങൾ മറ്റൊരാളുടെ ദുരിതം കാണുമ്പോൾ മുഖം തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം അവിടെ മരവിച്ചു പോയിരിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരാൾക്ക് മനുഷ്യന്റെ രൂപമുണ്ടെങ്കിലും അവന്റെ ഉള്ളിലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാനായി നിങ്ങൾ കൈനീട്ടുമ്പോൾ, അതല്ലെങ്കിൽ ഒരാളുടെ വിഷമത്തിൽ നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ, നിങ്ങൾ സ്വന്തം വേദനയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് മനുഷ്യനെന്ന വലിയ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് വേദനകളെ ഭയപ്പെടാതിരിക്കാം. വേദനയുണ്ടെങ്കിൽ നമുക്ക് ജീവനുണ്ട്. ആ ജീവൻ ഉപയോഗിച്ച് ചുറ്റുമുള്ളവരുടെ വേദനയിൽ പങ്കുചേരുമ്പോഴാണ് നമ്മൾ പൂർണമായ മനുഷ്യനാകുന്നത്. മറ്റൊരാളുടെ ദുരിതത്തിൽ കണ്ണടയ്ക്കാതെ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നുപിടിക്കുക. ആ തുറന്ന ഹൃദയമാണ് നിങ്ങൾക്ക് പ്രകാശചിന്തകൾ നൽകുന്ന ഏറ്റവും വലിയ ശക്തി.

മക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

നമസ്തേ മലയാളത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പെൺപാട്ട്.

0: ഇതിഹാസത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വയനാടൻ മലനിരകളിൽ നിന്ന് ഉയർന്നുവന്ന ഗോത്രവർഗ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ കുറിച്യ കലാപത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ആ പോരാട്ടം നടന്നത് 1812 ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കും അവരുടെ നികുതി നിയമങ്ങൾക്കുമെതിരെ കുറിച്യ, കുറുമർ എന്നീ ഗോത്രവർഗ ജനത നടത്തിയ പോരാട്ടമായിരുന്നു അത്. അതൊരു കലാപം മാത്രമല്ല, മറിച്ച് വനങ്ങളെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു ജനതയുടെ അതിജീവനത്തിനുള്ള പോരാട്ടം കൂടിയായിരുന്നു. കുറിച്യ കലാപത്തിന്റെ വേരുകൾ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഴശ്ശിരാജയുടെ ധീരമായ പോരാട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ച പ്രധാനപ്പെട്ട സൈനികർ കുറിച്യ, കുറുമർ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. പഴശ്ശിരാജയുടെ മരണശേഷം ബ്രിട്ടീഷുകാർ വയനാടിന്റെ ഭരണം പൂർണ്ണമായും തങ്ങളുടെ കൈകളിൽ ഒതുക്കി. വയനാടിന്റെ ഭരണം ലഭിച്ചതോടെ ബ്രിട്ടീഷുകാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. കൃഷിക്കാർക്ക് നികുതിയായി നെല്ല് നൽകണം എന്ന പഴയ രീതി മാറ്റി പകരം പണമായി നികുതി നൽകണം എന്ന നിയമം കൊണ്ടുവന്നു. ഇത് സാധാരണക്കാരായ കുറിച്യ, കുറുമർ ജനതയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഈ പുതിയ നികുതി നിയമം കുറിച്യരെയും കുറുമരെയും ദുരിതത്തിലാക്കി. പണമായി നികുതി നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി. അവർക്ക് താമസിക്കാൻ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതായി. ഇത് കുറിച്യ ജനതയെ പ്രകോപിപ്പിച്ചു. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. കുറിച്യരുടെ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. രാമൻ നമ്പി ഒരു ധീരനായ യോദ്ധാവായിരുന്നു. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1812 കലാപം ആരംഭിച്ചു. കുറിച്യ സൈന്യം ബ്രിട്ടീഷ് സൈനികരെ ആക്രമിച്ചു. വയനാടൻ കാടുകൾ കുറിച്യർക്ക് തങ്ങളുടെ വീടായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും ഒളിപ്പോരിലും അവർ അതിവിദഗ്ധരായിരുന്നു. അവരുടെ അമ്പുകളും വില്ലുകളും ബ്രിട്ടീഷുകാർക്ക് വലിയ ഭീഷണിയായി. ബ്രിട്ടീഷ് സൈന്യത്തിന് വയനാടൻ കാടുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുറിച്യരുടെ ആക്രമണങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചു. അവർ പലയിടത്തും പരാജയപ്പെട്ടു. ഇത് കുറിച്യ സൈന്യത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകി. എന്നാൽ കലാപം അധികനാൾ നീണ്ടുനിന്നില്ല. ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ സൈനിക സഹായം ലഭിച്ചു. അവർ കലാപത്തെ അടിച്ചമർത്താൻ ശക്തമായ നീക്കങ്ങൾ നടത്തി. രാമൻ നമ്പിയെയും മറ്റു നേതാക്കളെയും അവർ പിടികൂടി. പലരെയും കൊലപ്പെടുത്തി. കുറിച്യ കലാപം വെറുമൊരു ഗോത്രവർഗ കലാപമായിരുന്നില്ല. അത് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. ഈ കലാപം പിന്നീട് വന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് വലിയ പ്രചോദനമായി. കുറിച്യ കലാപം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. വനങ്ങളെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു ജനത തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി ആയുധമെടുത്തതിന്റെ കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. WR സുബ്ബറാവു, കെ പത്മനാഭൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദേവത. കെ പത്മനാഭൻ നായർ കഥയും സംഭാഷണവും രചിച്ചു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് PS ദിവാകർ ഈണമിട്ടു. യേശുദാസ്, ഉദയഭാനു, ഡോക്ടർ എ ബാലമുരളീകൃഷ്ണ, രഘു, എസ് ജാനകി, പി ലീല, ബേബി ലത എന്നിവരായിരുന്നു ഗായകർ. 1965 ജനുവരി 14 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, പ്രേംനസീർ, മുത്തയ്യ, അടൂർ ഭാസി, പിള്ള, അംബിക, ഭാരതി, മേനോൻ, അടൂർ പങ്കജം, ശശികല, സുഷമ, ദേവി പത്മിനി എന്നിവർ അഭിനയിച്ചു. ബാലമുരളീകൃഷ്ണയുടെ ആദ്യ മലയാള ചിത്രം. 13 പാട്ടുകളായിരുന്നു ദേവത എന്ന ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നത്.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറിക്കു കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കലാവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: നമ്മുടെ വീട്ടിലെ ഒരു ബൾബ് കേടായാൽ നമ്മൾ ഉടനെ അത് മാറ്റി പുതിയത് വാങ്ങും. പരമാവധി 1 മുതൽ 2 വർഷം വരെയാകാം ഇന്നത്തെ LED ബൾബുകളുടെ ആയുസ്. എന്നാൽ 125 വർഷമായി ഒരു കേടുപാടുമില്ലാതെ ഇന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് ബൾബിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം. പക്ഷേ കാലിഫോർണിയയിലെ ലിവർമോർ ഫയർ സ്റ്റേഷനിൽ ഇന്നും ആ വെളിച്ചം മങ്ങാതെ നിൽക്കുന്നു. ഈ വിസ്മയത്തെ ലോകം വിളിക്കുന്നത് സെൻട്രേനിയൽ ലൈറ്റ് എന്നാണ്. ഒന്ന് ഓർത്തു നോക്കൂ, 1. ലോകമഹായുദ്ധത്തിനും 2. ലോകമഹായുദ്ധത്തിനും സാക്ഷിയായ വെളിച്ചമാണിത്. മനുഷ്യൻ ആദ്യമായി വിമാനത്തിൽ പറക്കുന്നതിനും ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും മുൻപേ ഈ ബൾബ് തെളിഞ്ഞിട്ടുണ്ട്. 1901 ആദ്യമായി സ്വിച്ച് ഓൺ ചെയ്ത ഈ ചെറു ബൾബ് ഇന്നും 4 വാട്ടിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ ഫയർ സ്റ്റേഷനെ പ്രകാശിപ്പിക്കുന്നു. ഇന്നത്തെ ബൾബുകൾ പെട്ടെന്ന് ഫ്യൂസ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ സെൻട്രേനിയൻ ബൾബ് നിർമ്മിച്ചിരിക്കുന്നത് അതീവ കരുത്തുള്ള കാർബൺ ഫിലമെന്റ് ഉപയോഗിച്ചിട്ടാണ്. ഇന്നത്തെ ബൾബുകളിലെ ഫിലമെന്റുകൾ വളരെ നേർത്തതാണ്. എന്നാൽ ഈ പഴയ ബൾബിലേത് താരതമ്യേന കട്ടിയുള്ളതാണ്. ഈ ബൾബ് സാധാരണഗതിയിൽ ഒരിക്കലും ഓഫ് ചെയ്യാറില്ല. വൈദ്യുതി മുടങ്ങിയപ്പോഴോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാറിയപ്പോഴോ മാത്രമാണ് ഇത് അണഞ്ഞിട്ടുള്ളത്. തുടർച്ചയായി തെളിയുന്നത് ഫിലമെന്റിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സെൻട്രേനിയൻ ലൈറ്റ് ഇന്നൊരു വലിയ ചർച്ചാ വിഷയമാകുന്നത് അത് നിർമ്മാണ കമ്പനികളുടെ ചില തന്ത്രങ്ങളെ തുറന്നു കാട്ടുന്നതുകൊണ്ടാണ്. പ്ലാന്റ് ഒബ്സലസെൻസ് എന്നാണ് ആ തന്ത്രത്തിന്റെ പേര്. അതായത് ഒരു ഉൽപ്പന്നം ഇത്രകാലം കഴിഞ്ഞാൽ കേടാകണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് നിർമ്മിക്കുന്ന രീതി. ആളുകൾ വീണ്ടും വീണ്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കാൻ കമ്പനികൾ മനഃപൂർവ്വം സാധനങ്ങളുടെ ആയുസ് കുറയ്ക്കുന്നു. എന്നാൽ 125 വർഷം മുൻപുള്ള ഈ ബൾബ് തെളിയിക്കുന്നത് മനസ്സ് വച്ചാൽ കാലങ്ങളോളം ഈടുനിൽക്കുന്ന സാധനങ്ങൾ നിർമ്മിക്കാൻ മനുഷ്യന് സാധിക്കും എന്നാണ്. ലോകത്തിലെ ഏറ്റവും ദീർഘകാലം പ്രകാശിക്കുന്ന ബൾബ് എന്ന ഖ്യാതിയോടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഈ ബൾബ് ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശേഷങ്ങൾ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഫയർ സ്റ്റേഷനിൽ എത്താറുണ്ട്. ബൾബ് ഇപ്പോഴും പ്രകാശിക്കുന്നുണ്ടോ എന്ന് ലോകത്തിന് തത്സമയം കാണാനായി അവിടെ ഒരു വെബ്കാം പോലും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതികവിദ്യ വളരുമ്പോൾ ലാഭം മാത്രം നോക്കി നിർമ്മാണങ്ങൾ നടത്തുന്ന ഇന്നത്തെ ലോകത്തിന് സെൻട്രേനിയൽ ലൈറ്റ് ഒരു വലിയ പാഠമാണ്. ഗുണമേന്മയുള്ള വസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിന്റെ അവസാന സ്മരണ പുതുക്കലായി ഈ ചെറു വെളിച്ചം ഇന്നും നിലനിൽക്കുന്നു.
1: കൗതുകരസങ്ങൾ.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ശാസ്ത്ര കൗതുകം. ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ന്യൂട്രിനോസിനെ കുറിച്ച് കേൾക്കാം. ആറ്റത്തിന്റെ അർത്ഥകണികയാണ് ന്യൂട്രിനോസ്. ദുർബലമായ പ്രതിപ്രവർത്തനത്തിലൂടെയും ഗുരുത്വാകർഷണത്തിലൂടെയും പ്രവർത്തിക്കുന്ന കണങ്ങളാണ് ന്യൂട്രിനോസ്. വൈദ്യുതപരമായി ന്യൂട്രൽ ആയതുകൊണ്ടാണ് ഇതിനെ ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ പിണ്ഡം കാരണം അതിന്റെ ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനം വളരെ ദുർബലമാണ്. അതിസൂക്ഷ്മ രേണുക്കളാണ് ഇവ. ഓരോ നിമിഷത്തിലും കോടാനുകോടി അതിസൂക്ഷ്മ രേണുക്കൾ എല്ലാ ഖരവസ്തുക്കളെയും ഭേദിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് വിസർജനം ചെയ്യുന്ന അർത്ഥകണങ്ങൾ ഈ നിമിഷത്തിലും അനന്തതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷത്തിലും അങ്ങനെ തന്നെയാണ്. പ്രകാശവേഗത്തിലുള്ള ന്യൂട്രിനോസിന്റെ ആവർത്തിത ചലനം നമ്മൾ അറിയുന്നില്ല എന്നു മാത്രം. പുഴകളും പൂക്കളും പൂമരങ്ങളും കടലുകളും മലകളും പാറമടകളും ഭൂഖണ്ഡങ്ങളും ന്യൂട്രിനോയുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്നതേയില്ല. ഈ ന്യൂട്രിനോസ് നിയന്ത്രണ വിധേയമായാലുണ്ടല്ലോ അത്ഭുതങ്ങളാണ് സംഭവിക്കുക. വാർത്താവിനിമയ സങ്കേതങ്ങളായ ഉപഗ്രഹങ്ങളുടെയും ഒപ്റ്റിക്കൽ ഫൈബറിന്റെയും ആവശ്യകത ഇല്ലാതാകും. ഒരു ടയർ ഫാക്ടറിയിലെ ഊർജ്ജതന്ത്ര ഗവേഷകനായ ഫൊണ്ടാനയ്ക്ക് മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഗവേഷകൻ പ്രപ്പറാൻഡിൽ നിന്നാണ് ഇതേക്കുറിച്ചുള്ള സൂചന ആദ്യമായി ലഭിക്കുന്നത്. അദ്ദേഹം അനേക വർഷം അതിൽ ഗവേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ദ്രനീലം പോലെ കട്ടിയുള്ള പ്രിസത്തിലൂടെ ന്യൂട്രിനോസിനെ കടത്തിവിട്ടാൽ നിയന്ത്രണ വിധേയമാക്കാൻ ആകുമെന്ന് ജോസഫ് വെബർ മനസ്സിലാക്കിയിരുന്നു. ഈ ഗവേഷണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഗവേഷണത്തിനായി വൻതുക അനുവദിക്കുകയും ചെയ്തു. പക്ഷേ അനേക വർഷം ഗവേഷണം നടന്നിട്ടും അത് പൂർണ്ണതയിലെത്തിയില്ല. വെബറുടെ കണ്ടെത്തലുകൾ അതിക്രൂരമായ വിമർശനത്തിന് വിധേയമായി. പിന്നീട് വെബർ സ്വന്തം ചെലവിൽ പരീക്ഷണം തുടർന്നു. 2000 സെപ്റ്റംബറിൽ വെബർ മരണമടഞ്ഞു. ന്യൂട്രിനോസിനെക്കുറിച്ചുള്ള വെബറിന്റെ ഗവേഷണങ്ങൾക്ക് അവിടെ തിരശീല വീണു. മറ്റൊരു ഗവേഷകനായ റിച്ചാർഡ് ഫോൺമാൻ കട്ടിയുള്ള ഇന്ദ്രനീല പ്രിസം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചു. എന്നാലും പോരായ്മകൾ ഏറെയുണ്ടായിരുന്നു. ഗവേഷണമൊക്കെ ഇത്രയേറെ മുന്നേറിയെങ്കിലും ദൃശ്യമാധ്യമ രംഗത്ത് ആറ്റത്തിന്റെ ഈ അർത്ഥഗണങ്ങളുടെ പ്രയോഗം ഇതുവരെ ഫലവത്തായിട്ടില്ല. കാരണം ബാഹ്യശബ്ദത്തിന്റെ അതിപ്രസരണവും പ്രകാശബീജികളുടെ പ്രകമ്പനവും നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നത് തന്നെയാണ്. ഇക്കാരണത്താൽ തന്നെയാണ് വെബറുടെ പരീക്ഷണങ്ങളും അപൂർണമായത്. ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കൂ. എന്തൊക്കെ സാധ്യതകളാണ് തെളിയുന്നതെന്നറിയാമോ? ബഹിരാകാശ ഗവേഷണത്തിനൊക്കെ വൻ സാധ്യതയാണുള്ളത്. അതിവിദൂരതയിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ വാഹനങ്ങളെ ഞൊടിയിടയിൽ നിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കാനും സോളാർ പാനലുകൾ പ്രവർത്തനരഹിതമായാൽ ഞൊടിയിടയിൽ ഭൂമിയിൽ നിന്ന് വൈദ്യുതി പേടകത്തിനുള്ളിലെ ബാറ്ററിയിലേക്ക് എത്തിക്കാനും കഴിയുമായിരിക്കും. ഇനിയൊരു മനഃശാസ്ത്ര പഠനത്തിലേക്ക് കടക്കാം. ഒരാൾ മറ്റൊരാളിൽ വാക്കുകൊണ്ട് ഉദ്ദീപനമുണ്ടാക്കുമ്പോൾ പറയുന്നയാളിന്റെ തലച്ചോറിൽ നിന്ന് കേൾക്കുന്ന ആളിന്റെ തലച്ചോറിലേക്ക് വൈദ്യുതകാന്തിക തരംഗങ്ങൾ പ്രവേശിക്കുന്നതായി പഠനങ്ങൾ നടക്കുന്നു. പഠനം മാത്രമാണ് കേട്ടോ, നാളിതുവരെ തെളിയിച്ചിട്ടില്ല. ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ന്യൂട്രിനോസ് ആണെങ്കിലോ? ഇനി അതുമല്ല, വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ചാലകമായി ന്യൂട്രിനോസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ? എങ്കിൽ മനഃശാസ്ത്ര രംഗം മാറിമറിയാൻ അത് കാരണമാകുമെന്നതിൽ സംശയമില്ല തന്നെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. കാലം അവിശ്രമമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾ ചെറിയ കൈവഴികൾ മാത്രം. കനകസഭാതലത്തിലിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല തന്നെ. ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമി ഒരു പൊട്ടുപോലെ സൂക്ഷ്മമായിരിക്കുന്നു. അതിലെത്രയോ സൂക്ഷ്മതയാർന്ന് നമ്മൾ, അത്രയേറെ സുതാര്യ സൂക്ഷ്മമായിരിക്കുന്ന നമ്മൾ പരസ്പരം മത്സരിക്കുന്നതെന്തിന്? പല കാര്യങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുന്നതെന്തിന്? ജാതിയും മതവുമില്ലാത്ത മനോഹരമായൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ജാതിയും മതവുമില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുക എന്നതിനേക്കാൾ മഹത്വം മറ്റെന്താണുള്ളത്? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം മണ്ഡപത്തിൻ കടുവ് നിന്നും ഗ്രീഷ്മ, വർഷ, ജനാർദ്ദനൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം അർത്ഥം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്.

ആളുകൾ എപ്പോഴാണ് അപരിഷ്കൃതരായി തീരുന്നത്? സംശയമേതുമില്ല, ഉള്ളിൽ ജാതി ചിന്ത ഉയരുമ്പോൾ തന്നെയാണ്. ജാതി ചിന്തിക്കുന്നതും മതപരമായി ജീവിക്കുന്നതും അവികസിതം തന്നെയാണ്. മനുഷ്യനാണ് ഏറ്റവും പരിഷ്കൃതമായി ജീവിച്ചേ തീരൂ. ഒന്നാലോചിച്ചു നോക്കൂ, ആധുനിക ജീവിത സൗകര്യങ്ങളൊക്കെയുള്ള ഒരാൾ, വലിയ കാറും വീടും ഓഫീസും പണവും ഒക്കെയുണ്ട്, പക്ഷെ മനസ്സ് നിറയെ ജാതിയും മതവും. എങ്കിലിതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ മതം പറഞ്ഞു നടന്നാൽ വിദ്യാഭ്യാസം പ്രയോജനരഹിതമാവുകയല്ലേ ചെയ്യുന്നത്? ഒരാൾ പഠിക്കുന്നതും ജീവിതാനുഭവങ്ങൾ നേടുന്നതും മനുഷ്യർ ഒന്നാണെന്ന് തിരിച്ചറിയാനല്ലേ? അങ്ങനെ തിരിച്ചറിവുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഹൃദയത്തോട് നിങ്ങളെ ചേർത്തു വയ്ക്കുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജയകുമാർ രചന നിർവഹിച്ച ഗാനം. സംഗീതം ജോൺസൺ. പാവക്കൂത്ത് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് ഉണ്ണിമേനോനും രഞ്ജിനി മേനോനും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നത് മൈലോട്ടു മൂഴിയിൽ നിന്നും മാധവൻ, സേതു, രാഗേഷ്, ചന്ദ്രഹാസൻ എന്നിവർ.

വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന പാദങ്ങൾ, മുന്നോട്ടു കുതിക്കുന്ന ജീവിതപാതകൾ. അങ്ങനെയാകുമെങ്കിൽ മനുഷ്യൻ അന്ധകാരം അന്വേഷിക്കുന്നത് എന്തിന്? ജാതിചിന്തകളേക്കാൾ വലിയ ഇരുട്ട് വേറെ ഇല്ല തന്നെ. മതചിന്തകളേക്കാൾ വലിയ മാനക്കേടും വേറെ ഇല്ല തന്നെ. ഒന്നല്ലി സഹോദരരല്ലി നമ്മൾ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ഒരൊറ്റ ഭൂമി, ഒരൊറ്റ ജനത, അതിനെ വേർതിരിക്കുന്നത് എന്ത് ക്രൂരമാണ്, ഭീകരമാണ്. മനുഷ്യൻ മനുഷ്യനെ വേറിട്ട് കാണുന്നതിനേക്കാൾ മോശമായ കാര്യം വേറെ ഇല്ല തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വെളിയന്നൂരിൽ നിന്ന് ചന്ദ്രിക, സുമതി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. മെയ്ദിനം എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനത്തിന് തൂലിക ചലിപ്പിച്ചത് കെ ജയകുമാർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

എത്രമേൽ നമ്മൾ പുതിയ ലോകത്തിന്റെ പാതയോരങ്ങളിലൂടെ നടന്നു, എന്തൊക്കെ നമ്മൾ നേടി. പര്യവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, ശാസ്ത്രത്തിന്റെ സൗര തേജസ്സുകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ. എന്നിട്ടും ചിലരെങ്കിലും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പാതാളങ്ങളിൽ വീണുകിടക്കുന്നുണ്ടെങ്കിൽ അവരെയും ശാസ്ത്രലോകത്തിന്റെ ഭൂമികയിലൂടെ നടത്തേണ്ടതുണ്ട്. അതൊരു സാമൂഹിക ബോധമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം ആഘോഷമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ലോകം വെളിച്ചം തേടുമ്പോൾ അതറിയാതെ ചിലരെങ്കിലും മതാന്ധതയിൽ മുങ്ങിക്കിടന്നാൽ അവരെ അതിൽ നിന്നും കരകയറ്റാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്നേ പറയാനാവൂ. അല്ലാത്ത പക്ഷം കാലം ഒരുപാട് കഴിയുമ്പോൾ അവർ അവരെ ഓർത്ത് ലജ്ജിക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും അതൊരു ലജ്ജാവഹമായ സംഗതി തന്നെയാണ്. ബസ് കിട്ടാതെ നിൽക്കുന്നവരെ ഉപേക്ഷിച്ചു പോവുകയല്ലോ വേണ്ടത്, മറ്റൊരു ബസ്സിലെങ്കിലും അവരെയും കൂട്ടിക്കൊണ്ടു വരികയല്ലേ വേണ്ടത്. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി എം ജെ ശ്രീകുമാറും സുജാത മോഹനും ചേർന്നാലപിച്ച ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സുന്ദരരാജൻ. അപ്പു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളല്ലൂരിൽ നിന്നും വസന്തകുമാരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശാസ്ത്രത്തിന്റെ ജാലകങ്ങൾ തുറന്നു കഴിഞ്ഞു, യുക്തിയുടെ കാറ്റ് വീശി തുടങ്ങി, ചിന്തയുടെ സൂര്യവെളിച്ചം പരന്നു തുടങ്ങി. യക്ഷിയും ഭൂതവും പിശാചും സാത്താനുമൊക്കെ വെറും കെട്ടുകഥകളായി. ആകാശഗ്രഹങ്ങളായ ചൊവ്വയ്ക്ക് വിവാഹം മുടക്കാനോ ശുക്രന് സമ്പത്ത് കൊണ്ടുവരാനോ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് മിക്കവാറും പേർക്കറിയാം. ഒരു ക്ഷുദ്രപ്രയോഗം കൊണ്ടും ആരെയും ഒന്നും ചെയ്യാനാവില്ലെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും മുട്ടയും ക്ഷുദ്രവുമായി നടക്കുന്നുവെങ്കിൽ അവരെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും അല്ലേ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഏറ്റവും ഉമർ സംഗീതം നിർവഹിച്ച ഗാനം. രചന വെള്ളനാട് നാരായണൻ. സരസ്വതി യാമം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് കരിങ്കുറ്റി കോളനിയിൽ നിന്നും സുകുമാരൻ. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

മാറുന്ന ലോകം, മാറ്റം കൊണ്ടുവരുന്ന കാലം, അതിനനുസരിച്ച് മനുഷ്യനും മാറിയേ തീരും. മനുഷ്യന്റെ മസ്തിഷ്കം ഒഴുക്കുവെള്ളം പോലെയാണ്. അത് കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെയാകരുത്. ഈ പഴയ കാലത്ത് ഇങ്ങനെ സ്തബ്ധമായി നിൽക്കാനാണ് എനിക്കിഷ്ടം എന്ന് ചിന്തിക്കുന്നവർ ഇഷ്ടംപോലെയുണ്ട്. നോക്കൂ, ചോദ്യം ഇതാണ്: പുനരുത്ഥാനമാണോ വേണ്ടത്, നവോത്ഥാനമാണോ വേണ്ടത്? ഒരു പരിധിവരെ പഴയതിലേക്കുള്ള എത്തിച്ചേരലുകളാണ് പുനരുത്ഥാനം. എന്നാൽ പുതിയതുകളിലേക്കുള്ള കുതിപ്പാണ് നവോത്ഥാനം. ഇതിലേതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ സംശയമേതുമില്ലാതെ പറയാനാവില്ലേ നവോത്ഥാനമാണ് വേണ്ടതെന്ന്? അല്ലാത്ത പക്ഷം ഈ ലോകം ഇരുളടഞ്ഞു പോവുകയില്ലേ? പഴയതിൽ തന്നെ തട്ടിത്തടഞ്ഞു നിന്നു പോവില്ലേ? അയിത്തവും അതുപോലുള്ള ദുരാചാരങ്ങളിലും മനുഷ്യർ ബന്ധിതരായി പോവില്ലേ? ചിന്തിച്ചേ തീരൂ. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി പുറപ്പാടെന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി, സംഗീതം ഔസേ പച്ചൻ. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് അമ്പലക്കര നിന്നും രജികുമാർ, സുമിത്ര, പത്മ എന്നിവർ.

നമ്മൾ എന്താണോ കുട്ടികളുടെ തലച്ചോറിൽ പകർന്നു കൊടുക്കുന്നത് അതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ഒരു കുട്ടിയും ഒരു മതസ്ഥരായും ജനിക്കുന്നില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അങ്ങനെ അവരെ ആക്കി തീർക്കുന്നത് മുതിർന്നവരാണ്. മതപുസ്തകങ്ങൾക്ക് പകരം ശാസ്ത്ര പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്തെ അവർക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ഉൾക്കൊണ്ടു വളരും. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പിന്നെ എന്തിനാണ് രക്ഷിതാക്കൾ അവരെ കുട്ടിക്കാലം മുതലേ എല്ലാ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്? മതപാഠപുസ്തകങ്ങളെക്കാൾ കുട്ടികൾ ആദ്യം പരിചയിക്കേണ്ടത് ശാസ്ത്രാവബോധം നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കാൻ അവയ്ക്കേ കഴിയൂ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച ഗാനം. സംഗീതം എസ് പി വെങ്കടേഷ്. ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര. ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളറട നിന്നും ജോസഫ്.

ചോദ്യം ഉന്നയിക്കൽ എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതെന്താ, ഇതെന്താ, ഇതെന്തുകൊണ്ടാ, അതെന്തുകൊണ്ടാ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ശരിയായ ശാസ്ത്രാവബോധത്തിന് അത് വഴിതെളിക്കും. ഇഷ്ടഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും കെ എസ് ചിത്രയും സി ഒ ആന്റോയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. റാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് പറങ്ങോടു നിന്നും ഷിബുകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: കുമ്മാട്ടി കവിതയാണ് കുമ്മാട്ടി എന്ന ചിത്രമായത്. കുമ്മാട്ടി കവിത കവാലം നാരായണ പണിക്കരുടേതാണ്. കുമ്മാട്ടി എന്ന ചിത്രം ജി അരവിന്ദൻ്റെതും. രാവണി പണിക്കരാണ് ചിത്രത്തിൽ കുമ്മാട്ടിയായത്. ഓടക്കുഴലും ചെണ്ടയും നാഗസ്വരവും തകിലും അസാധാരണമാമിധം വായിക്കുന്ന രാവണി പണിക്കർ കുമ്മാട്ടിയുടെ വേഷം അതീവ ഹൃദ്യമാക്കി. കുമ്മാട്ടിക്ക് കഥയും കവിതയും എഴുതിയത് കവാലമായിരുന്നു. ഇഷ്ടം, കുമ്മാട്ടിയെയും കവാലത്തെയും രാവുണ്ണിയെയും അരവിന്ദനെയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഷഡ്കാലത്തിൽ പാടി സ്വാതി തിരുനാളിനെയും ത്യാഗരാജസ്വാമികളെയും അതിശയിപ്പിച്ച ഗോവിന്ദമാരാർ, ഷഡ്കാല ഗോവിന്ദമാരാർ. മൂവാറ്റുപുഴയിൽ വച്ച് ബാലമുരളീകൃഷ്ണയും കച്ചേരിയിൽ ഷഡ്കാലത്തിൽ രമമാനസേ പാടുകയുണ്ടായി. പുതിയ കാലത്തിൻ്റെ ത്യാഗരാജസ്വാമികൾ എന്ന വിശേഷണം ബാലമുരളീകൃഷ്ണയ്ക്ക് ഭൂഷണം തന്നെയാണ്. 1987 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന ചിത്രം പുറത്തിറങ്ങി. അനന്ത്നാഗ് സ്വാതി തിരുനാളായും നെടുമുടി വേണു ഇരയിമ്മൻ തമ്പിയായും രഞ്ജിനി സുഗന്ധവല്ലിയായും ശ്രീവിദ്യ ഗൗരി പാർവതിയായും തിരുശീലയിലെത്തി. സാരമതിയിൽ മോക്ഷമുഗലത എന്ന ത്യാഗരാജ കീർത്തനത്തിൻ്റെ അഗാധമായ ആലാപനം ബാലമുരളീകൃഷ്ണയ്ക്ക് സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിക്കൊടുത്തു. മനോഹരമായ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു സ്വാതി തിരുനാൾ. ചിത്രവും ബാലമുരളീകൃഷ്ണയുടെ ആലാപനവും ഇഷ്ടം, അത്രമേലിഷ്ടം.

ಜೊಂಡು ಜೊಂಡು ಪತಾಮ್ ಕಟ್ಟಿ.

മലയാള സിനിമയുടെ പരിണാമഘട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നടിയാണ് ഓമല്ലൂർ ചെല്ലമ്മ. കേവലം രണ്ട് ചിത്രങ്ങളിൽ മാത്രമേ അവർ നായികയായി അഭിനയിച്ചിട്ടുള്ളൂ. 1950 പുറത്തിറങ്ങിയ സ്ത്രീയും 1952 പുറത്തിറങ്ങിയ പ്രേമലേഖയുമായിരുന്നു ആ ചിത്രങ്ങൾ. നാടകത്തിൽ നിന്നാണ് ഓമല്ലൂർ ചെല്ലമ്മ ചലച്ചിത്രത്തിലെത്തുന്നത്. 1950 ഹിറ്റ് ചിത്രമായിരുന്നു സ്ത്രീ. എന്നാൽ സ്ത്രീ എന്ന ചിത്രവും അതിലെ ഓമല്ലൂർ ചെല്ലമ്മയുടെ അഭിനയവും മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടു. ആ ചരിത്ര സ്മരണകളിലൂടെ സഞ്ചരിക്കുന്നത് തന്നെ ഏറെ ഇഷ്ടം, അത്രമേലിഷ്ടം.

കലഹിക്കാത്ത ക്യാമറാമാൻ, അങ്ങനെയൊരു വിശേഷണം ഉണ്ടായിരുന്ന ക്യാമറാമാനാണ് ആനന്ദക്കുട്ടൻ. രാമചന്ദ്ര ബാബു എന്ന ക്യാമറാമാൻ്റെ ശിക്ഷണത്തിൽ അതീവ ഹൃദ്യമായി എത്രയോ പകർന്നാട്ടങ്ങളെ പകർത്തിയ തിഷ്ണാശാലി. ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ ഭാവരസങ്ങളുടെ മഴവില്ലുകൾ കണ്ട് ദൃശ്യകാവ്യത്തിൻ്റെ വിസ്മയം പകർത്തിയ ഛായാഗ്രാഹകൻ. ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം, സദയം തുടങ്ങി എത്രയോ ചിത്രങ്ങളുടെ ക്യാമറാമാൻ. ക്യാമറ കൊണ്ട് കവിതകൾ കുറിച്ച

തീരെ ആത്മവിശ്വാസമില്ലാത്ത അന്തർമുഖിയായ ഒരു പെൺകുട്ടിയുടെ ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയുടെ കഥ പറയുന്ന ചിത്രമാണ് മിലി. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ചിത്രത്തിലുള്ളത്. രാജേഷ് പിള്ളയുടെ സംവിധാനമാണ്. ട്രാഫിക് സംവിധാനം ചെയ്ത രാജേഷ് പിള്ള, വേട്ട സംവിധാനം ചെയ്ത് തൻ്റെ ജോലി തീർത്ത് സിനിമ ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് ജനങ്ങളുടെ പ്രതികരണമറിയാതെ മാഞ്ഞുപോയ രാജേഷ് പിള്ള എന്ന സംവിധായകൻ.

ഓർമ്മയുടെ മുറിവിൽ കണ്ണീരുപ്പ് കലർന്ന നീറ്റലായി ജിഷ്ണു എന്ന നടൻ്റെ നിഷ്കളങ്കവും പ്രസന്നവുമായ മുഖം തെളിയുന്നു. കേവലം 36 വർഷങ്ങൾ. ആ സൗമ്യദീപ്തി സ്വപ്നലോകത്തേക്ക് ഒരു മേഘശകലം പോലെ മാഞ്ഞുപോയി. നമ്മൾ എന്ന ചിത്രത്തിൽ നമ്മളെ കരയിപ്പിച്ച ജിഷ്ണു, എന്നെ അമ്മയെ ഒന്ന് കാണാൻ എന്ന പാട്ട് മറക്കുമോ നമ്മൾ? ഇല്ല. ഇഷ്ടം ആ പാട്ടും അതിലഭിനയിച്ച ജിഷ്ണുവും.

ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെയായി സ്കൂളിലേക്ക് പോകുന്ന മീനത്തിൽ താലികെട്ടിലെ 22 വയസ്സുകാരൻ ഓമനക്കുട്ടനെ മലയാളിക്ക് മറക്കാനാകുമെന്ന് തോന്നുന്നില്ല. മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രം. നീണ്ട 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജൻ ശങ്കരാടി എന്ന സംവിധായകൻ ചെയ്ത 2-ാമത്തെ ചിത്രമായിരുന്നു അത്. ഓമനക്കുട്ടനും വീപ്പക്കുറ്റിയും അനശ്വരമായി. ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ ജീവിതഗന്ധിയായ ചിത്രം ചെയ്ത രാജൻ ശങ്കരാടി എന്ന പ്രതിഭ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇനിയും മായാതെ കൺമുന്നിൽ നിൽക്കുന്ന നൈർമല്യമാർന്ന മുഖം, വറ്റാത്ത സ്നേഹത്തിൻ്റെ ആഴമുള്ള കണ്ണുകൾ, അനായാസം സ്ഫുരിക്കുന്ന ഭാവങ്ങൾ, രസവൈവിധ്യങ്ങൾ, നെറ്റിയിൽ ചന്ദനം ചാർത്തി തുളസിക്കതിർ ചൂടി കൈത്തിരിയുമായി നിൽക്കുന്ന സൗന്ദര്യം, സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ രൂപമുള്ള ഒരു നാടൻ കന്നിപ്പെണ്ണിനെ സങ്കല്പിക്കണമെങ്കിൽ രേഖാമോഹനെ ഓർത്താൽ മതിയാകും. പോയി മറിയുന്ന മലയാളത്തനിമ പോലെ, താനേ പൊലിഞ്ഞ കൈത്തിരി പോലെ രേഖാമോഹൻ മാഞ്ഞുപോയി. സിബിമലയിൽ സംവിധാനം ചെയ്ത നീ വരുവോളം എന്ന ചിത്രത്തിലെ ഈ തെന്നലും എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ കൈത്തിരി പോലെ തെളിയുന്ന രേഖയുടെ മുഖം ഓർമ്മയിലെത്തും. അത്രമേലിഷ്ടം ആ ഓർമ്മകൾ.

അത്രമേലിഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ HIV അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു വൈകുന്നേരം ഞങ്ങൾ ഏതാണ്ട് എല്ലാവരും, എന്നുവെച്ചാൽ മാധവിയമ്മയും കൂട്ടരും എന്ന് തന്നെ പറയാം. ലതയുണ്ട്, ശ്രീജയുണ്ട്, ശാന്തിയും സജിയും ഓമനമാമിയും അമ്മയും ഇളയചേട്ടനും കോവിയണ്ണനും ഒക്കെ ഉണ്ട്. അകത്തുമുറിയിൽ രവിമാമന്റെ മോൻ അനൂപിന് മൂത്ത ചേട്ടൻ ട്യൂഷൻ എടുക്കുന്നു. കക്ഷിയുടെ ശബ്ദം ഇത്ര ഉച്ചത്തിലാണ്. പണ്ടേ അമ്മ പറയും, ഹരി നീ ഇങ്ങനെ തൊണ്ട കീറി പഠിപ്പിക്കുന്നത് എന്തിന്, ആര് കേൾക്കാൻ. കൂട്ടായണി മൂട് വളവ് തിരിയുമ്പോഴേ ഹരിയുടെ ട്യൂഷൻ കേൾക്കാം. ഒരിക്കൽ മാധവി അമ്മമ്മ അമ്മയോട് ചോദിക്കുന്നത് കേട്ടു, ഇവൻ എന്തിനാണ് ഈ നാട്ടുകാരെ ഇങ്ങനെ പഠിപ്പിച്ചു തള്ളുന്നത്, അങ്ങ് തട്ടാങ്കോണത്ത് നിന്നാ കേൾക്കാം അവന്റെ തൊണ്ട. ആ തൊണ്ടയ്ക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു. അന്നും ഞങ്ങളുടെയൊക്കെ ചെവിത്തല പൊട്ടിച്ചുകൊണ്ട് ചേട്ടൻ ക്ലാസ് എടുക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, കക്ഷിയുടെ ക്ലാസ് ആർക്ക് കേട്ടാലും മനസ്സിലാവും. മാധവിയമ്മ പറയുന്നത്, കാൽ കാശിന് വിവരമില്ലാത്ത നിന്റെ ഓമന മാമിക്ക് വരെ ഹരി പഠിപ്പിച്ചാൽ മനസ്സിലാവും എന്നാണ്. പരിണാമ സിദ്ധാന്തമാണ് വിഷയം. മനുഷ്യനടക്കമുള്ള ഒരു ജീവിയെയും സൃഷ്ടിച്ചത് ദൈവമല്ലെന്നും എല്ലാം പരിണമിച്ചു വന്നതാണെന്നും പറഞ്ഞത് കേട്ടിട്ടാവണം ഓമന മാമി പറഞ്ഞത്, നോക്കടി ലളിതേ, നിന്റെ മോൻ ദൈവനിഷേധം പഠിപ്പിക്കുന്നു. ദൈവത്തിന് നിരക്കാത്തത് പറഞ്ഞ പണ്ടേ ഓമനമാമിയുടെ സ്വഭാവം അങ്ങ് മാറും. അതുകൊണ്ടാവുമോ എന്തോ ഞങ്ങളെല്ലാവരും ചേട്ടന്റെ ക്ലാസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. പുള്ളിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാ, വേറെ ആരെങ്കിലും ക്ലാസ് ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയാൽ ശബ്ദവും കൂടും ആവേശവും ആകും. പുള്ളി അങ്ങ് തകർക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചാൾസ് ഡാർവിൻ ഞാനെന്നല്ല, അന്ന് അത് കേട്ട കൂട്ടായണി മൂടുകാരൊന്നും ആ ക്ലാസ് മറക്കാൻ സാധ്യതയില്ല. ഇന്നും എനിക്കറിയാം, നവംബർ 24 അന്നാണ് ഡാർവിൻ തന്റെ വിഖ്യാതമായ ഗ്രന്ഥം ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രസിദ്ധീകരിച്ച ദിവസം. മണ്ണിൽ പുതഞ്ഞുകിടക്കുന്ന മണ്ണിരകളോട് പോലും അതിയായ താൽപര്യമുള്ള ഒരു ഗ്രാമീണ വൈദികന്റെ ജീവിതം നയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ തന്റെ 50 എഴുതിയ ഈ പുസ്തകം ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. താൻ ഉദ്ദേശിച്ച വലിയ ഗ്രന്ഥത്തിന്റെ സംഗ്രഹം മാത്രമാണ് ഇതെന്ന് ഡാർവിൻ പറഞ്ഞ ഈ പുസ്തകം ഇന്ന് 166 ജീവലോകത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. ഡാർവിന്റെ കാലം വരെ ജീവലോകം ഒരു വലിയ അത്ഭുതമായിരുന്നു. പ്രകൃതിയെയും ജീവികളെയും മനുഷ്യാതീത ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നായി ആയിരുന്നു ലോകം കണ്ടിരുന്നത്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ദൈവമായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കാലം. ഓമനമാമി അമ്മയെ നോക്കി ശബ്ദം താഴ്ത്തി ചോദിച്ചു, അപ്പോ ദൈവമല്ലേ നമ്മളെ സൃഷ്ടിച്ചത്? കലി കയറിയിട്ടാവണം മാധവി അമ്മൂമ്മ പറഞ്ഞു, അച്ഛനും അമ്മയുമാണ് ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. നിന്നെ ഏത് ദൈവമാണെന്ന് പോയി അന്വേഷിച്ചു നോക്ക്, മിണ്ടായിരുന്നു കേരളി. അതൊരാജ്ഞയായിരുന്നു. സർവം നിശബ്ദം, ഫുൾ ക്ലാസ് റൂം എഫക്ട്, ഹരിച്ചേട്ടന്റെ ശബ്ദം മാത്രം. ഡാർവിന്റെ കാലത്ത് പരിണാമം എന്ന ആശയം തീർത്തും പുതിയതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ എറാസ്മസ് ഡാർവിൻ പോലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. എന്നാൽ ഊഹങ്ങളുടെയും ധാരണകളുടെയും മുകളിൽ നിന്നിരുന്ന പരിണാമം എന്ന സങ്കല്പത്തിന് ശക്തമായ ശാസ്ത്രീയ അടിത്തറ നൽകിയത് ചാൾസ് ഡാർവിൻ ആയിരുന്നു. പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് പ്രകൃതിയുടെ തന്നെ നിയമങ്ങളാണ് എന്നും ജീവലോകത്തിന്റെ നിലനിൽപ്പിനും മാറ്റങ്ങൾക്കും ഒരു ദൈവശക്തിയുടെയും ആവശ്യമില്ല എന്നും ഡാർവിൻ വ്യക്തമാക്കി. അത് കേട്ട് ഓമനമാമി പിന്നെയും അമ്മയെ നോക്കി. മാധവി അമ്മൂമ്മ മാമിയെ ക്രൂരമായി തുറച്ചു നോക്കി. ഹരിച്ചേട്ടന്റെ ശബ്ദം ഉയർന്നു കേൾക്കാം. ശാസ്ത്രത്തെ ഒറ്റയടിക്ക് മതനിരപേക്ഷമാക്കി മാറ്റുകയാണ് ഡാർവിൻ ചെയ്തത് എന്ന് പ്രമുഖ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് മേയർ പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്. ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമുന്നതമായ ആശയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഡാർവിൻ കണ്ടെത്തിയ സ്വാഭാവിക നിർദ്ധാരണം. ഇതാണ് പരിണാമത്തിന്റെ ഏറ്റവും തൃപ്തികരമായ ശാസ്ത്രീയ വിശദീകരണം. ലളിതമായി പറഞ്ഞാൽ, എല്ലാ ജീവരൂപങ്ങൾക്കും, അത് മനുഷ്യനായാലും സസ്യങ്ങളായാലും, കാലത്തിനും പരിസ്ഥിതികൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വെറും ഭാഗ്യം കൊണ്ടല്ല ഓരോ തലമുറയിലും കുറച്ചംഗങ്ങൾ മാത്രം അതിജീവിക്കുന്നത്. രോഗപ്രതിരോധം കൂടുതലുള്ളവ, വേഗത്തിൽ ഓടാൻ കഴിയുന്നവ, തണുപ്പിനെ ചെറുക്കാൻ ശേഷിയുള്ളവ എന്നിങ്ങനെ ഒരു പ്രത്യേക പരിസ്ഥിതിക്ക് ഏറ്റവും അനുഗുണമായ ഗുണങ്ങൾ ഉള്ളവർക്കായിരിക്കും അതിജീവന ശേഷി കൂടുതൽ. ഈ ഗുണപരമായ മാറ്റങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും ഗുണപരമല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യുന്നു. ദീർഘകാലം കൊണ്ട് ഈ അനുകൂല ഗുണങ്ങൾ കാരണം മാറ്റം സംഭവിച്ച് പുതിയ ജീവജാതികൾ, അതായത് സ്പീഷീസുകൾ ഉണ്ടാകുന്നു. ഇതാണ് പരിണാമം.

ഈ സിദ്ധാന്തമനുസരിച്ച് ഇന്നത്തെ എല്ലാ ജീവികളുടെയും പാരമ്പര്യം അന്വേഷിച്ച് പിന്നോട്ടു പോയാൽ നാം ആദിമ സൂക്ഷ്മ ജീവി രൂപങ്ങളിൽ എത്തിച്ചേരും. എല്ലാ ജീവികളും ഒരേ പൂർവികനിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്ന് സാരം. ഒന്നര നൂറ്റാണ്ടു മുമ്പ് ഇത്തരമൊരു സിദ്ധാന്തം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഡാർവിന് അസാധാരണമായ ധൈര്യവും ആത്മവിശ്വാസവും ആവശ്യമായിരുന്നു. അദ്ദേഹത്തെ ഇതിന് പ്രാപ്തനാക്കിയത് തന്റെ ജീവിതത്തിലെ ഒരു നിർണായകമായ യാത്രയായിരുന്നു HMS ബീഗിളിലെ പര്യടനം. 1831 ഡിസംബറിൽ വെറും 22 വയസ്സുള്ള ഡാർവിൻ നാവികസേനയുടെ സർവേ കപ്പലായ HMS ബീഗിളിൽ തെക്കേ അമേരിക്കൻ തീരത്തേക്ക് യാത്ര തിരിച്ചു. 5 വർഷവും 2 ദിവസവും നീണ്ട ആ ഐതിഹാസിക യാത്രയിൽ ഡാർവിൻ ഒരു സാധാരണ പര്യവേക്ഷകൻ മാത്രമായിരുന്നില്ല. അടങ്ങാത്ത ജിജ്ഞാസയും അസാധാരണ നിരീക്ഷണ ശേഷിയുമുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ആ യാത്രയിൽ ഡാർവിൻ കണ്ടുമുട്ടിയ ഓരോ കാഴ്ചയും അദ്ദേഹത്തിന്റെ മനസ്സിൽ ചോദ്യങ്ങളായി നിറഞ്ഞു. തൊട്ടടുത്ത വൻകരയിൽ കാണപ്പെടുന്ന ജീവികളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിവർഗങ്ങൾ എന്തുകൊണ്ട് ദ്വീപുകളിൽ കാണപ്പെടുന്നു? ഒരു പ്രദേശത്തെ വ്യത്യസ്ത ദ്വീപുകളിലെ ഒരേ വർഗത്തിൽപ്പെട്ട പക്ഷികൾക്ക് പോലും ശാരീരികമായി വ്യത്യാസം എന്തുകൊണ്ട്? പാറ്റഗോണിയയിലെ ഫോസിലുകൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ജീവികളുമായി സാമ്യം വന്നത് എന്തുകൊണ്ട്? പ്രസക്തമായ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാനും അവയ്ക്ക് ശാസ്ത്രീയമായി മറുപടി കണ്ടെത്താനുമുള്ള കഴിവാണ് സ്വാഭാവിക നിർദ്ധാരണം എന്ന മൗലികമായ ആശയത്തിലേക്ക് ഡാർവിനെ നയിച്ചത്. യാത്ര അവസാനിച്ച് 1836 ഡാർവിൻ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ 1000 കണക്കിന് പേജുകൾ വരുന്ന കുറിപ്പുകളും ജീവികളുടെ സാമ്പിളുകളും ഫോസിലുകളുടെ വലിയ ശേഖരവും ഉണ്ടായിരുന്നു. ഈ കപ്പൽ യാത്രയാണ് ഡാർവിന് തന്റെ സുപ്രധാന സിദ്ധാന്തത്തിനുള്ള തെളിവുകൾ നേടിക്കൊടുത്തത്. ഡാർവിൻ തന്റെ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന കാലത്ത് അതിന് പിന്തുണ നൽകാൻ നിർണായകമായ 3 സംഗതികളെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് വലിയ ധാരണയുണ്ടായിരുന്നില്ല. ഡാർവിൻ ജനിക്കുന്ന കാലത്ത് ഭൂമിയുടെ പ്രായം വെറും 6000ൽ പരം വർഷമാണ് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഡാർവിൻ പറഞ്ഞ പരിണാമ പ്രക്രിയ സാധ്യമാകാൻ കോടിക്കണക്കിന് വർഷങ്ങൾ ആവശ്യമാണ്. ഭൂമിക്ക് 460 കോടി വർഷം പഴക്കമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിയത് 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. ഡാർവിന്റെ കാലത്ത് പരിമിതമായ ഫോസിലുകളെ കണ്ടെത്തിയിരുന്നുള്ളൂ. പാരമ്പര്യ ഗുണങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പിന്നിലെ രഹസ്യമെന്താണെന്ന് ഡാർവിന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. ഗ്രിഗർ മെൻഡൽ പഠനം നടത്തിയിരുന്നെങ്കിലും അതിന്റെ പ്രാധാന്യം അന്നാരും തിരിച്ചറിഞ്ഞില്ല. ഡാർവിന്റെ സിദ്ധാന്തത്തിന് ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചത് 1953 DNA ഘടന കണ്ടെത്തിയതോടെയാണ്. അങ്ങേയറ്റം സ്ഥിരതയുള്ള ഒന്നാണ് DNA. 100 കോടി രാസാക്ഷരങ്ങൾ കോപ്പി ചെയ്യപ്പെടുമ്പോൾ ശരാശരി 1 അക്ഷരത്തെറ്റ് മാത്രമാണ് അതിന് പറ്റാറുള്ളത്. മനുഷ്യ DNAയിൽ 300 കോടിയിലേറെ അക്ഷരങ്ങളുണ്ട്. ഓരോ കോശ വിഭജന വേളയിലും DNA 1 തവണ കോപ്പി ചെയ്യപ്പെടും. അതായത് 3 പിശകുകൾ മാത്രം സംഭവിക്കാം. ഈ പിശകുകളെയാണ് മ്യൂട്ടേഷനുകൾ എന്ന് വിളിക്കുന്നത്. ഈ മ്യൂട്ടേഷനുകളിൽ ചിലത് വല്ലപ്പോഴും നീണ്ടു നിൽക്കുന്ന മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതാണ് പരിണാമം. അതായത് ഡാർവിൻ തന്റെ സിദ്ധാന്തം അവതരിപ്പിച്ച സമയത്ത് പോലും അതിന് പൂർണ്ണമായി സ്ഥാപിക്കാനാവശ്യമായ തെളിവുകൾ ശാസ്ത്രലോകത്തിന് ലഭ്യമായിരുന്നില്ല. എന്നാൽ പിന്നീടുള്ള ഓരോ കണ്ടെത്തലുകളും ഡാർവിൻ മുൻപേ പറന്ന പ്രതിഭയായിരുന്നു എന്ന് തെളിയിച്ചു. തന്നെ തനതും തന്നെ തനതും തന്നെ തനതും.

ഡാർവിന്റെ സിദ്ധാന്തമില്ലാതെ ആധുനിക ശാസ്ത്രത്തിന്റെ പല ശാഖകൾക്കും ഇന്ന് നിലനിൽപ്പില്ല. ജീവശാസ്ത്രത്തിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും സർവകോണുകളിലും അദ്ദേഹത്തിന്റെ സ്വാധീനം പ്രകടമാണ്. എന്നാൽ ഇത്രയേറെ ശാസ്ത്രീയ തെളിവുകളുണ്ടായിട്ടും ലോകത്ത് പല രാജ്യങ്ങളിലും പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറവാണ്. ഇന്നും ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പോഴത്തെ കുരങ്ങന്മാരെന്താ പരിണമിച്ച് മനുഷ്യരാകാത്തതെന്ന്? പരിണാമ സിദ്ധാന്തം മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണത്. ഭക്ഷണവും ആരോഗ്യ സംവിധാനങ്ങളും പാർപ്പിട സൗകര്യവും വേണ്ടുവോളമുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന രാജ്യക്കാരെക്കാളും ദൈവവിശ്വാസം കുറവായിരിക്കുമെന്നും ഡാർവിന്റെ സിദ്ധാന്തത്തിന് സ്വീകാര്യത കൂടുതലായിരിക്കുമെന്നും ഹരിചേട്ടൻ പറഞ്ഞു നിർത്തി. കേട്ടിരുന്ന ഞങ്ങൾക്കെല്ലാവർക്കും സത്യം പറഞ്ഞാൽ അതൊരു പുതിയ അറിവായിരുന്നു. അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ കാര്യം അതൊന്നുമായിരുന്നില്ല. പിറ്റേന്ന് മുതൽ ശാന്തി അമ്പലത്തിൽ പോകുന്നത് നിർത്തി. ഞാൻ ചോദിച്ചപ്പോ ശാന്തി പറഞ്ഞത്, അവരൊന്നുമല്ല നമ്മളെ സൃഷ്ടിച്ചത്, പിന്നെ ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ ചുമ്മാ എന്തിന്? എനിക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. മറ്റൊരു കാര്യമുള്ളത്, പിന്നെ ഉള്ള ആഴ്ചകളിലെല്ലാം ഹരിച്ചേട്ടന്റെ ബയോളജി ക്ലാസ് ഞങ്ങൾ സശ്രദ്ധം കേൾക്കാൻ വട്ടം കൂടി. അതവസാനിച്ചത് പ്രത്യുൽപാദനം എന്ന അധ്യായം വന്നപ്പോഴാണ്. അത് കേട്ട് ഓമന മാമി ഓടിപ്പോയി എന്ന് വേണം പറയാൻ. ഈ ചെക്കന് ഒരു നാണവും മാനവും ഇല്ലല്ലോ ലളിതേ എന്നായിരുന്നു ലീലയടത്തി പറഞ്ഞത്. കാലം എത്ര കഴിഞ്ഞു, ഇപ്പോഴും മോഹം. അന്നത്തെ പോലെ വട്ടം കൂടി ആ ക്ലാസുകൾ വീണ്ടും കേൾക്കണമെന്ന്. കഴിയില്ല, ജീവിതത്തിൽ റീടേക്കുകൾ ഇല്ല തന്നെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിൻ കേരളം ശില്പശാല മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമി രോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വഹിച്ചുകൊണ്ടുള്ള GSLV-F-17 റോക്കറ്റ് ISRO വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ ലക്ഷ്യമിട്ട സബ് ജിയോ സിങ്ക്രണൈസ്ഡ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയുള്ള ഈ ഉപഗ്രഹം ജിയോ സിങ്ക്രണൈസ്ഡ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമെന്ന് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള സംവാദവേദിയായ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് IIM ക്യാമ്പസിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ദ്വിദിന നേതൃത്വ ശില്പശാലയ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് IIM ക്യാമ്പസിൽ ആരംഭിച്ചു. മുഖ്യമന്ത്രി VD സതീശനും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുന്നതിനുള്ള സംവാദ പദ്ധതിയാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM കെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസന പാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. കാലാവസ്ഥാ പ്രതിരോധം, സാമൂഹ്യാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ മേഖല, ഉന്നത വിദ്യാഭ്യാസ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിനുള്ള സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും.
0: ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധിയുഗത്തിലെ ഭരണ നേതൃത്വം, കാലാവസ്ഥാ പ്രതിരോധം, ദുരന്ത നിവാരണം, ധനകാര്യ നവീകരണം, പൊതുജനാരോഗ്യ രംഗത്തെ വെല്ലുവിളികളും സാധ്യതകളും തുടങ്ങി

0: വിവിധ സെഷനുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും ഭാരതീയ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും പുതുജീവൻ പകരുന്നതാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സത്യം, ധർമ്മം, കർത്തവ്യബോധം എന്നിവയുടെ പാതയിൽ സഞ്ചരിക്കാൻ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും മാനവരാശിയെ പ്രചോദിപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്ദേശങ്ങൾ മാനവരാശിയെ നിരന്തരം നയിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നത് തുടരുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഉറപ്പുവരുത്താൻ ഈ ആഘോഷം പ്രേരണയാകട്ടെ എന്നും ഗവർണർ ആശംസിച്ചു. മുഖ്യമന്ത്രി VD സതീശനും ജന്മാഷ്ടമി ആശംസകൾ നേർന്നു. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. പുലർച്ചെ ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:30 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനത്തിനായി നിരവധി പേരാണ് എത്തുന്നത്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:00 മുതൽ വൈകിട്ട് 7:00 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയുടെ ഉദ്ഘാടനം നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കണ്ണന്റെ പിറന്നാൾ ദിനമായ ഇന്ന് 52 പള്ളിയോടക്കരക്കാർക്കും ഭക്തജനങ്ങൾക്കുമുൾപ്പെടെ 500,000-ലധികം പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. 52 കരക്കാർക്കും ക്ഷേത്രമുറ്റത്താണ് സദ്യ വിളമ്പുന്നത്. 501 പറ അരിയുടെ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. വള്ളസദ്യയുടേതിന് തുല്യമായ വിഭവങ്ങൾ ഇതിനുണ്ടാവില്ല. മറ്റുള്ള ദിനങ്ങളിൽ ഭക്തർ വഴിപാടായി വള്ളസദ്യ നടത്തുമ്പോൾ ആറന്മുളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ജന്മാഷ്ടമി നാളിൽ ഭക്തർക്കായി സദ്യ നൽകുന്നു എന്നതാണ് അഷ്ടമിരോഹിണി സമൂഹ സദ്യയുടെ പ്രത്യേകത.
0: ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3:00 നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് വർണ്ണാഭമായ ഘോഷയാത്രയും അരങ്ങേറും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: കഴിഞ്ഞ മാസം 20-ന് തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിന്റെ സെമിഫൈനൽ പോരാട്ടങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നത്. ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമി. രാത്രി 7:00 നടക്കുന്ന 2-ാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയാണ് നേരിടുന്നത്. നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. സെമി മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടും.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കൊച്ചി മട്ടാഞ്ചേരിയിൽ 2.5 കിലോയിലധികം MDMA രണ്ടുപേർ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി നൌഫലും സുഹൃത്തുമാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. ഡൽഹിയിൽ നിന്ന് പാഴ്സലായിട്ടാണ് MDMA എത്തിച്ചത്. വസ്ത്രങ്ങളുടെ റീസൈക്ലിംഗ് വർദ്ധിപ്പിക്കുന്നതിന് ജമ്പും ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മുംബൈയിൽ നടന്ന ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയുടെ 62-ാമത് സ്ഥാപക ദിനാഘോഷ വേളയിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലൂടെയാണ് കരാർ യാഥാർത്ഥ്യമായത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ശില്പശാല മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമി രോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 4 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1781 സെപ്റ്റംബർ 4 അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ലോസ് ഏഞ്ചലസ് സ്ഥാപിതമായിരിക്കുന്നു. 1825 സെപ്റ്റംബർ 4 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമാകുന്ന ആദ്യത്തെ ഏഷ്യക്കാരനും ഇന്ത്യയുടെ മഹാനായ വന്ദ്യവയോധികനുമായ ദാദാഭായി നവറോജി ബോംബെയിൽ ഭൂജാതനായിരിക്കുന്നു. 1947 സെപ്റ്റംബർ 4 തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം അനുവദിച്ചുകൊണ്ട് ചിത്തിര തിരുനാൾ വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഒരു റിപ്പോർട്ട്.
1: അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹം ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദുരന്ത സമയത്ത് സമയബന്ധിതമായ വിവരങ്ങൾ നൽകാനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപഗ്രഹം ഫലപ്രദമാകും. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഈ ദൌത്യം പ്രകടമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ചരിത്ര വിജയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വർദ്ധിച്ചുവരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രിയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. EOS-05 ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷികളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഈ നേട്ടം ആഗോള ബഹിരാകാശ ശക്തിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ് അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി എത്തിയ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRI ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മക്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ്കുമാർ ഝാ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. സുപ്രീംകോടതിയുടെ ആതിഥേയത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള

0: വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാജ്യമാകെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളിലാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മഥുരയിലും വൃന്ദാവനത്തിലും തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശങ്ങൾ നിസ്വാർത്ഥ പ്രവർത്തനത്തിനായി എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ദർശനത്തിനായി ഭക്തർക്ക് പ്രത്യേക സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
2: ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ നടന്നു. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ പ്രത്യേക ദർശനം ഒരുക്കിയിരുന്നു. പുലർച്ചെ 3:30 ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:15 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 4:30 മുതൽ 5:30 വരെയും 6:45 മുതൽ 7:20 വരെയുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അത്താഴശീവേലിക്ക് ശേഷവും ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ടായിരിക്കും.
1: ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: തളിപ്പറമ്പ്, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി തലായി ബാലഗോപാലക്ഷേത്രം, കണ്ണൂർ ശ്രീകൃഷ്ണൻ കോവിൽ, എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, കല്യാശ്ശേരി കണ്ടന്താളി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ബാലഗോകുലത്തിന് നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 500 പരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് കണ്ണൂർ നഗരത്തിലെ വിളക്കുന്നറയിൽ നിന്ന് 100 ബാലികാ ബാലന്മാർ അണിനിരക്കുന്ന ശോഭായാത്രയും ഉണ്ടാവും.
1: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. വിയറ്റ്നാമിലെ ദാനാങ്ങിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിലെ ടീം ഇനത്തിന്റെ ആദ്യ ദിനം പൂർണ്ണ ആധിപത്യം പുലർത്തി ഇന്ത്യ. കരുത്തരായ ആന്റിഗ ആൻഡ് ബാർബുഡ, ഇസ്രയേൽ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളെയാണ് ലീഗ് ഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഈ മാസം 6 വരെ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇതുവരെ 37 മെഡലുകൾ നേടിയിട്ടുണ്ട്. മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1282 ഉയർന്നു. 5,000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിത്വാൻ പ്രദേശത്തു നിന്നാണ്. 355 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ മഹാദുരന്തത്തിന് പിന്നിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ശക്തമായി ഉന്നയിക്കേണ്ടതുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷാ പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30, രണ്ടാം സെമി രാത്രി 7 നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: അംബേദ്കറും ഗാന്ധിയും. അംബേദ്കറും ഗാന്ധിയും എന്ന പരിപാടിയിൽ സമാധാനപരമായ പണിമുടക്കുകൾ എന്ന ഗാന്ധിജിയുടെ ലേഖനം കേൾക്കാം. അവതരണം ഗായത്രി.
1: പണിമുടക്ക് സ്വാഭാവികമായി ആത്മപ്രേരണയാൽ ഉണ്ടാകുന്നതായിരിക്കണം. കൃത്രിമമായി മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാവരുത്. അത് പരപ്രേരണ കൂടാതെ സംഘടിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ഗുണ്ടായിസത്തിനോ കൊള്ളയ്ക്കോ ഉള്ള സാധ്യത കാണുകയില്ല. പണിമുടക്കുന്നവർ തമ്മിൽ പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. പണിമുടക്ക് സമാധാനപരമായിരിക്കണം, ബലപ്രയോഗം പാടില്ല. പണിമുടക്കുന്നവർ തനിച്ചോ മറ്റുള്ളവരുമായോ ചേർന്നോ ഉപജീവനത്തിനായി എന്തെങ്കിലും ജോലി ചെയ്യണം. എങ്ങനെയുള്ള ജോലിയായിരിക്കണം എന്ന് കാലേകൂട്ടി തീരുമാനിച്ചിരിക്കണം. സമാധാനപരവും ഫലപ്രദവും നിശ്ചയദാർഢ്യവുമുള്ളതുമായ പണിമുടക്കിൽ റൌഡിത്തരത്തിനോ കൊള്ളയ്ക്കോ സ്ഥാനമില്ലെന്ന് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള പണിമുടക്കുകൾ നടന്നതായി എനിക്കറിയാം. ഇവിടെ ഒരു മാതൃകാ സങ്കല്പ ചിത്രം വരയ്ക്കുകയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. പരിഹരിക്കപ്പെടേണ്ട ആവശ്യകതകൾ അനുഭവിക്കുന്നവർ മാത്രമേ സമാധാനപരമായ പണിമുടക്കു പോലും ചെയ്യാവൂ. സ്വന്തം വേതന വ്യവസ്ഥകളിൽ സംതൃപ്തരായ ഒരു പ്രദേശത്തെ തീപ്പട്ടി നിർമ്മാണ തൊഴിലാളികൾ, പട്ടിണി മാറ്റാനുള്ള കൂലി പോലും കിട്ടാത്ത മിൽ തൊഴിലാളികളോടുള്ള അനുഭാവം പ്രകടിപ്പിക്കാൻ പണിമുടക്കുകയാണെങ്കിൽ മിൽ തൊഴിലാളികളെ സഫലമായും അഹിംസാത്മകമായും സഹായിക്കാൻ കഴിയും. മില്ലുടമകളിൽ നിന്ന് ഒരു വസ്തുവും വാങ്ങിക്കാതിരിക്കുക എന്നതാണ് അതിനുള്ള മാർഗം. ഈ മാർഗം തീപ്പട്ടി നിർമ്മാണ തൊഴിലാളികൾ സ്വീകരിക്കണം. പക്ഷേ പ്രത്യക്ഷമായ അവശതകളില്ലെങ്കിലും തൊഴിലാളികൾ പണിമുടക്കാൻ ബാധ്യസ്ഥരാകുന്ന അവസരങ്ങൾ വിഭാവനം ചെയ്യാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ തീപ്പെട്ടി ഫാക്ടറി ഉടമകൾ മില്ലുടമകളുമായി കൂട്ടുചേരുന്നു എന്നിരിക്കട്ടെ. മിൽ തൊഴിലാളികളെ സഹായിക്കേണ്ടത് തീപ്പെട്ടി ഫാക്ടറി തൊഴിലാളികളുടെ വ്യക്തമായ കർത്തവ്യമായി തീരും. ഇത് ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോ സംഭവത്തെയും വിലയിരുത്തേണ്ടത് അതാതിന്റെ നന്മ തിന്മ തിട്ടപ്പെടുത്തിയിട്ടാണ്. ഹിംസ ഒരു സൂക്ഷ്മ ശക്തിയാണ്. അത് കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ലെങ്കിലും അനുഭവിക്കാൻ സാധിക്കും.
0: അംബേദ്കറും ഗാന്ധിയും. അവതരണം ഗായത്രി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മയെ അറിയാൻ, അമ്മുമ്മമാരും അമ്മായിയമ്മമാരും കേൾക്കാൻ.
2: വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് അയാളെ ലഹരി വിമോചന ചികിത്സയ്ക്ക് കൊണ്ടുവന്നത്. കുടുംബാംഗങ്ങളുമായുള്ള കൗൺസിലിംഗിനിടയിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ പ്രശ്നം അയാളുടെ അമ്മയുടെ ഒറ്റപ്പെടലാണ്. അവർ 4 പേരേ ഉള്ളൂ: ഭാര്യ, ഭർത്താവ്, അവരുടെ 2 പേരുടെയും അമ്മമാർ. അമ്മമാരുടെ 2 ആളുടെയും ഗൃഹനാഥർ മരിച്ചുപോയി. ഭർത്താവിന് ജോലി സൗകര്യാർത്ഥം ഭാര്യയുടെ വീട്ടിൽ നിൽക്കുന്നതാണ് എളുപ്പം. അയാൾക്കതിൽ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അമ്മ ഒറ്റയ്ക്കായി പോവും. അതാകെ സങ്കടവുമാണ്. അമ്മയെ കൂടെ നിർത്താൻ മരുമകൾക്കോ അവരുടെ അമ്മയ്ക്കോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പറഞ്ഞു പറഞ്ഞാണ് ഒരുവിധം ആ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചത്. നോക്കൂ, 4 പേർ, വെറും 4 പേർ, അവർക്കൊരുമിച്ച് താമസിക്കാൻ വയ്യ. 2 അമ്മമാരും അവരോടൊപ്പമായിരുന്നെങ്കിൽ അവർ എന്തുമാത്രം സന്തോഷിച്ചേനെ എന്നൊന്ന് ഓർത്തു നോക്കൂ. ജീവിതത്തിന്റെ ആനന്ദമെന്നത് ഒരുമിച്ച് അടിപൊളിയായി ജീവിക്കുമ്പോഴല്ലേ. ഞങ്ങൾ അവരോട് പറഞ്ഞത് ഒരുമിച്ച് പാചകം ചെയ്ത്, ഒരുമിച്ച് TV കണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതിന്റെ സുഖത്തെക്കുറിച്ചാണ്. എത്ര ഹൃദ്യമായി ജീവിക്കാം അല്ലേ? പക്ഷെ തടസ്സം നിൽക്കുന്നത് എന്താണെന്നറിയുമോ? ഈഗോ, പച്ചയായ ഈഗോ, അഭിപ്രായ വ്യത്യാസങ്ങൾ, മുള്ളുവച്ച വാക്കുകൾ, ഒരാളുടെ ശീലത്തെ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. അതുകൊണ്ട് കുറ്റപ്പെടുത്താനുള്ള പ്രവണത കൂടും. കുറ്റപ്പെടുത്തൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ അല്ലേ? അപ്പൊ കുറ്റപ്പെടുത്തൽ അറിഞ്ഞാൽ പിണങ്ങും, പിന്നെ മിണ്ടാതിരിക്കും. ചിലപ്പോൾ അതിന്റെ പേരിൽ വഴക്ക് കൂടിയെന്നും വരും. അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവരും ചേർന്ന് അടുക്കള പങ്കിട്ടും ചിരിച്ചു വർത്തമാനം പറഞ്ഞും പൊളിയായി ജീവിക്കുന്നതിന്റെ ജീവിത രസതന്ത്രം എന്തുകൊണ്ടാണ് ആളുകൾ മനസ്സിലാക്കാത്തത്? ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ സ്വർഗീയ സുഖം കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന നരകയാതന. അത് വേണ്ടെന്നേ, അത് വേണ്ട. ഈ ജീവിതം മനോഹരമാണ്, മധുരതരമാണ്. അത് ഒത്തൊരുമിക്കുമ്പോഴാണെന്ന് മാത്രം ഓർക്കുക.
3: അമ്മയറിയാൻ, അമ്മുമ്മമാരും അമ്മായിയമ്മമാരും കേൾക്കാൻ. തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

കരുണസൈറേഡിയിൽ ഇനി കാർഷിക മേഖലാ വാർത്തകൾ കേൾക്കാം. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA ABM പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-2438-19 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ആലുവയുടെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ദ്വിദിന പരിശീലന പരിപാടി സെപ്റ്റംബർ 8-9 തീയതികളിൽ ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് നടത്തുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കർഷകർ സെപ്റ്റംബർ 5 മുമ്പായി 9495026103 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 1-4-2026 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ ബയോളജി ബോട്ടണി വിഷയങ്ങളോടെ +2 അല്ലെങ്കിൽ VHSC പാസ്സായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ ഈ കോഴ്സിനും ബാധകമാണ്. ഈ സർട്ടിഫൈഡ് കോഴ്സിൽ തൊഴിൽ സാധ്യതയുള്ള, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന, ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് എന്നിവയുടെ സാങ്കേതിക വിദ്യകളിലുള്ള പ്രായോഗിക പരിശീലനം നൽകുന്നു. ഒരു ബാച്ചിൽ 20 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഈ കോഴ്സിന് ഫീസ് 4500 രൂപയാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡോടുകൂടി 3 മാസത്തേക്ക് അപ്രന്റിഷിപ്പ് ട്രെയിനിങ്ങും നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9/9/2026 വൈകിട്ട് 4:30. തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ ലിസ്റ്റ് 15/9/2026 പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383470292, 9383470296 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ ബയോളജി ബോട്ടണി വിഷയങ്ങളിൽ ഏതെങ്കിലും പഠിച്ച് +2 അല്ലെങ്കിൽ VHSC വിജയിച്ച 2026 ഏപ്രിൽ 1 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ കോഴ്സിനും ബാധകമാണ്. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റിഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ കണ്ടെത്തുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായകമായ പ്രായോഗിക പരിശീലനമാണ് കോഴ്സിലൂടെ നൽകുന്നത്. ഒരു ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4500 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റിഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റിഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡ് നൽകുന്നതാണ്.
അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 9 വൈകിട്ട് 4:30 വരെ. തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി സെപ്റ്റംബർ 15, 2026. കൂടുതൽ വിവരങ്ങൾക്ക് 9383470229 9383470229 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

കരുണാസൈ റേഡിയോയിൽ ഇനി കരുണാസൈ വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും സെപ്റ്റംബർ 18 കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിൽ സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം കവി സമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, TJOS, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവിസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി, വെള്ളനാട്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ karunasai.tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപ്പര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ, വെള്ളനാട്, 695543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 88918849912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൗജന്യ ഡിഅഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൗജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിൻ്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട്, 695543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai.tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 906-1155-919 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള
ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി TVPM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പറിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ക്ലാബ് ബോർഡ്, മലയാള സിനിമയിലെ അവിസ്മരണീയർ.

മലയാളത്തിൽ 50 തിയേറ്ററുകളിൽ ഒരേ സമയം പ്രദർശിപ്പിച്ച ആദ്യ ചിത്രം എന്ന ഖ്യാതി ജീവിതനൗകയ്ക്കാണ്. കെ ആൻഡ് കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി കോശിയും കുഞ്ചാക്കോയും ചേർന്ന് നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് കെ വേമ്പു ആയിരുന്നു. കഥയും സംഭാഷണവും മുതുകുളം രാഘവൻ പിള്ളയുടേതും ബി എസ് സരോജയുടെ ആദ്യ ചിത്രമായിരുന്നു ജീവിതനൗക. 1951 March 11 ചിത്രം പ്രദർശനത്തിനെത്തിയത്. അഭയദേവിന്റെ വരികളെ കൂടാതെ വള്ളത്തോളിന്റെ വരികളും ചിത്രത്തെ അലങ്കൃതമാക്കി. വി ദക്ഷിണാമൂർത്തിയുടേതായിരുന്നു സംഗീതം. തിക്കുറിശിയും സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരും മുതുകുളവും എസ് പി പിള്ളയും അഭിനയിച്ച് അവിസ്മരണീയമാക്കിയ ചലച്ചിത്രം 4 ഭാഷകളിൽ പുനരാവിഷ്കരിച്ചു. ഹിന്ദിയിൽ ജീവൻ നൗക എന്ന പേരിൽ നിർമ്മിച്ചു. ട്രിച്ചി ലോകനാഥൻ, മെഹബൂബ്, ഖണ്ഡശാല, പീലീല, സി കെ രേവമ്മ എന്നിവരായിരുന്നു ഗായകർ. ബാലസുബ്രഹ്മണ്യത്തിന്റെ ഛായാഗ്രഹണം. 15 പാട്ടുകൾ കൊണ്ട് അനുഗ്രഹീതമായ ചിത്രമായിരുന്നു ജീവിതനൗക. പോപ്പുലർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പാപ്പച്ചൻ നിർമ്മിച്ച് പി വി കൃഷ്ണയ്യർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നവലോകം. 1951 April 13 നവലോകം തിയേറ്ററുകളിലെത്തിയത്. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് പൊൻകുന്നം വർക്കിയായിരുന്നു. കോഴിക്കോട് അബ്ദുൾ ഖാദർ ഈ ചിത്രത്തിലായിരുന്നു ആദ്യമായി പാടിയത്. സെൻസർ ബോർഡ് കട്ട് ചെയ്ത ആദ്യ ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. 12 പാട്ടുകൾ കൊണ്ട് സമൃദ്ധം. ഗാനരചന ഭി ഭാസ്കറിൻ്റേത്. ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി. തിക്കുറിശിയും വഞ്ചിയൂർ മാധവൻ നായരും സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരും മുത്തയ്യയും മുതുകുളവും മിസ്കുമാരിയും സേതുലക്ഷ്മിയും ലളിതയും ആയിരുന്നു അഭിനേതാക്കൾ. കേരളകേസരി എന്ന ചിത്രമായിരുന്നു പിന്നീട് പ്രദർശനത്തിനെത്തിയത്. 1951 May 17 സ്റ്റാർ കമ്പൈൻഡ് ലിമിറ്റഡിന്റെ ബാനറിൽ വൈക്കം വാസുദേവൻ നായരായിരുന്നു ചിത്രം നിർമ്മിച്ചത്. എം ആർ വിട്ടലിന്റെ സംവിധാനം. പി എ കുമാറിന്റെ കഥയ്ക്ക് കെ എൻ ഗോപാലൻ നായർ സംഭാഷണം എഴുതി. തുമ്പമൺ പത്മനാഭൻകുട്ടിയായിരുന്നു ഗാനരചന നിർവഹിച്ചത്. ജ്ഞാനമണിയുടെ സംഗീതം. ഖണ്ഡശാല, വൈക്കം വാസുദേവൻ നായർ, കവിയൂർ രേവമ്മ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. വൈക്കം വാസുദേവൻ നായർ, കെ കെ അരൂർ, ഭവാനി, പാർവതി, ശാന്ത എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. 11 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. നടൻ പറവൂർ ഭരതൻ അഭിനയിച്ച ആദ്യ ചിത്രം എന്ന പ്രത്യേകത രക്തബന്ധത്തിനാണ്. 1951 May 18 രക്തബന്ധം പ്രദർശനത്തിനെത്തിയത്. ബേൽസ്വാമി കവിയായിരുന്നു സംവിധായകൻ. അഭയദേവും ബ്രഹ്മവ്രതനും തുമ്മമൺ പത്മനാഭൻകുട്ടിയും ഗാനങ്ങളെഴുതി. എസ് എൻ ചാമിയുടെ സംഗീത സംവിധാനം. 11 ഗാനങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. പറവൂർ ഭരതനെ കൂടാതെ പി കെ വാസുദേവക്കുറുപ്പും ഓമനയും അമ്പലപ്പുഴ മീനാക്ഷിയമ്മയും പത്മിനിയും അഭിനേതാക്കളായി. മലയാളത്തിലെ ആദ്യത്തെ വനചിത്രമായിരുന്നു വനമാല. വി ആൻഡ് സി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജി വിശ്വനാഥൻ കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രം. മുൻഷി പരമപിള്ളയുടെ സംഭാഷണം. പി കുഞ്ഞികൃഷ്ണമേനോനായിരുന്നു ഗാനങ്ങൾ രചിച്ചത്. ബി എസ് ദിവാകറിന്റെ ഈണം. മെഹബൂബും എം എം രാജയും ജിക്കിയുമായിരുന്നു ഗായകർ. 1951 June 9 ചിത്രം പ്രദർശനത്തിനെത്തിയത്. എസ് പി പിള്ള, നെയ്യാറ്റിങ്കര കോമളം, കാഞ്ചന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. എം ബി മന്മഥൻ നായകൻ.

0: ഹിറ്റായ ആദ്യത്തെ മലയാള ചിത്രമായിരുന്നു യാചകൻ. ആർ വേലപ്പൻ നായർ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ കഥയും സംഭാഷണവും ഡോക്ടർ പി എസ് നായരുടേതായിരുന്നു. ഗാനരചന നിർവഹിച്ചത് അഭേദയവും എസ് എൻ രംഗനാഥൻ്റെ സംഗീതം, ട്രിച്ചി ലോകനാഥൻ, പി ലീല എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ബോധേശ്വരൻ്റെയും ജി ശങ്കരക്കുറുപ്പിൻ്റെയും കവിതകളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. 18 പാട്ടുകൾ ഈ ചിത്രത്തെ കൂടുതൽ ഹൃദ്യമാക്കി തീർത്തു.
1: ക്ലാപ് ബോർഡ് അവതരണം പ്രസന്നകുമാർ, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ആദ്യമായി ഗൊലിയോൻ കി രാസ്ലീല രാംലീല എന്ന ചിത്രത്തിനുവേണ്ടി സഞ്ജയ് ലീല ബൻസാലിയുടെ സംഗീതത്തിൽ സിത്താർ ഗരിമ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് അർജിത് സിംഗ്.

ചിത്രം പത്മാവത്. സംഗീതം സഞ്ജയ് ലീലാ ബെൻസാലി. രചന എ എം ടുറസ്. ആലപിച്ചിരിക്കുന്നത് ശിവം പതക്.

0: ഹംദോനു എന്ന ചിത്രത്തിനു വേണ്ടി ജയ്ദേവ് സംഗീതം നൽകി. സഹിർ ലുധിയാൻവി രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും ചേർന്ന്.
1: അഭി ന ജാ ഛോഡ് കർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ അടുത്തതായി മോഹൻ ജെതാരോ എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം എ ആർ റഹ്മാൻ, രചന ജാവേദ് അക്തർ, ആലപിച്ചിരിക്കുന്നത് എ ആർ റഹ്മാനും സന മൊയ്തീട്ടിയും.

ചിത്രം സനം. സംഗീതം ആനന്ദ് മിലിന്ദ്. രചന സമീർ. ആലപിച്ചിരിക്കുന്നത് അൽക്ക യാഗ്നിക്കും കുമാർ സനുവും ചേർന്ന്

സിന്ദഗി നാ മിലേഗ ദോബാർ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ ഇഷാൻ റോയിയുടെ സംഗീതം, ആലാപനം ഫർഹാൻ അക്തർ, ഹൃത്തിക് റോഷൻ, അഭയ ഡിയോൾ മേരിയ.

മസക്കിളിയിൽ ഇനി ക്വീൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം അമിത് ത്രിവേദി, രചന അനിത ദത്ത്, ആലപിച്ചിരിക്കുന്നത് ലാഖ് ജഞ്ചുവ, സോനു കക്കർ, നേഹ കക്കർ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ മനുഷ്യനും തന്റെ ഉള്ളിൽ ഒരു പഴയ ഗ്രാമത്തെ പേറുന്നുണ്ട്. വറ്റാത്ത തോടുകളും മണ്ണെണ്ണ വിളക്കിന്റെ മഞ്ഞ വെളിച്ചവും തുമ്പപ്പൂച്ചിരിക്കുന്ന തൊടികളും നിറഞ്ഞ ഒരു ഓർമ്മ പുസ്തകം എന്റെ മനസ്സിലെന്നല്ല, നമ്മുടെ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ആ ഗ്രാമത്തെ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന നഗരത്തെ വളരെ ശുദ്ധമായി ഹരിതാഭമായി സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ കടമയാണ്. അതിന് നമ്മുടെ നാടിനോട്, നമ്മുടെ ദേശത്തോട് നമുക്കെപ്പോഴും സ്നേഹമുണ്ടാകണം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് വെച്ചാൽ, ഇന്നത്തെ പോക്കുവയിലുമായി അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടാവും. ഓരോ പോക്കുവയിലും ആരാണ് ഇന്നത്തെ അതിഥിയെന്നറിയാൻ ശ്രോതാക്കൾക്ക് കൗതുകമുണ്ട്. ഇന്ന് രാവിലെയും ഒന്നോ രണ്ടോ മൂന്നോ പേർ എന്നോട് മെസ്സേജായിട്ടും നേരിട്ടും ചോദിച്ചു ആരാണ് ഇന്നത്തെ അതിഥി. എപ്പോഴും പറയുന്നത് പോലെ അതൊരു സസ്പെൻസ് തന്നെയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ആരംഭിക്കുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന കെയർടേക്കറായ ശോഭ VS ആണ്. എന്റെ അടുത്ത സുഹൃത്താണ് ശോഭ. ഹരിത കർമ്മസേനയുടെ കെയർടേക്കറാണ് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ. ശോഭയോട് സംസാരിക്കാം, ഹരിത കർമ്മസേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം, സ്നേഹം പങ്കുവയ്ക്കാം, പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം. അങ്ങനെ ഒരു പോക്കുവയിലാണ് എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൺമുന്നിലൂടെ കേട്ടും കണ്ടും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന കെയർടേക്കർ ശോഭയാണ്. ശോഭയോടൊപ്പം സംസാരിക്കാം നമുക്ക്. ശോഭയെ ഈ പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമസ്കാരം. ഒരു നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ.
1: ഹലോ.
3: ഹലോ.
1: ആ, കേൾക്കാം. ഇന്നേ നമ്മളോടൊപ്പം ഉള്ളത് ശോഭയാണ്. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത കർമ്മസേനയുടെ കെയർടേക്കറാണ്. സംസാരിക്കാം കേട്ടോ, പറഞ്ഞോളൂ.
3: ഹലോ.
4: ഹലോ. നമസ്കാരം.
3: നമസ്കാരം.
4: പറയൂ. ഞാൻ ശോഭയാണ്, വെള്ളനാട് പഞ്ചായത്തിലെ ഹരിത കർമ്മസേന കെയർടേക്കറാണ്. എവിടുന്നാണ് വിളിക്കുന്നത്?
3: ഇത് മലയടി വലിയകളം സത്യഭാമ. മലയടി വലിയകളം സത്യഭാമ.
4: ആ, പറയണം. എന്താണ് വിശേഷം?
3: എനിക്കൊരു പാട്ട് വേണം.
1: അനുമ്പ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് ശോഭ മാഡത്തോടൊന്ന് പറഞ്ഞൂടെ.
4: ഹരിതകർമ്മസേനയെ കുറിച്ച് അറിയാവോ? അല്ല, ഹരിതകർമ്മസേന വീട്ടിൽ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരുന്ന
3: പ്ലാസ്റ്റിക്കിൽ ഞാൻ സ്ഥിരം പൈസ കൊടുക്ക തന്നെ, ഒരു കടവും ഇല്ല. പ്ലാസ്റ്റിക്ക് മാവ് വാങ്ങിക്കുന്നതൊക്കെ ഉള്ളു, അതൊക്കെ കൊടുക്ക തന്നെ.
4: പൈസ കൊടുക്കുന്നതല്ല, പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ടോ?
3: ഓ, പ്ലാസ്റ്റിക് കൊടുക്കുന്നു. മാസം തോറുമുള്ള പൈസയും കറക്റ്റായിട്ട് കൊടുക്കുകയാണ്.
1: അതിലാണ് പേടി. അതിലെന്തോ ഒരു കുത്തുള്ളത് പോലെ.
3: കോഴിക്കോടാണ്.
4: കാശ് കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയോ?
1: ഈ ചോദിക്കുന്ന ഈ പൈസ ശോഭ ചോദിക്കുന്നത്
4: കൊടുക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയാമോ? എന്തിനാണ് ഈ കാശ് യൂസർ ഫീ കൊടുക്കുന്നതെന്ന് അറിയാമോ? ആ, അത് എന്തുകൊണ്ടാണ് അതങ്ങനെ നിർബന്ധപൂർവം വാങ്ങുന്നതെന്ന് മനസ്സിലായോ?
3: അത് കാര്യം നമ്മള് ഈ പരിസരത്തൊക്കെ വൃത്തികേടാവാതെയും കവറുകൾ വെള്ളയിലൊക്കെ ഇട്ടാലും അത് മാലിന്യമായി നമുക്ക് തന്നെ അസുഖങ്ങൾ വരും. അതിന് വേണ്ടി കവറെല്ലാം കൂടെ ഒരു കവറിലാക്കി സൂക്ഷിച്ചു വച്ചിട്ട് മാസം തോറും
1: അതെന്തിനാണ്? നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പൈസ കൊടുക്കണേ? അതാണ് എന്റെ ചോദ്യം.
3: പൈസ കൊടുക്കണം നമ്മൾക്ക്, നമ്മള് നാട് നന്നാവാൻ വേണ്ടി. അല്ലെങ്കിൽ ആളുകളൊക്കെ ഈ കവറ് അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ടേ അത് മാലിന്യമായിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവര് നമ്മൾ സൂക്ഷിച്ചിടുന്ന കവറുകളെല്ലാം
4: ഇങ്ങനെയുള്ള ചേച്ചിമാരാണ് നമ്മുടെ നാടിന് ആവശ്യം.
3: അമ്പതല്ല നൂറ് കൊടുത്താലും മുതലാവില്ല. ഇല്ലെങ്കിൽ സാധനത്തും ചേർക്കാത്ത ഒറ്റ കവറുകളും അത് സാധനങ്ങൾ കുപ്പി കവറ് വട്ടി എല്ലാം
4: ഈ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാര് വരുന്നത് അവർക്ക് യൂസർഫി കിട്ടുന്നതിന്റെ ഒരു 10% കൺസോർഷ്യത്തിലേക്ക് എടുത്തിട്ട് അതിന്റെ ബാലൻസ് ആണ് അവർക്ക് കാശ് ശമ്പളമായിട്ട് കൊടുക്കുന്നത്. അപ്പോ അവരെ ഈ എല്ലാ ദിവസവും എല്ലാ മാസവും ഓരോ വീടുകൾ തോറും വരുന്നുണ്ട്. അപ്പോ അവരുടെ ജോലിയാണ്. അപ്പൊ അവർക്ക് ഗവൺമെന്റിൽ നല്ല പ്രത്യേകമായിട്ടൊരു കാശ് ശമ്പളമായിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഓരോ അവർക്ക് അതിന്റെ എല്ലാ മാസവും വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നു, അത് തരംതിരിക്കുന്നു. അതപ്പൊ ഓരോ പാൽക്കവർ പ്രത്യേകം, അങ്ങനെ ഓരോ സാധനവും പ്രത്യേകമായിട്ട് തരംതിരിക്കുന്നു. അതിനെ നമ്മൾ കയറ്റി വിടുന്നു. അതിന് അവർക്ക് കിട്ടുന്ന ശമ്പളമാണ് നിങ്ങൾ കൊടുക്കുന്ന. നിങ്ങളിപ്പം എന്ത് ജോലി ചെയ്താലും നമ്മളൊരു ഇത് കൊടുക്കണമല്ലോ.
3: ആ
4: അപ്പൊ അതിന് അതാണ് നിങ്ങൾ നൽകുന്ന ഈ യൂസർ ഫീ അവർക്ക് കണക്കാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവര്. അവർക്കല്ലാതെ വേറെ അവരൊരു ജോലി ചെയ്യുമ്പോ അവർക്കൊരു വരുമാനം വേണ്ടേ? നമ്മളെ നാടും അവർ വൃത്തിയാക്കുന്നു, അവർക്കതിന് ഒരു തുച്ഛമായ ഒരു തുകയും നമ്മൾ കൊടുക്കും. അതാണ് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുത്ത് പ്ലാസ്റ്റിക്കും കൊടുക്കണമെന്ന് പറയുന്നത്. അല്ല, പ്ലാസ്റ്റിക് മാത്രം നിങ്ങൾ കൊടുക്കുക, അവർ അതിൻ്റെതായ രീതിയിൽ അത് അനുസരിച്ച് അവർ വാങ്ങുന്നുമുണ്ട്. അത് നമ്മളെ പ്ലാസ്റ്റിക് ചെരുപ്പ്, പഴയ ചെരുപ്പ്, ബാഗ്, കുപ്പി, തുണിമാലിന്യം
3: എല്ലാം എടുക്കുന്നുണ്ട്.
4: എല്ലാം എടുക്കും.
3: ഇല്ല
4: ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല.
1: വന്നിട്ടില്ല സ്നേഹത്തോടെ. ക്ഷമിക്കണം.
4: ഓ ശരി ശരി, ഞങ്ങളെ
3: അപ്പോഴും എനിക്ക് ധോനി എന്ന ചിത്രത്തില് യേശുദാസ് ചേട്ടൻ പാടിയ മാനസ നിലയിൽ പൊന്നോളങ്ങൾ എന്ന പാട്ട് വേണം.
1: നമുക്ക് കേൾപ്പിക്കാം. എന്നാലും ഇത്രയും നന്നായിട്ട് വർത്തമാനം പറയാൻ കഴിഞ്ഞു അല്ലേ? പൈസ കൊടുക്കണമെന്ന് ആ ഒരു സന്തോഷത്തോടെ പറഞ്ഞത് കേട്ട്, 50 കൊടുത്താലും പോരാ 100 കൊടുക്കണം എന്ന് സത്യഭാമ പറഞ്ഞാണ് വലിയ സന്തോഷം ഉണ്ടായത്.
4: വളരെ സന്തോഷം. എല്ലാവർക്കും മാതൃകയാണ്. അങ്ങനെ തന്നെ
1: ഇവിടെ മഴ വരുമായിരിക്കും. ആണോ? അയ്യോ, ഫോണൊക്കെ നനഞ്ഞാ പിന്നെ അടുത്ത ബുധനാഴ്ച വിളിക്കാൻ പറ്റൂല.
3: അപ്പൊ നമുക്ക്
1: ശരി, അപ്പൊ നമുക്ക് പെട്ടെന്ന് പാട്ടിലേക്ക് പോവാം. അപ്പൊ ശോഭ മാഡത്തോട് ഒരു നന്ദി പറയണം.
3: ശോഭ മാഡത്തിനും സാറിനും സാറിന്റെ കുടുംബത്തിനും എന്റെ തൊള്ളുറപ്പ് ഞാനും നന്ദി.
1: വളരെ സന്തോഷം.
4: സന്തോഷം.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ആ പാട്ട് തന്നെ നമുക്ക് കേൾപ്പിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ, എല്ലാരും ദാസേട്ടൻ എന്ന് പറഞ്ഞേ കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് യേശുദാസേട്ടൻ എന്ന് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ പറയാമോ? അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. യേശുദാസേട്ടൻ കേൾക്കട്ടെ. അപ്പൊ യേശുദാസേട്ടന്റെ പാട്ടിലേക്ക് നമുക്ക് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പച്ചപ്പിൽ കൊത്തിയെടുത്ത കാലത്തിന്റെ കയ്യൊപ്പ് പോലെ നമ്മുടെ ഗ്രാമം അല്ലെങ്കിൽ നമ്മുടെ നഗരം അങ്ങനെ ആയിരിക്കണം എപ്പോഴും. പക്ഷെ എന്തുകൊണ്ടോ ചിലപ്പോഴെങ്കിലും ചില നാട്ടിലെങ്കിലും പച്ച നമ്മളിൽ നിന്ന് അന്യം നിന്നു പോകുന്നു, മരങ്ങളില്ലാതെ പോകുന്നു. അതൊക്കെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പച്ചപ്പിൽ കൊത്തിയെടുത്ത കാലത്തിന്റെ കയ്യൊപ്പ് പോലെ ഒരു ഗ്രാമം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക എന്ന് പറയുന്നതിനേക്കാൾ സന്തോഷകരമായ കാര്യം മറ്റെന്താണുള്ളത്? ഇത്രയും പറയുവാനുള്ള കാരണം, ഇന്ന് പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത കർമ്മസേന കെയർ ടേക്കർ ശോഭ യു എസ് ആണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: കേൾക്കാം.
1: ആ, അരുവികരയിൽ നിന്ന് ആബിദാണ്.
0: ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഹരിത കർമ്മസേനയുടെ കെയർ ടേക്കറായ ശോഭ യു എസ് ആണ്. ശോഭ മാഡത്തോട് സംസാരിക്കാം.
1: മാഡത്തിന് സുഖം തന്നെ?
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരമൊക്കെ പറഞ്ഞു, നമസ്കാരമൊക്കെ തിരിച്ചു പറയാം.
1: മാഡത്തിന് സുഖം തന്നെ?
2: സുഖം സുഖം. ഇത് അരുവിക്കരയിൽനിന്നാണല്ലേ?
1: ഇല്ല, അരുവിക്കരയിൽനിന്നാണ്. ലേഖ മേഡമായിട്ട് എല്ലാ തവണയും ഒന്നര ആഴ്ച വെച്ച് വിളിക്കുന്ന, എല്ലാ ആഴ്ചയിലൊരിക്ക സ്ഥിരം വിളിക്കുന്ന ഒരു ശ്രോതാവാണ്.
0: പ്രത്യേക പോക്കുവയിൽ ആദ്യമായിട്ടാ?
1: ആ, ഇതിൽ ആദ്യമായിട്ടാണ്.
0: പണ്ട് നാട്ടിൻപുറത്തുകാർ ചോദിക്കുമായിരുന്നു, എന്നെ എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണോ? ശരി,
1: ആദ്യമായിട്ടാണ് ഇവിടെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചതാണ്.
0: അപ്പൊ ശോഭ മേഡത്തോട് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം.
1: ആ, വിശേഷങ്ങള് പ്ലാസ്റ്റിക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ്, അതൊക്കെ നല്ല അഭിപ്രായമാണ്. വന്നെടുക്കുന്നതും മാലിന്യങ്ങൾ ഇല്ലാതാകും, അവിടെ എവിടെ കിടക്കുന്നത് വന്നെടുത്തോണ്ട് പോണതും അതൊക്കെ നല്ല അഭിപ്രായമാണ്. കൊണ്ടുപോണത് അവർക്ക് 50 എന്ന് പറഞ്ഞാൽ 100 കൊടുത്താലും തികയില്ല, അങ്ങനെയൊക്കെ തന്നെ. അത് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഇനി എന്തോന്ന് പറയാം അതില്.
2: അവിടെ ഹരിതകർമ്മസേനക്കാർ വരുന്നുണ്ടോ?
1: ഓ, വരുന്നുണ്ട് വരുന്നുണ്ട്. അവര് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. വരുന്നു, ഒന്ന് സാധനം എടുത്തോണ്ട് പോകണം. നമ്മൾ അഴുക്കുള്ളതൊക്കെ കഴുകി ഉണക്കി വെച്ചേക്കും. അവര് വന്നെടുത്തോണ്ട് പോവും, കറക്റ്റ് ആയിട്ട് വരും. 50 രൂപയും കൊടുക്കും, കൊണ്ടുപോകും. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല.
2: ഒരുപാട് പ്ലാസ്റ്റിക് ഒക്കെ നമ്മള് നാട്ടിൽ പുറത്തൊക്കെ കിടക്കുന്നതൊക്കെ ഒരുപാട് മാറിയിട്ടില്ലേ ഇപ്പോ?
1: ആ, ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്.
2: എല്ലാ ആൾക്കാരും കൂടെ സഹകരിച്ചാൽ നമുക്ക് റോഡില് പുഴകളിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് ഒരുപാട് മാറ്റം വരും.
1: അതിൽ നിന്നുള്ള അസുഖങ്ങളെല്ലാം ഒഴിവാകും.
2: ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നതും ഇപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കുന്നതും വലിച്ചെറിയുന്നതും. ഇപ്പം കൃഷി പോലും നമുക്ക് നേരെ മണ്ണിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം പ്ലാസ്റ്റിക്, മണ്ണിൽ പ്ലാസ്റ്റിക് കിടക്കുന്നതിന്റെ ഇതുകൊണ്ടാണ്. അപ്പൊ വലിച്ചെറിയുന്നതൊക്കെ കുറയും. ആൾക്കാര് നിങ്ങളെപ്പോലെ കുറച്ചു പേരെങ്കിലും മാത്രമാണ് നമ്മളോട് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നത്. അപ്പൊ 100% ആൾക്കാരും സഹകരിക്കും. ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ടാണ് ഹരിതകർമ്മസേന കാണുന്നത്. അപ്പൊ അതിന്
1: നല്ല അഭിപ്രായമാണ്, അത് നല്ല കാര്യമാണ്.
2: അപ്പൊ ഒരുപാട് എല്ലാരും ഇങ്ങനെ നമ്മളോടൊപ്പം സഹകരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങൾ ഒഴിവാവുകയും വളരെ നല്ല ഒരു നമ്മുടെ
1: ഈ 50 രൂപ വീതം കൊടുക്കുന്നത് അവരുടെ അവരുടെ
2: വരുമാനമാണെന്നും
1: ഒക്കെ അറിയാം. അങ്ങനെ അറിയാം, അവർക്ക് കൊടുക്കണ്ടേ, അവർക്ക് ശമ്പളം വേണ്ടേ? എത്രയോ വീടുകളിൽ കയറി ഇറങ്ങി എവിടെ എല്ലാം നടന്നാണ് അത് എടുക്കുന്നത്.
2: വെയിലായാലും മഴയായാലും അവർക്ക് പറഞ്ഞിരിക്കുന്ന സമയത്തിനകത്ത് വർക്ക് തീർക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. അപ്പൊ അവർക്കുള്ള അതിന്റെ അവര് പ്ലാസ്റ്റിക് തരംതിരിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കയറ്റി വിടുക, എല്ലാം അവരിത് പ്ലാസ്റ്റിക്കിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഹരിതകർമ്മസേനക്കാരാണ് ചെയ്യുന്നത്.
1: പിന്നെ മേണം ഇവിടെ ഒന്നും ചെരുപ്പൊന്നും എടുക്കാൻ ഇതുവരെയും വന്നില്ല.
2: അത് ഒരു വർഷത്തില് ഓരോ മാസവും ഓരോ സാധനങ്ങൾ എടുക്കാനാണ് മുമ്പ് CKC പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു വർഷം ഒരു മാസം അവർ കലണ്ടർ തരും. അപ്പൊ ആ മാസത്തിലെ ഒരു മാസം തുണി എടുക്കാം, തുണിമാലിന്യം എടുക്കാം, ചെരുപ്പ്, ബാഗ് എന്നിവ ഒരു മാസം എടുക്കാം, കുപ്പിച്ചില്ല്, ഇ-വേസ്റ്റ്, എന്ത് സാധനവും നമുക്ക് മണ്ണിന് ദോഷം ചെയ്യുന്ന എന്ത് സാധനമായാലും, പ്ലാസ്റ്റിക് ഉള്ള എന്ത് സാധനമായാലും അവരെടുക്കും. അപ്പൊ അത് ഓരോ മാസം ഇപ്പോ CKC എല്ലാ മാസവും എടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വെള്ളനാട് പഞ്ചായത്തിൽ
1: വന്നില്ല, ചെരുപ്പിന് വേണ്ടി.
2: ആ, വെള്ളനാട് പഞ്ചായത്തിൽ അങ്ങനെ എല്ലാ മാസവും എടുക്കുന്നുണ്ട്.
1: വേറുള്ളടത്ത് എടുക്കുന്നു എന്നുള്ളത് ഇവര് ചോദിക്കും, വരുമ്പം ചോദിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അവര് വരുമ്പം മറന്നു
2: പോകും,
1: പിന്നെ അങ്ങ് പോയ നിമിഷമാണ് ഓർമ്മ വരുന്നത്.
2: ആ, ചേച്ചി അതെടുത്ത് വെച്ചിരിക്കും, എന്തായാലും അവരെടുക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: പിന്നെ വേറെന്താണ് വിശേഷം?
1: വേറെ വിശേഷം ഒന്നുമില്ല. ഞാൻ

0: ഇന്ന് കാലൊക്കെ ഒടിഞ്ഞ് 9 മാസം കൊണ്ട് ഞാൻ കമ്പിയൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു ശ്രോതാവാണ്. ദേഗാമേടം എല്ലാ തവണ വിളിക്കുമ്പോഴും എല്ലായിടത്തും പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര നല്ല ആരോഗ്യമൊക്കെ എനിക്ക് പറഞ്ഞുതരും. അങ്ങനെ ഇവിടെ ഒരേ കിടപ്പാണ്, ഞാൻ 8 മാസം കൊണ്ട് ഒരു കട്ടിലും ഞാനുമാണ്, 1-നും 2-നും ഒക്കെ കിടന്നാണ് പോണത്. അങ്ങനത്തെ ഒരു രോഗം പിടിച്ച്, ഒരു അസുഖം പിടിച്ച്, എല്ലാ അസുഖവും ഉണ്ട് എനിക്ക്. അതിന്റെ കൂടെ ഞാൻ ഇപ്പൊ വീഴയും കൂടെ ചെയ്ത് കാലൊഴിഞ്ഞ് 2 കമ്പി ഇട്ടേക്കത്തോടെ എല്ല് പൊട്ടിപ്പോയി. അങ്ങനെ കിടക്കുന്ന ഒരു ആളാണ് ഞാൻ. റേഡിയോ ഞാനുമാണ് ഉള്ളത്, എന്റെ തലക്ക് റേഡിയോ ഉണ്ട്, ഞാനും ഉണ്ട്. രാത്രി 11 മണി വരെയും എന്റെ അടുത്ത് റേഡിയോ കാണും. ശരണസായിയാണ് ഞാൻ, അത് കേട്ട് കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെ കിടക്കും.
1: അത് ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്, കുറച്ചെങ്കിലും നടക്കാനുള്ള ഇത്?
0: നടന്നു തുടങ്ങിയില്ല വേണ്ട. ഇതിനാലിടയില് ഒരു 4 മാസം ഒക്കെ ആയപ്പം ഞാൻ വാക്കറില് തിരിച്ച് ഹാള് വരെയൊക്കെ പോവുമായിരുന്നു, പിന്നെ ചെന്ന് വീഴുന്നു. വീണ്ടും വീഴുന്നപ്പോഴ് വീണ്ടും കാലിന്റെ മുട്ടുണ്ട്, വിട്ടുപോയി വിട്ടുപോയി, ചിരട്ടയൊക്കെ തിരിഞ്ഞു പോയി. അങ്ങനെയൊക്കെ ഓപ്പറേഷൻ ചെയ്തൊക്കെ വെച്ചിരുന്നു, എടുത്തു കൂട്ടിയൊക്കെ വെച്ചിരുന്നു, ഒന്നും കൂടെ ആയി. പിന്നെ അത് അന്നേ കിടക്കുന്ന 9 മാസം ആയി, ഒരേ കണക്കിന് ഞാൻ കിടക്കുകയായിരുന്നു. പിന്നെ ഇപ്പൊ ഒത്തിരിച്ചേ കാല് ഊന്നി ഊന്നി ഒത്തിരിച്ചേ ഒന്ന് അരുവികര ആശുപത്രിയിൽ നിന്ന് വീൽചെയറൊക്കെ കൊണ്ട് തന്ന്, അങ്ങനെ ഞാൻ അതിൽ ജനലിലൊക്കെ പിടിച്ചെഴിച്ച് നിന്ന് ഇതിൽ കയറി ഇരുന്ന് എന്നെ ഉരുട്ടിക്കൊണ്ടൊക്കെ പോവും. പിന്നെ ഒത്തിരി പോലെയൊക്കെ വാക്കറിൽ 2-3 ചവടൊക്കെ വെക്കും, അപ്പൊ കാലങ്ങ് വിഴുന്നു പോകും, ബല ഇല്ല. ആ അങ്ങനെ നടക്കും, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോ നല്ലതാവും.
2: തീർച്ചയായിട്ടും
0: ഒന്നും ഉണ്ട് വിഷമിക്കേണ്ട, അവിതാന്ന് കാല് ശരിയാവും, നല്ലതാവും എന്നൊക്കെ ലേഖ വേണം എന്ന് എനിക്ക് പറഞ്ഞു തരും.
2: എല്ലാം ശരിയാവും,
0: എല്ലാം ശരിയാവും. നാക്ക് പൊന്നായി പോട്ട് നാക്ക്.
2: ഇനിയിപ്പോ ആരെങ്കിലും അർത്ഥമുണ്ട് ദൈവിക്കുകയും
1: ചെയ്യും.
0: എനിക്ക് വേണ്ടത് കനകനിലാവേ കുയിലുണരൂ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, കനക വസന്തം വരവായി. ആ പാട്ടാണ്
2: കൗരവർ എന്ന സിനിമയിലെ.
0: കൗരവർ എന്ന സിനിമ. സാറിന് സുഖം തന്നെയല്ലേ?
2: സുഖം, സന്തോഷം.
0: സാറിന് സംസാരിക്കുമ്പോ ഞാൻ എപ്പോഴും വിളിക്കണോന്ന് വിചാരിക്കും, പക്ഷെ പറ്റി ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞാണ് വിളിച്ചത്.
2: വിളിക്കണം, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ലേ?
0: ആ കിട്ടി.
2: എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു നമ്മള്? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞു തന്നത്? ചെരുപ്പ് എടുക്കാൻ 1 മാസം, തുണി എടുക്കാൻ 1 മാസം, പ്ലാസ്റ്റിക് എടുക്കാൻ 1 മാസം. ഞാൻ ശബ്ദം താഴ്ത്തി രഹസ്യമായിട്ട് പറയട്ടെ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ അതൊക്കെ പുതിയ വിവരങ്ങളാണെന്നുള്ളതാണ് അല്ലേ? നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ശരി.
0: മാഡത്തിന് സുഖം തന്നെയല്ലേ? ആഹാരമോ കഴിച്ച?
1: കഴിച്ചു.
2: എന്റെ അടുത്തൂടെ ചോദിക്കായിരുന്നു
0: സാറിന്, ആരാ കഴിച്ച?
2: കഴിച്ചു.
0: അപ്പൊ
2: പാട്ടിലേക്ക് പോവാം. ശോഭ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയില്ല. കാരണം ഇപ്പൊ ഞാനിത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് എനിക്കറിയാവുന്നത്, ഇതിങ്ങനെ ഒരു ദിവസം, ഒരു മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ തുണി, പിന്നെ ഒരു ദിവസം ചെരുപ്പ്, ഇത് അറിയില്ല ആളുകൾ.
1: അത് എല്ലാ ദിവസവും എല്ലാ മാസവും പ്ലാസ്റ്റിക് നമ്മൾ എല്ലാ മാസവും എടുക്കുന്നുണ്ട്. പിന്നെ ഈ ചെരുപ്പ് തുണി അത് മാറ്റി വെക്കുക, അവർക്ക് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു മാസം, ഇന്ന മാസം ഞങ്ങൾ പ്ലാസ്റ്റിക്കിനോടൊപ്പം ചെരുപ്പോ അല്ലെങ്കിൽ തുണിയോ എടുക്കുമെന്ന് അവർ അറിയിക്കും. അതല്ലെങ്കിൽ കലണ്ടർ ഉണ്ടാവും, അപ്പൊ ഇന്ന മാസത്തിൽ അവര് ഒരു സ്ഥലത്ത് കളക്ട് ചെയ്ത് വെക്കുമ്പോ ഹരധർമ്മസേനയുടെ തന്നെ വണ്ടി വന്ന് അതെടുത്ത് MCF കൊണ്ടുവരികയാണ് ചെയ്യുന്നത്.
2: ഇത് ശരിക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല, എല്ലാവർക്കും ഇത് അറിയില്ല. ഇതൊരു നല്ല കാര്യമായി, ഒരുപാട് പേര് ഇത് ശ്രദ്ധിക്കുന്നു. കാരണം വീട്ടിൽ തന്നെ പലപ്പോഴും ഈ ചെരുപ്പുകളൊന്നും അങ്ങനെ സൂക്ഷിക്കുന്നു എന്നല്ല, എവിടെയെങ്കിലും എടുത്ത് കളയുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ എടുത്തു വെച്ചാൽ ഹരിതകർമ്മസേന വരും എന്നൊരു അറിവാണല്ലോ.
1: അത് എടുക്കുന്നുണ്ട്, നമ്മൾ വെള്ളനാട് പഞ്ചായത്തിൽ ഇപ്പൊ എല്ലാ മാസവും എടുക്കുന്നുണ്ട്.
2: നമുക്ക് ആ പാട്ടിലേക്ക്, ഇനി ഒരുപാട് വിശേഷങ്ങൾ ഇതുമായിട്ട് നമുക്ക് പറയാനുണ്ട്, നമുക്ക് ആ പാട്ടിലേക്ക് പോകാം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. വളരെ സന്തോഷത്തോടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും പാട്ട് കേൾക്കുകയും ചെയ്യുന്നതിന്റെ ആനന്ദം ഒന്ന് വേറെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പച്ചപ്പിൽ കൊത്തിയെടുത്ത കാലത്തിന്റെ കയ്യൊപ്പ് പോലെ ഒരു ഗ്രാമം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ പച്ചപ്പിൽ കൊത്തിയെടുത്ത കാലത്തിന്റെ കയ്യൊപ്പ് പോലെ ഗ്രാമത്തെ സൂക്ഷിക്കുന്നതിന് നമ്മളോടൊപ്പം സദാ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഹരിത കർമ്മസേന. ആ പേരിൽ തന്നെയുണ്ട് പച്ചയുടെ വൈശിഷ്ട്യം എന്ന് പറയുന്നത്. പ്രത്യേക പോക്കുവേലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന കെയർ ടേക്കറായ ശോഭാ യു എസ് ആണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശോഭാ യു എസ് ആണ്, ഹരിത കർമ്മസേന കെയർ ടേക്കർ ആണ്. സംസാരിക്കാം.
3: ഹലോ.
2: ഹലോ,
3: നമസ്കാരം.
2: നമസ്കാരം.
3: എവിടുന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ കല്ലാറിൽ നിന്നാ, ഗിരിജകുമാരിയനെ. എനിക്ക് ഒരു പാട്ട് വേണമായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ.
3: വിശേഷം,
2: ഞാൻ വീട്ടില് പിന്നെ ശശി ആളാണ്. പിന്നെ കവറെടുക്കാൻ എല്ലാരും മകളൊക്കെ വരും, കന്യാത്തിയിലും വന്നിട്ട് പോയി. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്.
3: എല്ലാ എല്ലാ മാസവും വരുന്നുണ്ടോ പ്ലാസ്റ്റിക് എടുക്കാൻ?
2: എല്ലാ മാസവും വരും.
3: ചേച്ചിക്ക് എന്താണ് അഭിപ്രായം?
2: എനിക്കൊരു അഭിപ്രായമില്ല. നമ്മളെ പിന്നെ പരിസ്ഥിതി എല്ലാം നല്ല ശുചിയായി ഇരിക്കേണ്ടത് നമ്മളെ എല്ലാ വ്യക്തികളുടെയും പിന്നെ ഇതാണ്.
1: ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ ഒരു ദൗത്യമാണ്, അല്ലെങ്കിൽ ഒരു കർമ്മമാണ്, ഒരു കടമയാണ്. ഞാൻ പറഞ്ഞു
2: അതല്ലേ,
1: നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് വാദോരാതെ സംസാരിക്കുന്നത്.
2: പതിയെ
1: റിലാക്സ് ചെയ്ത് ഒരു വെപ്രാളവും വേണ്ട. അങ്ങനെ ഒരു പരിപാടിയല്ലേ ഇത്. മാത്രമല്ല, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശോഭയാണ്, ഹരിത കർമ്മസേനയുടെ. അപ്പൊ വളരെ ചേച്ചി എന്ന് വിളിച്ചല്ലേ സംസാരിച്ചതൊക്കെ? നമ്മുടെ ബ്ലോക്കിലാണ്, കല്ലാറെന്ന് പറയുമ്പോ വെള്ളനാട് ബ്ലോക്കാണ്.
3: പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: എന്തെല്ലാം പറയാം? ചോറ് കഴിച്ചു, കരിവാടായിരുന്നു.
2: അതുമല്ല, എനിക്ക് കഴിക്കാൻ പറ്റൂല, ശ്വാസം മുട്ടുള്ളത് കൊണ്ട് കഞ്ഞിയായിട്ട് ഇതൊക്കെ അടിച്ച് കഞ്ഞിയായിട്ട്.
3: വീട്ടിലാരൊക്കെയുണ്ട് ചേച്ചിയുടെ?
2: വീട്ടില് ഞാനും എന്റെ ഭർത്താവും മാത്രമേ. പുള്ളി ജോലിക്ക് പോയി, ഞാൻ മാത്രം. മഴയുണ്ട്, മഴ പെയ്ത്.
3: നേരത്തെയോ ആരോ പറയുന്നുണ്ടായിരുന്നു മഴ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് മഴ ഇതുവരെ
1: നമ്മുടെ നാട്ടിൽ മാത്രം മഴയില്ല,
3: മഴ വന്നിട്ടില്ല.
1: വെള്ളനാടാണ്.
2: കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ നാട്ടിൽ ഇത് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേനും നല്ല മഴയായിരുന്നു. വീട് കവർ ആയതുകൊണ്ടേ സൗണ്ട് ഒന്നും കേട്ടുകൂടെയിരുന്നു നല്ലപോലെ പറയണേന്ന്. ഇപ്പോഴും മഴ തോർന്നിരിക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിങ്ങി ഇറങ്ങി നിന്നിട്ടാണ് സംസാരിക്കുന്നത്.
1: ഞാൻ ഭക്ഷണം കഴിച്ചു, എന്നോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശോഭ ഭക്ഷണം കഴിച്ചു. 3 മണിയാകുമ്പോ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. എന്തായാലും ഹരിത കർമ്മസേന എല്ലാവരും കേട്ടിട്ടുണ്ട്. അതില് നിങ്ങള് എന്താണ് പ്ലാസ്റ്റിക് കൊടുക്കുന്നു, പിന്നെ എല്ലാരും ഈ പറയുന്നില്ലേ അതോടുകൂടി നമ്മുടെ നാട് വളരെ നന്നാവും എന്നൊക്കെ പറയുന്നത്. പക്ഷേ
2: അത് മാത്രമല്ല, നമ്മളെ പ്ലാസ്റ്റിക് ഇതുണ്ടായിരുന്ന നമ്മൾ എന്ത് ആദായം വെച്ചിരുന്നാലും അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പിടിച്ച് മണ്ണിൽ പിടിക്കുമ്പോഴത്തിന് ആ നട്ടുവെക്കുന്ന ആ മുതൽ തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ ഒരു നല്ലൊരു അഭിപ്രായമായ കാര്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളും ചോദിച്ചിരിക്കുന്നുണ്ട്. അത് നമ്മളിതിന് വേറൊരു അഭിപ്രായം ഇല്ല. മാസം തോറും വന്ന് കവറെടുക്കുകയും നമ്മളെ കയ്യിലുള്ള 50 രൂപ വെച്ച് കൊടുത്ത് അതിന് ബുക്ക് തന്നിട്ടുണ്ട്, കാർഡ് തന്നിട്ടുണ്ട്.
3: ഇങ്ങനെ എല്ലാരും ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ നമ്മളെ റോഡ് വെക്കലും അവിടെയൊക്കെ വിളകളിലും ഒക്കെ ഉള്ള പ്ലാസ്റ്റിക് എടുത്ത് മാറ്റാമായിരുന്നു.
2: നമ്മളെ ഏരിയയിലൊക്കെ ഇങ്ങോട്ടൊക്കെ ഈ കുടിച്ചുകൊണ്ട് മദ്യപിച്ചിട്ടൊക്കെ എറിയുന്ന കുപ്പികളൊക്കെ ഇഷ്ടം പോലെ ഈ റോഡ് അങ്ങ് കല്ലാറ് വരെ ഉണ്ട്.
3: അതെ അതെ, നമ്മുടെ പുഴകളും നദികളും ഒക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം കൊണ്ട് ആൾക്കാർക്ക് കുറച്ചുകൂടെയൊക്കെ നമ്മൾ ഒരുപാട് ബോധവൽക്കരണവും ക്ലാസ്സുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഈ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്, പൊങ്കാല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മളും പറയുന്നുണ്ട്. കുറച്ചു പേരൊക്കെ അത് അതനുസരിക്കും, വളരെ ചുരുക്കം ആൾക്കാർ അതനുസരിക്കാതെ വീണ്ടും പ്ലാസ്റ്റിക്
2: ആണ്.
3: അതെ, ഇപ്പം ഞങ്ങള് നിങ്ങൾ എന്ത് സാധനവും ഇതുപോലെ കുപ്പിയോ എന്ത് സാധനങ്ങളും വെച്ചിരിക്കും ഞങ്ങൾ എടുത്തോളാം എന്നാണ് ഹരിധർമ്മസേനക്കാർ പറയുന്നത്. പക്ഷെ അത് 80 രൂപ കൊടുക്കാൻ മടിച്ച് ആൾക്കാരത് രഹസ്യമായി കൊണ്ടുവന്ന് റോഡ് വെക്കിൽ ഉപേക്ഷിക്കുന്ന പ്രവണത ഇപ്പോഴും ഉണ്ട്.
2: നമ്മള് റോട്ടില് കയറി നമ്മുടെ വീട്ടിൽ നിന്ന് കയറി പോകുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞത് കാലത്തിന്റെ ഏരിയയിലാണ് നമ്മളും കിടക്കുന്നത്.
3: അതെ അതെ ചേച്ചി, കഴിയുന്നതും ആൾക്കാരോട് സഹകരിക്കുന്നവരോടൊക്കെ പറയണം, ഇതൊരു നല്ല പ്രവൃത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും പ്ലാസ്റ്റിക് ഹരിധർമ്മസേനയ്ക്ക് തന്നെ നൽകണം, അവര് വന്ന് എടുത്തോളും. പ്ലാസ്റ്റിക് ആയാലും ചെരുപ്പോ തുണിയോ എന്ത് സാധനവും അവർ വന്ന് എടുക്കും എന്ന് തന്നെ പറയണം. അങ്ങനെ അറിയാമെന്നുള്ള ആൾക്കാർ കുറച്ച് പറയുമ്പം തന്നെ കുറച്ചായിട്ട് ആൾക്കാർ ശരിയാണ്, ഞാൻ കൊടുക്കാതിരുന്നാൽ മറ്റുള്ളവർ കൊടുക്കുന്നുണ്ടല്ലോ എന്നൊരു ഇത്
2: വരും.
3: അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് പ്രേമാഭിഷേകത്തിലെ പാട്ട്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്,
1: കമലഹാസൻ അഭിനയിച്ച
2: ചിത്രം.
1: എനിക്ക് ഏത് പാട്ടായിരിക്കും? ആടപ്രാവേവ. പിന്നെ വേറൊരു പാട്ട് ഏതായാലും ശരി. പ്രേമാഭിഷേകത്തിലെ ഒരു നീലവാനച്ചോല, നല്ല പാട്ടല്ലേ? ആർക്കാണ്? ഞാൻ അതിനെ ശോഭയ്ക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യാണ്.
2: നമ്മളെ പിന്നെ തിങ്കളും വെള്ളിയും വിളിക്കുന്ന നമ്മളെ ലേഖ മേഡത്തിനും പരാജയമായല്ലോ. പിന്നെ നമ്മളെ മേഡം വിളിക്കുമ്പം പറയും, കണ്ടോ എങ്കിലും എന്താ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലേഖ മേഡത്തെ. പിന്നെ അത് പോയിട്ട് പിന്നെ എന്റെ അനിയത്തി മഞ്ജു താമസിക്കുന്നതിന്റെ അവിടെ പെരിയമലയിലെ അടുത്ത് തന്നെ തെമ്മല എന്ന് പറയുന്ന സ്ഥലത്ത് ഓമനയും അന്തരനും വേണ്ടിയിട്ടും പിന്നെ പിന്നെ പെരിയമല വയോജന ക്ലബിന്റെ അമ്മച്ചിമാർക്കും അപ്പൂപ്പന്മാർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് എന്റെ വകയായി ഞാൻ സമർപ്പിക്കുന്നു.
1: എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കാം, എല്ലാവരും കേൾക്കട്ടെ. വലിയ മലയിലൊക്കെ അവർ കേൾക്കും, ഈ തെന്മലയിലെ ഓമനയൊക്കെ ഈ റേഡിയോ കേൾക്കൂ?
2: അവര് റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണ് സാറേ, അത് അവർക്ക് പിന്നെ വിളിക്കാറില്ല.
1: അതുകൊണ്ടാണല്ലേ.
2: അതുകൊണ്ടാണ്
1: വിളിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ആ പാട്ട് അവരെ കേൾപ്പിക്കാമല്ലോ. ഇതൊക്കെ അവർ കേൾക്കുമല്ലോ.
2: താമസിക്കുന്ന പുരിയമല, അതിന് താമസിക്കുന്ന തെന്മല, അത് തൊട്ടടുത്ത് തന്നെ പ്രോപ്പറും തന്നെ ഒരു ഏരിയ.
1: ആരെയൊക്കെ പറഞ്ഞ? ഓമനയും
2: ചന്ദ്രനും.
1: അപ്പൊ എല്ലാവർക്കും സമർപ്പിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശോഭ മേഡത്തോടൊരു നന്ദിയൊക്കെ പറഞ്ഞ് സ്നേഹം അറിയിക്കാം. ശരി, പാട്ടിലേക്ക് പോവാം നമുക്ക്. ശോഭ
2: സംസാരിച്ചതിലും വളരെ വലിയ ഉപകാരം, വലിയ സ്നേഹം. എല്ലാ പരിപാടികളും നല്ല പരിപാടികളാണ്.
1: വളരെ വളരെ സന്തോഷം.
2: ഞാൻ എപ്പോഴും റേഡിയോ ഉണ്ട്, എപ്പോഴും കേൾക്കുന്ന ഒരാളാണ്.
1: അതെ അതെ, നമുക്ക്
2: ഞാൻ കൊച്ചുനാൾ തൊട്ടേ റേഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും റേഡിയോ എനിക്ക് ഇല്ലാതെ ഇരുന്നപ്പോഴത്തേനും ഞാൻ തൊള്ളുറപ്പ് ചെയ്ത് ഇപ്പൊ
1: റേഡിയോ അത്രയും കൂട്ടായിട്ട് നമ്മൾ കൂടെ ഇല്ലേ. അപ്പൊ ഒരു പാട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ശോഭ, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ 50 രൂപ തരാൻ അല്ലെങ്കിൽ അത് 100 രൂപ ആയാലും കുഴപ്പമില്ല, അത്രയും വലിയ സർവീസ് ആണ് ഹരിതകർമ്മസേന ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. അതൊന്ന് പറയൂ.
3: 50 രൂപ തരാൻ എല്ലാവർക്കും ആദ്യം നമ്മള് 2018 ആരംഭിച്ചപ്പോ 30 രൂപയായിരുന്നു.

0: പക്ഷെ അതുപോലും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തരാൻ പറ്റില്ല. ഞങ്ങൾ ഒരു ഒരു 1-2 വർഷം വരെ 400 രൂപയ്ക്ക് ജോലി ചെയ്ത സമയവും
1: ഉണ്ടായിട്ടുണ്ട്.
0: പിന്നെ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിൽ പറയുകയും കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ അവര് പ്ലാസ്റ്റിക് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും യൂസർ ഫീ കൊടുക്കേണ്ട അവസ്ഥ വരും എന്ന് മനസ്സിലായപ്പോഴാണ്
1: അവര് കൊടുക്കാൻ തയ്യാറായി വന്നത്.
0: പിന്നെ ഞങ്ങൾ എന്തിനു വെറുതെ പൈസ കൊടുക്കുന്നു എന്നൊരു ഇത് വന്നപ്പോ അവര് പ്ലാസ്റ്റിക്കും കൂടെ
1: തുടങ്ങിയത്.
0: ഇപ്പൊ വള്ളനാട് പഞ്ചായത്തിലൊരു 90% ആൾക്കാരും സഹകരിക്കുന്നുണ്ട്. പക്ഷേ അതില് ഒരു പറയും പോലെ 10% 90%
1: സഹകരിക്കുന്നില്ലേ?
0: 100 ഒരു 80 കൂടുതൽ.
1: എന്നാലും അതൊരു വലിയ വിജയം തന്നെയല്ലേ?
0: വലിയ വിജയമാണ്.
1: 7 വർഷത്തിനിടയിൽ
0: 10% പോലും സഹകരിക്കാതിരുന്ന
1: ഒരു അവസ്ഥയിൽ നിന്ന്
0: വളരെ പുരോഗമനമാണ്. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടു. സാധാരണ ഒരുപാട് ആൾക്കാർ നിങ്ങൾ വേറെ ജോലിയില്ലേ ഇങ്ങനെ ഇറങ്ങിക്കയറി നടക്കുന്നത് നാണ വലിയ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും വളരെ
1: പിന്നെ ഇതൊരു നാടിന്റെ വലിയൊരു
0: ആവശ്യമാണ്. ഓരോ മാസവും നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്.
1: അതെ അതെ, ഒരു വലിയ മാറ്റം
0: തന്നെയാണ്.
1: നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ ഇപ്പം പൊങ്കാല എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ട. പാട്ടിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. തിരികെ എത്തി ശ്രോതാക്കൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം, സല്ലപിക്കാം, സംസാരിക്കാം, കാര്യങ്ങൾ ചോദിക്കാം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന കെയർടേക്കറായ ശോഭ യു എസ് ആണ്. ധാരാളം കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതായ, പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളാണ് ഹരിത കർമ്മസേനയ്ക്ക് പറയാനുള്ളത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി എന്താണെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ കോവിഡ് പോലുള്ള മഹാമാരികളുമല്ല, അതിനേക്കാൾ വലിയ ഭീഷണിയാണ് പ്ലാസ്റ്റിക് എന്ന ഭീഷണി. ആ പ്ലാസ്റ്റിക്കിനെ നമുക്കെങ്ങനെ റീയൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാൻ പറ്റാത്തവയെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നിവയ്ക്ക് ഏറ്റവും ശാശ്വതമായ ഒരു പരിഹാരമാണ് ഏറ്റവും വലിയ പരിഹാരമാണ് ഹരിത കർമ്മസേന എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലെത്തി നമ്മൾ മാറ്റിവെക്കുന്ന ഇത്തരം മാലിന്യങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോയി റീസൈക്ലിംഗിന് കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ്. ഇതൊരു വലിയ ആർമിയാണ് എന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഒരു ശ്രോതാവ് നമ്മളെ വിളിച്ചതാണ്, പക്ഷേ കോൾ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ശ്രോതാവ് വീണ്ടും വിളിക്കട്ടെ. അതിനിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശോഭ, ഇതിനിടയിലെ വർത്തമാനത്തിനിടയിൽ നമ്മൾ പറഞ്ഞ ഒരു വളരെ പ്രധാനമാണ്, പൊങ്കാല വരുമ്പോൾ ആളുകൾ വലിച്ചെറിയുന്ന ഒരു പ്രവണത, പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു പ്രവണത, അതുപിന്നെ എത്ര ക്ലീൻ ചെയ്താലും മാറാത്തൊരു പ്രവണത. സത്യം പറഞ്ഞാൽ ഇത് ക്ഷേത്ര ഉത്സവങ്ങളുടെ പൊങ്കാലകളുടെ കാലമാണ്. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്?
1: നമ്മൾ എന്തായാലും വെള്ളനാട്, ഇപ്പോൾ വെള്ളനാട് ഒരു വലിയ ഉത്സവമാണ്. നമ്മുടെ പൊങ്കാല ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ഓരോ വർഷം തോറും കൂടി വരുന്നതാണ്. നമ്മൾ എന്തായാലും വൃത്തിയുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് പൊങ്കാല ഇടുന്നത്. അപ്പൊ അത് കഴിഞ്ഞു പോകുമ്പോഴും ആ സ്ഥലങ്ങൾ വൃത്തിയായിരിക്കണം എന്ന് ഓരോ മനുഷ്യരും വിചാരിച്ചാൽ ഒരുപാട് ഇത് നമുക്ക് അവിടെ ഹരിതകർമ്മസേന അത് കഴിഞ്ഞതിന് ശേഷം എത്ര സമയം നിന്നാണ് അതവിടെ വൃത്തിയാക്കി മാറ്റുന്നത്. ചിലർ പല സാധനങ്ങളും, ഭക്ഷണം വേണ്ടെങ്കിൽ പോലും ഭക്ഷണം വാങ്ങിച്ച് അവിടെ തന്നെ കളഞ്ഞിട്ട് പോകാറുണ്ട്. പ്ലാസ്റ്റിക് പല തവണയും കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായി നമ്മൾ പറയുന്നു, നിങ്ങൾ പ്ലാസ്റ്റിക്കിലുള്ള സാധനങ്ങൾ കൊണ്ടുവരരുത്, പ്ലാസ്റ്റിക് നെയ്യ് അതുപോലെ ശർക്കരയൊക്കെ കൊണ്ടുവരുന്ന കവറുകൾ അവർ തന്നെ വീട്ടിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത്രയും നമുക്ക് അവിടെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ആവശ്യത്തിന് മാത്രം വിറക്, ചൂട്ട് എന്നിവ കൊണ്ട് ഇതിപ്പം അത് തന്നെ വാരി മാറ്റുമ്പോൾ പല സ്ഥലങ്ങളിലും തീ പിടിക്കാനും അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം നമ്മൾ ഹരിതകർമ്മസേനക്കാരാണ് ഏറ്റവും കൂടുതൽ അവിടെ വൃത്തിയാക്കാൻ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പം ജനങ്ങളും അതുപോലെ നമ്മളുകൂടെ സഹകരിച്ചാൽ, നമ്മൾ ഒരുപാട് പേർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കഴിവതും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ടുപോവുക, കവർ പോലെയുള്ള സാധനങ്ങൾ പേപ്പറിലോ എന്തെങ്കിലും കൊണ്ടുപോയത് തിരിച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ ഓരോരുത്തരും അങ്ങനെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കുറയും. പക്ഷെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അവിടെ അത്രയും പ്ലാസ്റ്റിക് ആവും.
0: ഈ പഞ്ചസാരയാണെങ്കിലും അല്ലെങ്കിൽ ശർക്കരയാണെങ്കിലും ഇതെല്ലാം ടിന്നുകളിൽ വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ.
1: അതുപോലെ തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം അവർക്ക് ഇലകളിലൊക്കെ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് നമ്മൾ ഓരോ ഉത്സവം കഴിയുമ്പോഴും കോടിക്കണക്കിന് പ്ലാസ്റ്റിക് ആണ് നമുക്ക്
0: വേസ്റ്റായിട്ട്
1: വരുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എടുക്കുക. പിന്നെ റോഡുകളിൽ ഇപ്പം ഒരിക്കലും ആൾക്കാരോട് നിങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിക്കണം. ഓരോ കടകളുടെ ഫ്രണ്ടിലും നമ്മൾ ഡസ്റ്റ്ബിൻ വയ്ക്കുന്നുണ്ട്, നിങ്ങളത് ശേഖരിച്ചെടുക്കണം പറയുന്നു എന്നുള്ളതല്ലാതെ കുറെ ആൾക്കാർ അത് വീണ്ടും റോഡുകളിൽ വലിച്ചെറിയുന്നു. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഹരിതകർമ്മസേനക്കാരോ പഞ്ചായത്ത് ക്ലീനിങ് സ്റ്റാഫുകളോ വന്ന് അത് വൃത്തിയാക്കുന്നു. അത് ഓരോ തവണയും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ആൾക്കാർ കുറെ ആൾക്കാർ കേൾക്കുന്നുണ്ട്, വളരെ ചുരുക്കം ചില ആൾക്കാർ ചെയ്യുന്നതാണ്.
0: വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രം പോലെ വിവേകം കൂടെ ഉണ്ടാവണം.
1: അതെ, അത് കുറച്ചുപേര് എല്ലാരും അതൊന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്ന അവരവര് സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ബോട്ടിൽ ബൂത്തിൽ ഇടാം എന്ന് വിചാരിക്കുന്നു എങ്കിൽ അത് തീർന്നു, അവിടെ വേസ്റ്റ് വരുന്നില്ല. ഓരോ ദിവസവും ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്, ഹരിതകർമ്മസേനക്കാരത് ഓരോ ദിവസവും വന്ന് ക്ലീൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ആ ബോട്ടിൽ ബൂത്ത് എന്ന് പറയുന്ന സാധനം ബോട്ടിൽ ഇടാൻ കൊടുക്കുന്നതിൽ തന്നെ ആഹാരാവശിഷ്ടങ്ങളും വേസ്റ്റും എല്ലാം കൂടെ ഇടുമ്പോൾ പിന്നെ അവർ മനുഷ്യരല്ലേ, അതെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ജനങ്ങളും കൂടെ സഹകരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്
0: നേരത്തെ പറഞ്ഞതുപോലെ പച്ചപ്പിൽ കൊത്തിയെടുത്ത കാലത്തിന്റെ കയ്യൊപ്പ് പോലെ ഒരു ദേശത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും അല്ലെ. അതുപോലെ എനിക്ക് തോന്നിയത് ഈ ഇപ്പൊ തന്നെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് കടക്കാരെ അടുത്താണല്ലോ ആൾക്കാർ സാധനം വാങ്ങാൻ ചെല്ലുന്നത്. അപ്പൊ കടക്കാരും കൂടെ ഇത് കേൾക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവര് എന്താണ് പ്ലാസ്റ്റിക്കിൽ അല്ലാതെ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ അതൊരു വലിയ കാര്യമായിരിക്കും അല്ലെ.
1: അതെ, പ്ലാസ്റ്റിക് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിരോധിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് പ്ലാസ്റ്റിക് അങ്ങ് നിരോധിക്കാൻ പറ്റുന്നില്ല. ഓരോ സാധനവും ഇപ്പം ഗുളിക കവർ ആണെങ്കിൽ പോലും ഗുളിക ആ കവറിൽ വരാതെ നമുക്കത് കാലങ്ങളോളം സൂക്ഷിച്ച് അല്ലെങ്കിൽ ഇത്ര അതിന്റെ ഒരു വർഷം ഇതുണ്ട്, അപ്പൊ അതിന് നമുക്കത് മാറ്റാൻ പറ്റില്ല. അതുപോലെ ഓരോ സാധനവും ഇപ്പം കവറുകളിലും ടിന്നുകളിലും വരുന്ന സാധനങ്ങൾ നമുക്കത് അതിൽ നിന്ന് മാറ്റി പേപ്പറിലോ പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ടാവാം പ്ലാസ്റ്റിക്കിന്റെ അത് പെട്ടെന്ന് നമുക്ക് നിരോധിക്കാൻ കഴിയാത്തത്.
0: വലിച്ചെറിയാതിരിക്കാമല്ലോ.
1: അപ്പൊ നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാള് വരുന്നുണ്ട് എന്നറിയാന്ന് ഇപ്പോ ചില വീടുകളിൽ കുട്ടികൾ പോലും ഒരു മുട്ടായി കഴിച്ചാൽ പോലും അതിനെ കൊണ്ടുവന്ന് ചേച്ചി മാമിമാര് വരും എന്ന് പറഞ്ഞു കൊണ്ടുവയ്ക്കുന്ന വീടുകളും ഉണ്ട്.
0: കുട്ടികളുടെ അത്രയും വിവേകം മുതിർന്നവർക്കില്ല.
1: പക്ഷെ ചിലര് അത് വീണ്ടും അതെടുത്ത് കളയുകയോ കത്തിക്കുകയോ
0: ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ ഹലോ
0: ഹലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹരിതകർമ്മ സേന കെയർ ടേക്കർ ശോഭ യു എസ് ആണ്. ശോഭയോട് സംസാരിക്കാം.
1: ഹലോ, നമസ്കാരം.
2: ഗുഡ് ഈവനിങ് മാഡം.
1: ഗുഡ് ഈവനിങ്. എവിടുന്ന് വിളിക്കുന്നു
2: മാഡം? ഞാൻ മുണ്ടേലായിരുന്നു. കൃഷ്ണ.
1: ആ ശരി. വെള്ളനാട് പഞ്ചായത്താണോ?
2: ഓ, വെള്ളനാട് പഞ്ചായത്ത്.
0: റേഡിയോയുടെ ശബ്ദം അല്പം കുറച്ചു വെച്ചിട്ട് സംസാരിച്ചാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം.
1: എങ്ങനെയാണ് ഹരിതകർമ്മസേന, അവിടെ വരുന്നുണ്ടോ?
2: ഓ, വരുന്നുണ്ട് മാഡം.
1: സഹകരിക്കുന്നുണ്ടോ മുണ്ടേല?
2: സഹകരിക്കുന്നുണ്ട്.
1: പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ടോ?
2: കൊടുക്കുന്നുണ്ട്.
1: എന്താണ് അഭിപ്രായം? എന്റെ വീട് വെള്ളനാട് തന്നെയാണ്. എന്താണ് അഭിപ്രായം ഹരിതകർമ്മസേനയെ കുറിച്ച്?
2: അയ്യോ, അതൊരു നല്ല കാര്യമാണ് മാഡം. വീട്ടിന്റെ പരിസരം വൃത്തിയാവുകയും ചെയ്യും, നാടിനും എല്ലാവർക്കും എല്ലാതും നല്ല കാര്യമാണ്. എനിക്ക് ആദ്യമായിട്ടാണ് വിളിച്ചിട്ട് കിട്ടിയത്.
0: ആദ്യമായിട്ടാണോ സംസാരിക്കുന്ന?
2: അതാണ്
0: ആദ്യം പറഞ്ഞത്, മുണ്ടേല നിന്ന് കിഷമ്മയാണെന്ന് വളരെ ശബ്ദം താഴ്ത്തി പറഞ്ഞത്. അതുകൊണ്ടാണല്ലേ, ആദ്യമായിട്ട് കിട്ടുമ്പോ സംസാരം ഒട്ടും കുറയ്ക്കരുത്. ശോഭ മേഡത്തോട് കാര്യമായി സംസാരിക്കേ.
2: നമുക്ക് നല്ലൊരു കാര്യമാണ് മാഡം, എല്ലാവരുടെ ഒത്തൊരുമിച്ച് നിന്ന് നമുക്ക് നാടിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണ്.
1: ചേച്ചി പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ടല്ലോ?
2: ഓ, പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അവർക്കുള്ള പൈസയും വെച്ചിരുന്നു കൊടുക്കും മാഡം.
1: അവിടെ വരുന്നത് ശ്രീജയും ഷീബയും ആണല്ലേ?
2: ഓ,
1: എങ്ങനെയാണ് അവര്? ചേച്ചി നല്ല സഹകരണമാണോ?
2: ഓ, അവര് നല്ല പിള്ളേരാണ്. അവര് ഇവിടെ ഒരുപാടടുത്തു നിന്ന് അവരെല്ലാം കറക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചുമ്പോ അവിടെ വണ്ടി അവിടെ വച്ച് കൂട്ടി ഇടും, പിന്നെ വണ്ടി എന്നാണ് കൊണ്ടുപോകുന്നത്.
0: അവര് നല്ല സഹകരണം അല്ലെങ്കിൽ പറയണം അടി.
1: ചേച്ചി ചേച്ചി എന്ത് ചെയ്യണം പറഞ്ഞ, ആ വാർഡില് ഒരുപാട് പേര് സഹകരിക്കാതെ ഉണ്ട്. ചേച്ചി എല്ലാരോടും പറയണം ഹരിതകർമ്മസേനയായിട്ട് സഹകരിക്കണമെന്ന്.
0: പറയോ, അതൊരു വെറുതെ ഓയിൽ ഒതുക്കരുത്.
2: ഞാൻ പറയും, ഇവിടെ ഞാൻ ഇപ്പോഴും ഞാൻ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് വേസ്റ്റുകൾ വരുള്ളൂ. അത് ഞാൻ പറക്കി വെച്ചെന്ന് അവര് വരുമ്പോൾ കൊടുക്കും.
0: ശോഭ മാഡം പറഞ്ഞ അങ്ങനെയല്ല, അത് കൊടുക്കണം. ഒപ്പം പരിചയമുള്ള എല്ലാരടുത്തും പറയണം, ഹരിതകർമ്മ സേനക്കാർ വരുമ്പോ പ്ലാസ്റ്റിക് കൊടുക്കണം, അവർക്കുള്ള പൈസ കൊടുക്കണം എന്ന് പറയണമെന്നാണ്. നമ്മൾ അങ്ങനെ എല്ലാരും കൂടെ വിചാരിക്കണമെന്നാണ് ശോഭ.
1: വിചാരിച്ചാലേ നമ്മുടെ വെള്ളനാട് പഞ്ചായത്ത് 100% പ്ലാസ്റ്റിക് മുക്തമാക്കാം. പിന്നെ എന്താണ് വീട്ടിലാരൊക്കെ ഉണ്ട്?
2: പിന്നെ എനിക്ക് എന്റെ മക്കളൊക്കെ എന്റെ കുഞ്ഞിലേ കളഞ്ഞിട്ട് പോയി. അവരെ വളർത്തിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ പുല്ലൊക്കെ പറിച്ച് അടുത്ത വീട്ടിലെ കൊടുത്താൽ വളർത്തിയത്. അങ്ങനെ രണ്ടു മക്കളെ വിഭാഗമൊക്കെ കഴിഞ്ഞ് രണ്ടുപേർക്കും ഗവൺമെന്റ് ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ ഇതൊക്കെ പറിച്ചുകൊണ്ട് കൊടുത്തിട്ട് അത് 50 ഇരുപത്തൊമ്പത് എന്റെ മോന് അസുഖം ശ്വാസം മുട്ടല്ലോ. പിന്നെ അവൻ ആ പൈസ അവൻ ആശുപത്രി പോകും. മിക്കവാറും ദിവസങ്ങൾ

0: ഉള്ളിൽ അവരെ പ്രത്യേകം ജീവിക്കുന്നു. മരുമോ മരിച്ചു പോയി, 6 മാസമായില്ല. മോക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഇളയാള് കല്യാണം കഴിഞ്ഞ് 1 കൊച്ചുണ്ട്. മൂത്തത് സർവേറിന് പഠിക്കുന്നു. മോന്റെ കല്യാണം പറണ്ടോടുന്നാണ് കഴിഞ്ഞ്. അവനും 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ എനിക്കിപ്പോഴും ഭയങ്കര പ്രയാസമായി, സുഖമില്ലാതെയൊക്കെ ആയതും മോൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. അവരെ കുടുംബമൊന്നും നോക്കില്ല. 2 കുട്ടികളുണ്ട് മോന്, 2 പെൺകുട്ടികൾ. അങ്ങനെ ഈ മദ്യപിച്ച് അതുപോലെയൊക്കെ ആയപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമായി. ഇതെല്ലാം ചെയ്യണം, അത് മനസ്സിലാക്കുന്നില്ലോ എന്ന് ആര് പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഞാൻ എനിക്ക് ടെൻഷനൊക്കെ ആയി. പിന്നെ ഷുഗർ വന്നു. ഞാൻ പൊള്ളറപ്പ് സ്ഥലത്ത് ജോലി ചെയ്ത് കൊണ്ടുവന്നപ്പോ അവിടെ വീണു. അവിടെ തന്നെ വെള്ളനാട് കൊണ്ടുവന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവരവിടെ നിന്ന് എന്നെ ആംബുലൻസ് കയറ്റി. അപ്പോഴെന്റെ മോളും കൂടെ ഉണ്ടായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ എല്ലാം കഴിഞ്ഞ് സ്വാശാഴ്ചയിൽ അഡ്മിറ്റാക്കി. പിന്നെ ഇപ്പം കുറവുണ്ട് മാഡം. മോ ഇപ്പം തന്നെ തന്നെ എങ്ങനെ എന്റെ പ്രാർത്ഥന ഉണ്ട്. അവൻ കരുണസായില്ലെല്ലാം. പിന്നെ പുനല്ലാരി പോയി തനി വരാന്ന് പറഞ്ഞ് അവിടത്തെ മാഡവും കൂടെ ഇവിടെ വീട്ടിൽ വന്ന് ഞാൻ അവരുടെ എല്ലാം സങ്കടവും പറഞ്ഞ് അവരെല്ലാരും കൂടെ മോനെ പുനല്ലാരി കൊണ്ടുപോയി നല്ല ശുശ്രൂഷയൊക്കെ കൊടുത്ത് ഇപ്പൊ മോ സന്തോഷമാണ്. ഇപ്പൊ ജോലി ചെയ്ത് എനിക്ക് കാശൊക്കെ കൊണ്ടുതരും. ഇപ്പൊ ഈ 12 മണി ഇപ്പൊ കാര്യം കുഞ്ഞുങ്ങളെയും കാണാൻ സന്തോഷമായിട്ട് പോയേക്കണം. ഇപ്പൊ അവക്ക് നല്ല ഇഷ്ടമുണ്ട്, കുട്ടികൾക്കും അവക്കും ഒക്കെ നല്ല ഇഷ്ടമുണ്ട് മാഡം.
1: ഒരു സമയത്ത് ഒരുപാട് വിഷമിപ്പിച്ചതല്ല, ഇപ്പൊ ശരിയായില്ലേ? അല്ലേ,
0: ഇപ്പൊ ശരിയാ. ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പോഴും ഞാൻ വിചാരിച്ചാ പോണെങ്കിലും കിട്ടിയെങ്കിൽ അവരിൽ നിന്നൊരു നല്ല സംസാരം എനിക്ക് കിട്ടിയില്ല. എന്തെങ്കിലുമൊക്കെ അവര് പറഞ്ഞു തന്നായിരുന്നു.
1: ഒരു സത്യം പറയട്ടാ, നമുക്കാണ് നല്ല വർത്തമാനം കിട്ടിയത്.
2: അതെ ചേച്ചി, നിങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പൊ അതൊരു സന്തോഷത്തിന്റെ ഒരു സമയമാണല്ലോ. ഇപ്പോ വളരെ സന്തോഷമാണ്. ഇനി മരുമകളും മക്കളും ഒക്കെ തിരിച്ചു വരും. ചേച്ചി വളരെ സന്തോഷമായിട്ട് ജീവിക്കും.
1: ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കണം കേട്ടോ, നമുക്ക് വർത്താനം പറയാം.
2: ഒരു മോളുണ്ട്, അവള് ചെന്നൈയിലാണ് പഠിക്കുന്നത് ഡിസൈനിങ്ങിന്. ശരി എന്നാ ചേച്ചിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
0: ഞാൻ പാട്ട് പാടി, ഞാൻ അത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്റെ നേരത്തെ ഒരു പാട്ട് ശരി, പാട്ട് പാടി ഉറക്കാൻ ഞാൻ താമരപ്പൂവും
1: പൈതലി.
2: നല്ല പാട്ടാണ്. ചേച്ചി സന്തോഷമായിട്ടിരിക്കേ.
1: അപ്പൊ പാട്ടിലേക്ക് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഹരിത കർമ്മസേന കെയർടേക്കറായ ശോഭ യു എസ് ആണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ, ഞാൻ ശങ്കരൻ നായർ.
0: ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഹരിത കർമ്മസേന കെയർടേക്കറായ ശോഭ മാഡമാണ്. ശോഭ മാഡത്തോട് സംസാരിക്കാം.
1: ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ഞാൻ ശങ്കരൻ നായർ, മുണ്ടേലായി എന്നാണ്. എനിക്ക് എന്തായാലും പഞ്ചായത്ത് തലത്തിലായിരുന്നാലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നത് വളരെ നല്ലതെന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ.
2: വളരെ നന്ദി സാർ, കേൾക്കുന്നത് എന്നെ സന്തോഷമാണ്.
1: കാരണം നമ്മുടെ നാട്ടിലുള്ള ഈ മാലിന്യങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന, നമ്മളിപ്പോ എവിടെ പോയി നോക്കിയിരുന്നാലും, ഇപ്പൊ ആറ്റിൽ പോയാലും ശരി, എവിടെ നോക്കി അത് ഒരു പരിധി വരെയെങ്കിലും അതിനിപ്പോ ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുന്നോട്ടിറങ്ങിയതിൽ അതില് വളരെ വളരെ വളരെ സന്തോഷമുണ്ട്. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ വാർഡിലേക്കാൾ വളരെ നല്ല രീതിയിലാണ് അവരുടെ പെരുമാറ്റവും. അവര് നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും ശരി, ഒരു സന്തോഷത്തോടുകൂടി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷമാണ്. അത്ര നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലെയാണ് അവര് നമ്മൾ കാണുന്നതും. അവര് അതിലിങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അത് നല്ലൊരു കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം.
2: വളരെ സന്തോഷമാണ് സാർ. നമുക്ക് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരുപാട് ഒരുപാട് വീടുകളിൽ പോകുമ്പോൾ വളരെ മോശമായിട്ട് സംസാരിക്കുകയും കതക് തുറക്കാതിരിക്കുകയും ഗേറ്റ് തുറക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളെ വീട്ടിലെ കുട്ടി എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ്.
1: കാരണം ഇത്രയും അവര് ഈ ഇത്രയും ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യാൻ അവര് തയ്യാറായി
2: ഇറങ്ങിയത് ആരംഭിച്ചത് മുതല് വളരെ നികൃഷ്ടമായിട്ട് നിങ്ങള് വേസ്റ്റ് എടുക്കാൻ വരുന്നവരാണ്, അപ്പൊ എന്തും നിങ്ങൾക്ക് തരാം എന്നുള്ള ഒരു അവസ്ഥയിൽ ആയിരുന്നു ആദ്യമൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാനിറ്ററി പാഡ് വരെ അതിനകത്ത് വെച്ച് പ്ലാസ്റ്റിക്കിന്റെ കൂടെ വെച്ച് കൊടുക്കുന്ന മനുഷ്യരും ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങള് അവര് പ്ലാസ്റ്റിക് തരംതിരിക്കുമ്പോൾ വളരെ വിഷമത്തോടെ അവരെടുത്ത് മാറ്റുകയും അവരുടെ ആ ഒരു മാസ്ക് ഗ്ലൗസ് ഒക്കെ ചില ഈ അടുത്ത കാലത്താണ് അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കിട്ടിത്തുടങ്ങിയത്.
1: അപ്പൊ
2: ആദ്യം അവരത്രയും പുഴുവരിക്കുന്ന പ്ലാസ്റ്റിക് അതാണ് നമ്മൾ കഴുകണമെന്ന് പറയുന്നത് പോലും ഈ പാൽ കവറൊക്കെ നിങ്ങൾ ഒരു ദിവസം കൂടുതൽ അതിൽ വെക്കുമ്പോൾ, കഴുകാതെ വെക്കുമ്പോൾ പിറ്റേന്ന് അതിൽ പുഴുണ്ടാവും. ആ ഒരു സാധനം അതേപോലെ ഭയങ്കര സ്മെല്ലായിരിക്കും. ഈ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന പലർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കൈകളിൽ അലർജി ഉണ്ടാകുന്നുണ്ട്, നടുവേദന ഉണ്ടാകുന്നുണ്ട്. അവര് ഇപ്പൊ പ്ലാസ്റ്റിക് എടുക്കുക മാത്രമല്ല അവരുടെ ജോലി, അവര് വന്ന് അതിനെ പല രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. 50 വയസ്സ കവർ പ്രത്യേകം, പാൽ കവർ പ്രത്യേകമായിട്ട് പല രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. ഒരു 7-8 ഐറ്റം ആയിട്ട് അപ്പൊ അത് തരംതിരിക്കണം. ചെരുപ്പൊക്കെ എവിടെയെങ്കിലും കിടക്കുന്ന ചെരുപ്പുകളൊക്കെ ആയിരിക്കും എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. അവര് ആദ്യമൊക്കെ ഗ്ലൗസ് പോലും ഇല്ലാതെ എടുക്കുന്നുണ്ടാവും, പക്ഷെ ഇപ്പോൾ അവർക്കത് ഗ്ലൗസൊക്കെ വെച്ച് തന്നെ എടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും അവര് എന്തും ചെയ്യാൻ നമ്മൾ ചെയ്യാം, വേറെ ഒരു മോശം ആണ് എന്ന് ചിന്തിക്കാതെ അവർ വരിക എന്നുള്ളത് അത്രയും നമുക്ക് തന്നെ നാടിന് വേണ്ടിയിട്ടാണ്. അവർക്ക് 50 രൂപ കൊടുക്കുന്നത് ഒരു ഒരിക്കലും ഒരു കുറവായിട്ട്
1: പൈസ കൊടുക്കുന്നത് ഇതിൽ ഒരു അതൊരു പ്രശ്നമേ അല്ല. കാരണം ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ തയ്യാ, ഇതൊരു സേവനമാണ്, ഇത് എല്ലാവരും ചെയ്യാൻ താല്പര്യപ്പെടുന്നതല്ല. ഇങ്ങനെ ചെയ്ത് അവരൊരു സേവനമാണ്
2: ചെയ്യുന്നത്. അവരുടെ സേവനം അത് സാമൂഹ്യ സേവനമായിട്ട് തന്നെയാണ് കാണുന്നത്.
1: തീർച്ചയായിട്ടും നമ്മള് കാരണം നമ്മള് ഇവിടെ വരുന്ന ഞങ്ങളുടെ ഇവിടെ വരുന്ന എത്രയോ കാലം കൊണ്ട് സ്ഥിരമായിട്ട് 2 പേരാണ് നമ്മള് അവര് ശരിക്കും നമ്മളെ വീട്ടിൽ വരുമ്പോ അവര് നമ്മളുടെ വീട്ടിലുള്ള ഒരു അംഗങ്ങളെ പോലെയാണ്. അവര് നമ്മളെ കൂടെ അങ്ങനെ തന്നെ, നമ്മൾ അങ്ങോട്ടും അങ്ങനെ തന്നെ. എന്ത് നല്ല രീതിയിലാണ് സൗമ്യമായിട്ട്. ഇന്ന് വരെ ഒരു ഏതൊരു അഭിപ്രായം നിങ്ങൾ ഈ സാധനം വയ്ക്കരുതെന്നോ അല്ലെങ്കിൽ മറ്റേ നമ്മൾ അങ്ങനെ വയ്ക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും നല്ല രീതിയിൽ പെരുമാറണം. നല്ല രണ്ട് കുട്ടികളാണ് ഇവിടെ ഞങ്ങളുടെ ഏരിയയിൽ.
2: വളരെ സന്തോഷം സാർ അത് കേട്ടതില്. അവിടെ വരുന്നത് മാത്രമല്ല, നമ്മുടെ വള്ളനാട് പഞ്ചായത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഹരിതകർമ്മസേനക്കാർ 1-2 പേരൊക്കെ എന്തെങ്കിലും സഹി ഇടുമ്പോൾ എന്തെങ്കിലും തിരിച്ചു പറയുന്നതാവാം ഒരു വലിയ വാർത്തയായിട്ടൊക്കെ വരുന്നത്. പക്ഷേ അവർ എല്ലാവരും ഇത്രയും ഈ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം അത്രയും അവരത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്.
1: തീർച്ചയായിട്ടും നമ്മളെ അവരെ അത് ഇത് വലിയൊരു കാര്യമാണ്, ഒരു സംരംഭമാണ്. കാരണം നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ എവിടെ നോക്കിയിരുന്നാലും പ്ലാസ്റ്റിക് കവറിലും അത് വെച്ച് ഇങ്ങനെ വലിച്ചെറിഞ്ഞ എനിക്ക് തോന്നുന്നു അതിൽ ഒരു പരിധി വരെ
2: പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് പൂർണ്ണമായും പറയണമെങ്കിൽ പൂർണ്ണമായും ആൾക്കാർ നമ്മളോടൊപ്പം
1: സഹകരിക്കും, എല്ലാവരും എല്ലാവരും സഹകരിക്കുന്ന അത് ആ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇതിൽ കുറച്ചുപേരെ അല്ലാത്തവരും കാണും പൂർണ്ണ. പക്ഷെ ഞങ്ങളുടെ ഏരിയയിൽ മിക്കവാറും ഉള്ളിടത്തൊക്കെ അത് കൊടുക്കുന്നുണ്ട്. അവരാരും ഒരു എല്ലാ വരണ രണ്ട് കുട്ടികളാണെങ്കിലും നല്ല നല്ല പെരുമാറ്റമാണ്. ഇന്ന് ഒരു ഒരു മറ്റൊരു രീതിയിലല്ല നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞു പോലെ നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടി വരുമ്പോലെയാണ് അവര് കയറി വരുന്നത്, ഇരിച്ചോണ്ട് വരുന്നത്, നമ്മൾ ആ രീതിയിൽ അവരോട് പെരുമാറുന്നത് നല്ല ഒരു ഇതാണ്. അതുപോലെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്.
2: സാറും അത് കാണുന്ന സഹകരിക്കുന്ന ആൾക്കാരോടെല്ലാം ഹരിധർമ്മസേനയായിട്ട് സഹകരിക്കാൻ പറയണം. വളരെ സന്തോഷം സാർ പറഞ്ഞു കേട്ടപ്പോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഹരിധർമ്മസേനക്കാർക്കും എല്ലാവർക്കും സന്തോഷം. അവർക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ഊർജമാണ്.
1: അതുകൊണ്ടാണ് എനിക്കിന്ന് ഇത്രയും എനിക്കൊന്ന് വിളിക്കണമെന്ന് തന്നെ തോന്നാൻ കാരണം തന്നെ അതാണ്. കാരണം അവരെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ ഒക്കില്ല. അത്രയും വലിയൊരു കാര്യം, വലിയൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആശുപത്രിയിലൊക്കെ നേഴ്സന്മാരെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരെ ചെയ്യുന്ന അതുപോലുള്ള ഒരു സേവനം എന്ന് വേണമെങ്കിൽ അവരെ കൂട്ടാം.
0: അതുപോലെ അല്ല, അതിനേക്കാൾ വലിയ.
2: അതെ അതെ, വളരെ സന്തോഷം.
1: എന്തായാലും അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്, വളരെ വളരെ നല്ല കാര്യമാണ്. പിന്നെ
0: മറ്റെല്ലാ സംസ്ഥാനത്തിനും മാതൃകയായിട്ടുള്ള ഒരു സംഗതിയാണ് കേരളത്തിലെ ഹരിതകർമ്മ സേന എന്ന് നമുക്ക് അടിവരയിട്ട് എഴുതി പറയാൻ പറ്റുന്ന ഒരു കാര്യം.
1: തീർച്ചയായിട്ടും തുടക്കം ഇതിന്റെ വള്ളനാട് പഞ്ചായത്തിൽ ഇതിന്റെ തുടക്കം മുതൽ ഞാൻ ഇതില് അവര് വന്ന് പറഞ്ഞപ്പോ ഒരു ഇതുപോലും പറയാതെ അപ്പോൾ മുതൽ നമ്മൾ അവിടെ അവര് എല്ലാ മാസവും. പക്ഷെ ഒരു ഒരു ദിവസം അവര് വരണ ദിവസം ഞങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ദിവസം വന്ന് എടുത്തിരിക്കും.
2: അത് അവർക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ നിങ്ങളിപ്പം അറിയിക്കായി. മുമ്പൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. അവരറിയിക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് തവണ ഒരു വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ തവണയൊക്കെ പോവേണ്ടി വരും. അപ്പോൾ അടുത്ത് ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ അവർക്ക് പല വാർഡുകളിൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഈ ഏരിയയിൽ ഇന്ന സമയം ഇറങ്ങുന്നുണ്ട് എന്ന് ആദ്യം മെസ്സേജ് കൊടുക്കും. അതല്ല അവിടെ കയ്യില്ല ആൾക്കാരില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും റീവിസിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അവർക്ക് ഒരു മാസം എല്ലാ ദിവസവും ജോലി ചെയ്യാം. അവർക്ക് ഫീൽഡിൽ 15 ദിവസം കൊണ്ട് ഫീൽഡ് വർക്ക് തീർക്കണം. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് സെഗ്രിഗേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് CKC-ന്നോ ഗ്രീൻ മെംസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നൊക്കെയാണ് ഇവിടെ വന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നത്. അപ്പൊ അതിന് കയറ്റി അയക്കാൻ വേണ്ടി വരേണ്ടതുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ആരും മാറി നിൽക്കുന്നില്ല. ഈ ഇപ്പൊ പഞ്ചായത്തിൽ തന്നെ എന്ത് ക്ലീനിങ് പ്രവർത്തനം വന്നാലും ഹരിധർമ്മസേനയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത്. പൊങ്കാല പോലെയുള്ള, അതല്ലെങ്കിൽ ഗാന്ധിദിനത്തില്, അതുപോലെ എല്ലാ ഗാന്ധി ജയന്തി ദിനത്തിലൊക്കെ നമുക്ക് എന്ത് ക്ലീനിങ് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഹരിധർമ്മസേനയെ വിളിക്കാറുണ്ട്. ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടെ വരുന്നു അന്ന് അവര് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം സാർ അത് കേട്ടതിൽ. സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് കൃഷ്ണപച്ചക്കിളിച്ചു വെച്ചു എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പോ സാറിനൊരു പ്രത്യേകിച്ച് നമസ്കാരം. പിന്നെ എന്റെ ലേ ടീച്ചറെ ഞാൻ പ്രത്യേകം അന്വേഷിച്ച് എന്റെ അന്വേഷണം അറിയിച്ചേക്കണം.
0: അറിയിക്കാം, തീർച്ചയായിട്ടും അറിയിക്കാം.
2: വളരെ സന്തോഷം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതില്.
0: ശരി, അപ്പം ശോഭാമ്മയോട് ഒരു നന്ദിയൊക്കെ പറയാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു
1: വളരെ നന്ദി.
0: അപ്പൊ വളരെ വളരെ സന്തോഷം നമുക്ക്. ഇതൊക്കെ ശോഭ, ഒരു കാര്യം ഞാൻ എന്തിങ്ങനെ കേട്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, ഇത്രയും ജോലിയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നും എന്ത് ഈ ചെയ്യുന്നതിന് അർഹമായ ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ പൊതുജനങ്ങൾ എത്രമാത്രം കാര്യമായിട്ടാണ് മനസ്സിൽ ഈ അംഗീകാരത്തെക്കാൾ വലിയ അംഗീകാരം വേറെ എന്താണ് വേണ്ടത്?
2: അത് ശരിയാണ്. നമുക്ക് പല ആൾക്കാരിൽ നിന്നും നെഗറ്റീവ് കമന്റ്സ് പറയുന്ന കേൾക്കുന്നെങ്കിലും ഒന്നോ രണ്ടോ പേര് വളരെ സന്തോഷത്തോടെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ാണ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു വളരെ സന്തോഷമാണ്. ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ എന്ത് വീടുകളിൽ എന്ത് ഫംഗ്ഷൻ ആയിരുന്നെങ്കിലും ഹരിധർമ്മസേനക്കാരെ വിളിക്കണം എന്നൊരു
0: തോന്നലേക്ക് കൊണ്ടെത്തിക്കാൻ
2: കഴിഞ്ഞിട്ടുണ്ട്.
0: ഇപ്പൊ ഒന്നും രണ്ട് പേരൊന്നുമല്ല, ഇപ്പം വിമർശിക്കുന്നവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിന്ദ്യവാക്കുകൾ പറയുന്നവരുടെ എണ്ണം കുറയുകയും അംഗീകരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുകയും ചെയ്തു എന്നുള്ളത്. എന്ത് നല്ല വാക്കുകളാണ് ഈ കേൾക്കുന്നത്. എനിക്കും കേൾക്കുമ്പോൾ ഒരു ആവേശവും സന്തോഷവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറയാനുണ്ട്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവെയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇപ്പോൾ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന കെയർ ടേക്കറായ ശോഭ US ആണ്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് സംവദിച്ചു. നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടു, ശ്രോതാക്കളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഹരിതകർമ്മസേനയുടെ ദൌത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ധാരാളമായിട്ട് അറിയാൻ കഴിഞ്ഞു. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇനി ശേഷിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ശോഭ, ഇതെല്ലാം കളക്ട് ചെയ്യുന്നു. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് തുണി കളക്ട് ചെയ്യുന്നു, ചെരുപ്പ് കളക്ട് ചെയ്യുന്നു, പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. ഇതെല്ലാം ശേഖരിക്കുന്നത് നിങ്ങളാണ്. ഇത് ശേഖരിച്ചിട്ട് നിങ്ങൾ തരംതിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇത് എവിടെയാണ് കൊണ്ടുപോകുന്നത്, ഇത് എവിടെയാണ് സൂക്ഷിക്കുന്നത്, കാലങ്ങളായി സൂക്ഷിക്കുമോ, എന്താണ് ഇതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ എന്ന് പലർക്കും അറിയില്ല, എനിക്കും അറിയില്ല. എന്താണ് ചെയ്യുന്നത്
1: സർ? ഞങ്ങള് മുമ്പ് ക്ലീൻ കേരള കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഗവൺമെന്റിന്റെ തന്നെ ഇതിലുള്ള അണ്ടറിലുള്ള കമ്പനി ആയിരുന്നു. അവരാണ് ഇത് നമുക്ക് ഫുള്ള് ഓരോ സാധനമായിട്ട് കളക്ട് ചെയ്തതിന് തരംതിരിക്കുന്നതിന് പ്രത്യേകം കളർ കവറുകൾ, ലെഗസി എന്നാണ് അതിന് പറയുന്നത്. അതിന് പ്രത്യേകം എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്, അത് ഈ തരംതിരിക്കുന്ന പാൽ കവർ അതങ്ങനെയുള്ള ഇതൊക്കെ വീണ്ടും പുനർചംക്രമണം വഴി വീണ്ടും പുതിയ ഇതേപോലെയുള്ള സാധനങ്ങൾ, കവറുകളോ ബക്കറ്റ് അങ്ങനെയുള്ള അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ചെരുപ്പ്, അതുപോലെ ലെഗസി അങ്ങനെയുള്ള മാലിന്യങ്ങൾ ടാറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അത് പൊടിച്ച് ടാറ് ചെയ്യുന്ന, മിക്സ് ചെയ്ത് റോഡ് ടാറ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സിമെന്റ് ഫാക്ടറികളിൽ സിമെന്റ് ചെയ്യുന്നതിന്റെ ഇതിൽ കൂടെ ഇത് പ്ലാസ്റ്റിക്കും കൂടെ കലർത്തി അങ്ങനെയും അവർ അത്തരത്തിലും ചെയ്യുന്നുണ്ട്. ഇപ്പോ ഗ്രീൻ വംസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഏജൻസിയാണ് വെള്ളനാട് പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നത്. അവര് എല്ലാ മാസവും ഇതുവരെ വന്ന് നമുക്ക് തരംതിരിച്ച പ്ലാസ്റ്റിക്കിന് വളരെ തുച്ഛമായ തുക ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെഗ്രിഗേഷൻ ഈ ലെഗസി പ്ലാസ്റ്റിക്കുകൾക്ക് അങ്ങോട്ടും നമ്മൾ ഒരുപാട് പൈസ അങ്ങോട്ടും കൊടുക്കേണ്ടി വരുന്നുണ്ട്. ചെരുപ്പും തുണിയും ഒക്കെ കാശ് കൊടുത്താണ് അങ്ങോട്ട്
0: കൊടുക്കുന്നത്.
1: ഒരു കിലോയ്ക്ക് 8 രൂപ അങ്ങനെ കണക്കിലാണ് അവർ കൊണ്ടുപോകുന്നത്. അതുപോലെ അവര് നമ്മളിപ്പം ഇത്രയും കഷ്ടപ്പാടിനിടയിലും ഓരോ ഹരിതകർമ്മസേന അംഗങ്ങൾക്കും വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവരിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് വരുന്നത്. എല്ലാവർക്കും കൈകളിൽ
0: അലർജി
1: ഉണ്ടാകുന്നുണ്ട്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, വളരെ മോശപ്പെട്ട പ്ലാസ്റ്റിക്കുകൾ നമുക്ക് തരുന്നുണ്ട്. അത്രയും ആൾക്കാർക്ക് നമ്മൾ ഇത്രയും ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി, നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളെ കൂടെ സഹായം വളരെ അംഗീകരിക്കുക, ഹരിതകർമ്മസേനക്കാരെ അംഗീകരിക്കുക എന്നത്
0: മാത്രമാണ്. ഒന്ന്
1: അവര് ഈ ഇത് എടുക്കുമ്പോ അതിനെ വെള്ളം ഒഴിച്ചൊന്ന് ഇത് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി,
0: അത്രേ
1: ഉള്ളൂ. അത് മാത്രം ചെയ്താൽ മതി.
0: അതുപോലെ
1: ഈ കറിയൊക്കെ വാങ്ങുന്ന ഹോട്ടലുകളിൽ നിന്ന് കറിയൊക്കെ വാങ്ങുന്നതെന്ന് കഴുകി കളഞ്ഞാൽ മാത്രം പിന്നെ അത് ഒന്ന് ഉണക്കി കൊടുത്ത ഉണക്ക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുമ്പോ തന്നെ അത് ഉണങ്ങും.
0: മനുഷ്യരാണെന്നുള്ള
1: ഒരു ബോധം മാത്രം ഞങ്ങൾ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. വളരെ തുച്ഛമായ 1 ദിവസം 2 രൂപ മാറ്റി വെച്ചാൽ മതി, നമുക്ക് 1 മാസം അവർക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള ഇതാവും. അത് ചെയ്യുക. അവര് മനുഷ്യരാണ്. അവര് പലപ്പോഴും ഞങ്ങൾ ഈ സാനിറ്ററി പാഡുകൾ ഉപയോഗിച്ചവ തന്നെ നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്ന അവരുടെ അവസ്ഥ കാണും.
0: ഗതികേട്
1: ഓരോ എല്ലാ ഹരിതകർമ്മ എല്ലാ വാർഡുകളിലും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വിഷമം തോന്നുന്ന ഒരു അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റം, ഞങ്ങളും മനുഷ്യരാണ് എന്ന് സഹകരിച്ച് മാത്രം നമ്മളോട്
0: പെരുമാറി വീട്ടിലുള്ളത് പോലെ ഒരു സ്ത്രീയാണ്.
1: അതെ,
0: ആ ബോധം
1: ഉണ്ടായിരുന്നാൽ മാത്രം മതി. വളരെ പ്ലാസ്റ്റിക് ഇപ്പോ വണ്ടി എടുക്കുന്നത് ഒരു ഹരിതകർമ്മസേന പ്രവർത്തക തന്നെയാണ്. അവള് ഈ ഓട്ടോയാണ് എടുക്കുന്നത്. ആ കുട്ടി ഓരോ സാധനവും ചെയ്യുന്ന ഓരോ ജോലിയും ചെയ്യുന്ന നടുവേദന പോലുള്ള പല അസുഖങ്ങളും ഉണ്ടാവുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി മാർഗമില്ലാതെ വന്ന് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് സഹകരിക്കുക എന്നത് നമ്മുടെ സ്നേഹവും.
0: ആരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് അതിനെന്തെങ്കിലും
1: ഇപ്പൊ ഇൻഷുറൻസ്, നമുക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്. ഒരുപാട് ഗവൺമെന്റും നമുക്ക് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ബൂട്ട്, ഗ്ലൗസ്, മാസ്ക് അങ്ങനെ
0: തരുന്നുണ്ട് സർക്കാരിന്റെ.

0: അതും തരുന്നുണ്ട്.
1: യൂണിഫോം ഒരു നിശ്ചിത വരുമാനം കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ്
0: ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ അതൊക്കെ മാറി വരുമെന്നുള്ളത് തന്നെ നമുക്ക്
1: ഒരുപാട് മാറ്റം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും നമ്മൾ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു.
0: തീർച്ചയായിട്ടും ഭയങ്കരമായ അറിവുകൾ, ഇത് വളരെ ലളിതമായ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ അറിവാണ്. ഞാനിത് ഈ പ്രത്യേക പോക്കുവയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയാണ് എന്താണ് ഇത് എടുക്കാൻ വരുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ, ആ വിവേകമുണ്ടെങ്കിൽ, ബോധം എന്നുള്ളതിനേക്കാൾ വലിയ വിവേകമുണ്ടെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള എന്താണ് ഒന്ന് കഴുകി അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിനൊക്കെ ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു ഒരു ഒരു എന്താ അതിന് വിവേകം മതിയാവും. മനസാക്ഷി പോലും വേണമെന്നില്ല, അതിന് വിവേകം മതിയാവും എന്നുള്ളതാണ്. അത് നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ പഴയ പോലെ അല്ലല്ലോ പണ്ട് 30 രൂപ തരാൻ മടിച്ചിരുന്ന ആട്ടി ഓടിക്കാൻ
1: നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ പലരും നമ്മളെ വളരെ ഹാർദവമായി സ്വീകരിക്കുന്നുണ്ട്.
0: അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും വലിയ മാറ്റം തന്നെ ഇതിനകത്ത് വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. എല്ലാ ബുധനാഴ്ചയും പോക്കുവയിലുമായിട്ട് ഇവിടെ ഓരോരോ അതിഥികളായിരിക്കും. ചില അതിഥികൾ നമുക്ക് തരുന്ന ഒരു അഭിമാനവും സന്തോഷവും അത് ഇന്ന് ശോഭ ഇന്ന് ആളുകളോട് സംസാരിക്കുന്നതിലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു എന്താണ് ഒരു നാടിന്റെ പച്ചപ്പ്, ഞാൻ പറഞ്ഞു തുടങ്ങിയത് പച്ചപ്പിൽ കൊത്തിയെടുത്ത കാലത്തിന്റെ കയ്യൊപ്പ്, ഒരു ഗ്രാമം അങ്ങനെ ആയിരിക്കണം. അങ്ങനെ മാറ്റാൻ ഓരോ പഞ്ചായത്തിനും കഴിയട്ടെ, അധികൃതർക്ക് സാധിക്കട്ടെ. ഒപ്പം ഓരോ ജനതയുടെയും ഒരു അവകാശം, എന്റെ മാലിന്യം എന്റെ അവകാശം എന്ന ആ ഒരു ആപ്തവാക്യം കേരളം ഉയർത്തിപ്പിടിച്ച ഒരു ആപ്തവാക്യമാണ് നമ്മുടെ മാലിന്യം.
1: അത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യം നമ്മൾ തന്നെ മാറ്റണം എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അവർ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കേണ്ട. അവരെടുത്ത് മാറ്റി വെച്ചിരുന്ന ഹരിധർമ്മ സേനയ്ക്ക് ഇതുപോലെ കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട.
0: അതെ അതെ. അതെങ്കിലും ഒരു വിവേകം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിനുള്ള ഒരു വിവേകം ഉണ്ടാകുന്ന തരത്തിലാണ് ശോഭ നമ്മളോട് സംസാരിച്ചത്. ഈ ഇത്രയും സമയം പ്രേക്ഷക ശ്രോതാക്കളോടും നമ്മളോടൊക്കെ സംസാരിച്ചതിലുള്ള സ്നേഹവും സന്തോഷവും എല്ലാ ഹരിതകർമ്മ സേന അംഗങ്ങളെയും മനസ്സിലോർത്തുകൊണ്ട് ശോഭയ്ക്ക് അതിനുള്ള നന്ദിയും മറ്റു സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു.
1: വളരെ നന്ദി സർ.
0: വീണ്ടും ഇത്തരത്തിലുള്ള പരിപാടികളുമായി നമുക്ക് വരാം. ഇപ്പൊ നമുക്ക് ഒരു ശ്രോതാവിന്റെ കോൾ എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെ നമുക്ക് എടുക്കുമായിരുന്നു. എന്തായാലും ഈ എല്ലാ ഹരിതകർമ്മ സേന അംഗങ്ങൾക്കുമായി നമുക്കൊരു പാട്ട് സമർപ്പിക്കാം. എങ്ങനെ? നമുക്ക് ഈ പോക്കുവയിൽ നിന്ന് വിട പറയാം.
1: ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോയിൽ ഇനി കാർഷിക മേഖലാ വാർത്തകൾ കേൾക്കാം. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA ABM പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487243

8 1 9 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ആലുവയുടെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ദ്വിദിന പരിശീലന പരിപാടി സെപ്റ്റംബർ 8 9 തീയതികളിൽ ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് നടത്തുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കർഷകർ സെപ്റ്റംബർ 5 മുമ്പായി 9495026103 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 1/4/2026 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ ബയോളജി ബോട്ടണി വിഷയങ്ങളോടെ +2 അല്ലെങ്കിൽ VHSC പാസ്സായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ ഈ കോഴ്സിനും ബാധകമാണ്. ഈ സർട്ടിഫൈഡ് കോഴ്സിൽ തൊഴിൽ സാധ്യതയുള്ള, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന, ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് എന്നിവയുടെ സാങ്കേതിക വിദ്യകളിലുള്ള പ്രായോഗിക പരിശീലനം നൽകുന്നു. ഒരു ബാച്ചിൽ 20 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഈ കോഴ്സിന് ഫീസ് 4500 രൂപയാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡോടുകൂടി 3 മാസത്തേക്ക് അപ്രന്റിഷിപ്പ് ട്രെയിനിങ്ങും നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9/9/2026 വൈകിട്ട് 4:30. തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ ലിസ്റ്റ് 15/9/2026 പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383470292 9383470296 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ ബയോളജി ബോട്ടണി വിഷയങ്ങളിൽ ഏതെങ്കിലും പഠിച്ച് +2 അല്ലെങ്കിൽ VHSC വിജയിച്ച 2026 ഏപ്രിൽ 1 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ കോഴ്സിനും ബാധകമാണ്. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റിഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ കണ്ടെത്തുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായകമായ പ്രായോഗിക പരിശീലനമാണ് കോഴ്സിലൂടെ നൽകുന്നത്. ഒരു ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4500 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റിഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റിഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡ് നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9/9 വൈകിട്ട് 4:30. തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി 15/15/2026. കൂടുതൽ വിവരങ്ങൾക്ക് 9383470292 9383470296എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോയിൽ ഇനി കരുണാസായി വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും 18 സെപ്റ്റംബർ കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിയിൽ 13 സെപ്റ്റംബർ ഞായറാഴ്ച വൈകുന്നേരം കവിസമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിയിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, T ജോസ്, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവിസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട് 6955543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai.tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 906 1155 9119 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി .tvpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പറിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വയനാടൻ മലനിരകളിൽ നിന്ന് ഉയർന്നുവന്ന ഗോത്രവർഗ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ കുറിച്യ കലാപത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ആ പോരാട്ടം നടന്നത് 1812 ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കും അവരുടെ നികുതി നിയമങ്ങൾക്കുമെതിരെ കുറിച്യ, കുറുമർ എന്നീ ഗോത്രവർഗ

0: ജനത നടത്തിയ പോരാട്ടമായിരുന്നു അത്. അതൊരു കലാപം മാത്രമല്ല, മറിച്ച് വനങ്ങളെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു ജനതയുടെ അതിജീവനത്തിനുള്ള പോരാട്ടം കൂടിയായിരുന്നു. കുറിച്ച കലാപത്തിന്റെ വേരുകൾ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഴശ്ശിരാജയുടെ ധീരമായ പോരാട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ച പ്രധാനപ്പെട്ട സൈനികർ കുറിച്ച കുറുമർ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. പഴശ്ശിരാജയുടെ മരണശേഷം ബ്രിട്ടീഷുകാർ വയനാടിന്റെ ഭരണം പൂർണ്ണമായും തങ്ങളുടെ കൈകളിൽ ഒതുക്കി. വയനാടിന്റെ ഭരണം ലഭിച്ചതോടെ ബ്രിട്ടീഷുകാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. കൃഷിക്കാർക്ക് നികുതിയായി നെല്ല് നൽകണം എന്ന പഴയ രീതി മാറ്റി പകരം പണമായി നികുതി നൽകണം എന്ന നിയമം കൊണ്ടുവന്നു. ഇത് സാധാരണക്കാരായ കുറിച്ച കുറുമർ ജനതയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഈ പുതിയ നികുതി നിയമം കുറിച്ചരെയും കുറുമരെയും ദുരിതത്തിലാക്കി. പണമായി നികുതി നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി. അവർക്ക് താമസിക്കാൻ സ്വന്തമായ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതായി. ഇത് കുറിച്ച ജനതയെ പ്രകോപിപ്പിച്ചു. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. കുറിച്ചരുടെ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. രാമൻ നമ്പി ഒരു ധീരനായ യോദ്ധാവായിരുന്നു. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1812 കലാപം ആരംഭിച്ചു. കുറിച്ച സൈന്യം ബ്രിട്ടീഷ് സൈനികരെ ആക്രമിച്ചു. വയനാടൻ കാടുകൾ കുറിച്ചർക്ക് തങ്ങളുടെ വീടായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും ഒളിപ്പോരിലും അവർ അതിവിദഗ്ധരായിരുന്നു. അവരുടെ അമ്പുകളും വില്ലുകളും ബ്രിട്ടീഷുകാർക്ക് വലിയ ഭീഷണിയായി. ബ്രിട്ടീഷ് സൈന്യത്തിന് വയനാടൻ കാടുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുറിച്ചരുടെ ആക്രമണങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചു. അവർ പലയിടത്തും പരാജയപ്പെട്ടു. ഇത് കുറിച്ച സൈന്യത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകി. എന്നാൽ കലാപം അധിക നാൾ നീണ്ടുനിന്നില്ല. ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ സൈനിക സഹായം ലഭിച്ചു. അവർ കലാപത്തെ അടിച്ചമർത്താൻ ശക്തമായ നീക്കങ്ങൾ നടത്തി. രാമൻ നമ്പിയെയും മറ്റു നേതാക്കളെയും അവർ പിടികൂടി. പലരെയും കൊലപ്പെടുത്തി. കുറിച്ച കലാപം വെറുമൊരു ഗോത്രവർഗ കലാപമായിരുന്നില്ല. അത് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. ഈ കലാപം പിന്നീട് വന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് വലിയ പ്രചോദനമായി. കുറിച്ച കലാപം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. വനങ്ങളെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു ജനത തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി ആയുധമെടുത്തതിന്റെ കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമ്മുടെ വീട്ടിലെ ഒരു ബൾബ് കേടായാൽ നമ്മൾ ഉടനെ അത് മാറ്റി പുതിയത് വാങ്ങും. പരമാവധി 1 മുതൽ 2 വർഷം വരെയാകാം ഇന്നത്തെ LED ബൾബുകളുടെ ആയുസ്. എന്നാൽ 125 വർഷമായി ഒരു കേടുപാടുമില്ലാതെ ഇന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് ബൾബിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം, പക്ഷേ കാലിഫോർണിയയിലെ ലിവർമോർ ഫയർ സ്റ്റേഷനിൽ ഇന്നും ആ വെളിച്ചം മങ്ങാതെ നിൽക്കുന്നു. ഈ വിസ്മയത്തെ ലോകം വിളിക്കുന്നത് സെൻട്രേനിയൽ ലൈറ്റ് എന്നാണ്. ഒന്ന് ഓർത്തു നോക്കൂ, 1st World War 2nd World War സാക്ഷിയായ വെളിച്ചമാണിത്. മനുഷ്യൻ ആദ്യമായി വിമാനത്തിൽ പറക്കുന്നതിനും ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും മുൻപേ ഈ ബൾബ് തെളിഞ്ഞിട്ടുണ്ട്. 1901 ആദ്യമായി സ്വിച്ച് ഓൺ ചെയ്ത ഈ ചെറു ബൾബ് ഇന്നും 4 വാട്ടിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ ഫയർ സ്റ്റേഷനെ പ്രകാശിപ്പിക്കുന്നു. ഇന്നത്തെ ബൾബുകൾ പെട്ടെന്ന് ഫ്യൂസ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ സെൻട്രേനിയൻ ബൾബ് നിർമ്മിച്ചിരിക്കുന്നത് അതീവ കരുത്തുള്ള കാർബൺ ഫിലമെന്റ് ഉപയോഗിച്ചിട്ടാണ്. ഇന്നത്തെ ബൾബുകളിലെ ഫിലമെന്റുകൾ വളരെ നേർത്തതാണ്. എന്നാൽ ഈ പഴയ ബൾബിലേത് താരതമ്യേന കട്ടിയുള്ളതാണ്. ഈ ബൾബ് സാധാരണഗതിയിൽ ഒരിക്കലും ഓഫ് ചെയ്യാറില്ല. വൈദ്യുതി മുടങ്ങിയപ്പോഴോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാറിയപ്പോഴോ മാത്രമാണ് ഇത് അണഞ്ഞിട്ടുള്ളത്. തുടർച്ചയായി തെളിയുന്നത് ഫിലമെന്റിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സെൻട്രേനിയൻ ലൈറ്റ് ഇന്നൊരു വലിയ ചർച്ചാ വിഷയമാകുന്നത് അത് നിർമ്മാണ കമ്പനികളുടെ ചില തന്ത്രങ്ങളെ തുറന്നു കാട്ടുന്നതുകൊണ്ടാണ്. പ്ലാന്റ് ഒബ്സലസെൻസ് എന്നാണ് ആ തന്ത്രത്തിന്റെ പേര്. അതായത് ഒരു ഉൽപ്പന്നം ഇത്രകാലം കഴിഞ്ഞാൽ കേടാകണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് നിർമ്മിക്കുന്ന രീതി. ആളുകൾ വീണ്ടും വീണ്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കാൻ കമ്പനികൾ മനഃപൂർവ്വം സാധനങ്ങളുടെ ആയുസ് കുറയ്ക്കുന്നു. എന്നാൽ 125 വർഷം മുൻപുള്ള ഈ ബൾബ് തെളിയിക്കുന്നത് മനസ്സ് വച്ചാൽ കാലങ്ങളോളം ഈടുനിൽക്കുന്ന സാധനങ്ങൾ നിർമ്മിക്കാൻ മനുഷ്യന് സാധിക്കും എന്നാണ്. ലോകത്തിലെ ഏറ്റവും ദീർഘകാലം പ്രകാശിക്കുന്ന ബൾബ് എന്ന ഖ്യാതിയോടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഈ ബൾബ് ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശേഷങ്ങൾ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഫയർ സ്റ്റേഷനിൽ എത്താറുണ്ട്. ബൾബ് ഇപ്പോഴും പ്രകാശിക്കുന്നുണ്ടോ എന്ന് ലോകത്തിന് തത്സമയം കാണാനായി അവിടെ ഒരു വെബ്കാം പോലും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതികവിദ്യ വളരുമ്പോൾ ലാഭം മാത്രം നോക്കി നിർമ്മാണങ്ങൾ നടത്തുന്ന ഇന്നത്തെ ലോകത്തിന് സെൻട്രേനിയൽ ലൈറ്റ് ഒരു വലിയ പാഠമാണ്. ഗുണമേന്മയുള്ള വസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിന്റെ അവസാന സ്മരണ പുതുക്കലായി ഈ ചെറു വെളിച്ചം ഇന്നും നിലനിൽക്കുന്നു.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ന്യൂട്രിനോസിനെ കുറിച്ച് കേൾക്കാം. ആറ്റത്തിന്റെ അർത്ഥഗണികയാണ് ന്യൂട്രിനോസ്. ദുർബലമായ പ്രതിപ്രവർത്തനത്തിലൂടെയും ഗുരുത്വാകർഷണത്തിലൂടെയും പ്രവർത്തിക്കുന്ന കണങ്ങളാണ് ന്യൂട്രിനോസ്. വൈദ്യുതപരമായി ന്യൂട്രൽ ആയതുകൊണ്ടാണ് ഇതിനെ ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ പിണ്ഡം കാരണം അതിന്റെ ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനം വളരെ ദുർബലമാണ്. അതിസൂക്ഷ്മ രേണുക്കളാണ് ഇവ. ഓരോ നിമിഷത്തിലും കോടാനുകോടി അതിസൂക്ഷ്മ രേണുക്കൾ എല്ലാ ഖരവസ്തുക്കളെയും ഭേദിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് വിസർജനം ചെയ്യുന്ന അർത്ഥഗണങ്ങൾ ഈ നിമിഷത്തിലും അനന്തതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷത്തിലും

0: ും അങ്ങനെ തന്നെയാണ്. പ്രകാശവേഗത്തിലുള്ള ന്യൂട്രിനോസിന്റെ ആവർത്തിത ചലനം നമ്മൾ അറിയുന്നില്ല എന്നു മാത്രം. പുഴകളും പൂക്കളും പൂമരങ്ങളും കടലുകളും മലകളും പാറമടകളും ഭൂഖണ്ഡങ്ങളും ന്യൂട്രിനോയുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്നതേയില്ല. ഈ ന്യൂട്രിനോസ് നിയന്ത്രണ വിധേയമായാലുണ്ടല്ലോ അത്ഭുതങ്ങളാണ് സംഭവിക്കുക. വാർത്താവിനിമയ സങ്കേതങ്ങളായ ഉപഗ്രഹങ്ങളുടെയും ഒപ്റ്റിക്കൽ ഫൈബറിന്റെയും ആവശ്യകത ഇല്ലാതാകും. ഒരു ടയർ ഫാക്ടറിയിലെ ഊർജ്ജതന്ത്ര ഗവേഷകനായ ഫൊണ്ടാനയ്ക്ക് മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഗവേഷകൻ പ്രപ്പരാൻഡിൽ നിന്നാണ് ഇതേക്കുറിച്ചുള്ള സൂചന ആദ്യമായി ലഭിക്കുന്നത്. അദ്ദേഹം അനേക വർഷം അതിൽ ഗവേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ദ്രനീലം പോലെ കട്ടിയുള്ള പ്രിസത്തിലൂടെ ന്യൂട്രിനോസിനെ കടത്തിവിട്ടാൽ നിയന്ത്രണ വിധേയമാക്കാൻ ആകുമെന്ന് ജോസഫ് വെബർ മനസ്സിലാക്കിയിരുന്നു. ഈ ഗവേഷണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഗവേഷണത്തിനായി വൻതുക അനുവദിക്കുകയും ചെയ്തു. പക്ഷേ അനേക വർഷം ഗവേഷണം നടന്നിട്ടും അത് പൂർണ്ണതയിലെത്തിയില്ല. വെബറുടെ കണ്ടെത്തലുകൾ അതിക്രൂരമായ വിമർശനത്തിന് വിധേയമായി. പിന്നീട് വെബർ സ്വന്തം ചെലവിൽ പരീക്ഷണം തുടർന്നു. 2000 സെപ്റ്റംബറിൽ വെബർ മരണമടഞ്ഞു. ന്യൂട്രിനോസിനെ കുറിച്ചുള്ള വെബറിന്റെ ഗവേഷണങ്ങൾക്ക് അവിടെ തിരശീല വീണു. മറ്റൊരു ഗവേഷകനായ റിച്ചാർഡ് ഫോൺമാൻ കട്ടിയുള്ള ഇന്ദ്രനീല പ്രിസം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചു. എന്നാലും പോരായ്മകൾ ഏറെയുണ്ടായിരുന്നു. ഗവേഷണമൊക്കെ ഇത്രയേറെ മുന്നേറിയെങ്കിലും ദൃശ്യമാധ്യമ രംഗത്ത് ആറ്റത്തിന്റെ ഈ അർത്ഥഗണങ്ങളുടെ പ്രയോഗം ഇതുവരെ ഫലവത്തായിട്ടില്ല. കാരണം ബാഹ്യശബ്ദത്തിന്റെ അതിപ്രസരണവും പ്രകാശവീചികളുടെ പ്രകമ്പനവും നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നത് തന്നെയാണ്. ഇക്കാരണത്താൽ തന്നെയാണ് വെബറുടെ പരീക്ഷണങ്ങളും അപൂർണമായത്. ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കൂ. എന്തൊക്കെ സാധ്യതകളാണ് തെളിയുന്നതെന്നറിയാമോ? ബഹിരാകാശ ഗവേഷണത്തിനൊക്കെ വൻ സാധ്യതയാണുള്ളത്. അതിവിദൂരതയിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ വാഹനങ്ങളെ ഞൊടിയിടയിൽ നിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കാനും സോളാർ പാനലുകൾ പ്രവർത്തനരഹിതമായാൽ ഞൊടിയിടയിൽ ഭൂമിയിൽ നിന്ന് വൈദ്യുതി പേടകത്തിനുള്ളിലെ ബാറ്ററിയിലേക്ക് എത്തിക്കാനും കഴിയുമായിരിക്കും. ഇനിയൊരു മനഃശാസ്ത്ര പഠനത്തിലേക്ക് കടക്കാം. ഒരാൾ മറ്റൊരാളിൽ വാക്കുകൊണ്ട് ഉദ്ദീപനമുണ്ടാക്കുമ്പോൾ പറയുന്നയാളിന്റെ തലച്ചോറിൽ നിന്ന് കേൾക്കുന്ന ആളിന്റെ തലച്ചോറിലേക്ക് വൈദ്യുതകാന്തിക തരംഗങ്ങൾ പ്രവേശിക്കുന്നതായി പഠനങ്ങൾ നടക്കുന്നു. പഠനം മാത്രമാണ് കേട്ടോ, നാളിതുവരെ തെളിയിച്ചിട്ടില്ല. ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ന്യൂട്രിനോസ് ആണെങ്കിലോ? ഇനി അതുമല്ല, വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ചാലകമായി ന്യൂട്രിനോസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ? എങ്കിൽ മനഃശാസ്ത്ര രംഗം മാറിമറിയാൻ അത് കാരണമാകുമെന്നതിൽ സംശയമില്ല തന്നെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: വരുന്നു പോകുന്നു, ഒരൊറ്റ മനുഷ്യനും ഈ ഭൂമിയിൽ സ്ഥിരമായി താമസിക്കുന്നില്ല. ജനനത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകാനുള്ള ഒരു പാലം മാത്രമാണ് ഈ ജീവിതം. ബുദ്ധിമാനായ ഒരാൾ ആ പാലത്തിന് നടുക്ക് ഒരു വസതി പണിയുന്നില്ല. ഇവിടെ അപൂർണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൂർണമായ അർത്ഥത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക, അത്രയേ ചെയ്യാൻ കഴിയൂ. മനുഷ്യന്റെ ശരിയായ പ്രവർത്തനം നന്നായി ജീവിക്കുക എന്നതുതന്നെ, അല്ലാതെ ഒരു ജീവിതകാലം മുഴുവൻ ഭൂമിയിൽ ഉണ്ടായിരിക്കുക എന്നതല്ല. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല, അവയെ ചൊല്ലി ദുഃഖിച്ചിരുന്ന് കാലം കളയുന്നതിൽ അർത്ഥമില്ല. പുതിയ അവസ്ഥകളെ ആശ്രയിച്ച് അവയ്ക്കനുസരിച്ച് ജീവിക്കുക എന്നതാണ് ബുദ്ധി. ഗതം ഗതം സർവമുപേക്ഷണീയം, ആയാതം ആയാതം അപേക്ഷണീയം. സമ്പത്തിന്റെ സ്വഭാവവും അസ്ഥിരമാണെന്ന് പറഞ്ഞല്ലോ, അനുഭവവും അതാണ്.

അതെവിടെയും ഉറച്ചു നിൽക്കുന്നില്ല. അങ്ങനെയുള്ള സമ്പത്ത് യാദൃച്ഛികമായി കയ്യിൽ വന്നുപെടുന്ന പക്ഷം ഒട്ടും വൈകാതെ അതുപയോഗിച്ച് ധർമ്മപ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങുക. കാരണം ധർമ്മം കൊണ്ട് കൈവരുന്ന പുണ്യം സ്ഥിരമാണ്. അസ്ഥിരമായ ഒന്നിനെ പ്രയോജനപ്പെടുത്തി സുസ്ഥിരമായ ഒന്ന് നേടുക, അതിനു മാത്രമേ ധനം കൊള്ളാവൂ. കൃത്യമായി അളന്നു മുറിച്ച ഒന്നായി ദിവസം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ ഓരോ ദിവസവും ഓരോ ഈർച്ചവാളാണ്. ദേഹത്തു നിന്ന് അത് ഉയിരിനെ കുറേശ്ശെ കുറേശ്ശെയായി അറുത്തുമാറ്റുന്നു. അങ്ങനെ ആയുസ് ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതിനുമില്ല സ്ഥിരത്വം. ഉള്ള കാലം അർത്ഥവത്താക്കുക.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 4 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1781 സെപ്റ്റംബർ 4 അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ലോസ് ഏഞ്ചലസ് സ്ഥാപിതമായിരിക്കുന്നു. 1825 സെപ്റ്റംബർ 4 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമാകുന്ന ആദ്യത്തെ ഏഷ്യക്കാരനും ഇന്ത്യയുടെ മഹാനായ വന്ദ്യവയോധികനുമായ ദാദാഭായി നവറോജി ബോംബെയിൽ ഭൂജാതനായിരിക്കുന്നു. 1947 സെപ്റ്റംബർ 4 തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം അനുവദിച്ചുകൊണ്ട് ചിത്തിരത്തിരുന്നാൾ വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ സുസ്ഥിര ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഭൌമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISRO ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്നും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 എന്ന ദേശീയ അക്കാദമിക മീറ്റിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്.
1: കോഴിക്കോട് IIMലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യും. IIM കോഴിക്കോടിലെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ കാലാവസ്ഥാ പ്രതിരോധം, പൊതുജനാരോഗ്യം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് 2ാം തവണയാണ് കേരള മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകത്ത് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അറിവുകൾ നിരന്തരം ആർജിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന TECON 26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ കോഴിക്കോട് പ്രോവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോട കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം ഇന്ന് വിഭവ സമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ഈ പോർട്ടൽ പ്രസാർഭാരതി .eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൌമസൂചിക പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുകുപെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുകുപെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ചു വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
0: കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 wicketന് പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 wicket നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം 9 wicket നഷ്ടത്തിൽ 167 റൺസ് നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 മണിക്ക് നടക്കുന്ന 2-ാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ

നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 76,515, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 പോയിന്റ് ഉയർന്ന് 23,897 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും പവന് 960 രൂപ വർദ്ധിച്ച് 1,14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്തകൾ

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി കാർത്തിക് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ജഗദ്ഗുരു ആദിശങ്കരൻ.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽവ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകർ അറിവുകൾ പുതുക്കണമെന്നും സാങ്കേതികവിദ്യയും പുതിയ ബോധന രീതികളും പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. നാളെ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതി ഡോ SRadhakrishnan's ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകമാകും. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നൂതന ഗവേഷണ സൌകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: Endeavors is huge today. Their ambition and the hard work and their involvement of these youngsters is incomparable to the previous generations. As we move towards the goal of developed Bharat, our research must increasingly focus on national priorities.
0: ഉപരാഷ്ട്രപതി നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക സംഗമത്തിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ജോർജിയ മെലോണിയയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും. അധ്യാപക ദിനാഘോഷങ്ങളും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ ദൌത്യത്തിലൂടെ ബാലവേലയിൽ നിന്ന് 3,800-ലധികം കുട്ടികളെ മോചിപ്പിച്ചു. ഈ വർഷം June 12 മുതൽ August 31 വരെ നടത്തിയ അഖിലേന്ത്യാ രക്ഷാ പുനരധിവാസ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഒരു റിപ്പോർട്ട്.
2: ബാലവേലയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾ, പോലീസ്, ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുമായി ചേർന്നാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ചത്. ബാലചൂഷണം, മനുഷ്യക്കടത്ത് എന്നിവ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ തീവ്ര പരിശോധന നടത്തിയാണ് 3,800-ലധികം കുട്ടികളെ മോചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 575-ലധികം FIR രജിസ്റ്റർ ചെയ്തു. കൂടാതെ കുട്ടികളുടെ പുനരധിവാസം, വിദ്യാഭ്യാസം എന്നിവ സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കാനും കമ്മീഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനാണ് നടപടി. ഇതിനായി കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ലബോറട്ടറികൾ എന്നിവയുടെ സേവനങ്ങൾ ലഭ്യമാക്കും. നേപ്പാൾ പ്രളയത്തിൽ ഇതിനകം 1,300-ഓളം മരണം സ്ഥിരീകരിച്ചു. 5,000-ലധികം പേരെ കാണാതായി. അതിനിടെ നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതിയിലെ തുരങ്കത്തിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 2 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മൂന്ന് ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് റഷ്യ, ചൈന, UAE, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘ തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 വയസ്സായി ഉയർത്താൻ സുപ്രീംകോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ് സർവീസ് ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. വിരമിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ DGP തടാഷ മിശ്രയെ നിയമിച്ച ജാർഖണ്ഡ് സർക്കാരിന്റെ നടപടി നിയമലംഘനമാണെന്ന് സുപ്രീംകോടതി. DGP സ്ഥാനമേൽക്കുന്ന സമയത്ത് കുറഞ്ഞത് 6 മാസമെങ്കിലും ഉദ്യോഗസ്ഥന് സർവീസ് ബാക്കിയുണ്ടായിരിക്കണമെന്ന മാനദണ്ഡം ലംഘിച്ചാണ് തടാഷ മിശ്രയുടെ നിയമനമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീഇമേജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷപൂർവ്വം കൊണ്ടാടി. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത് വലിയ ഭക്തജനപ്രവാഹത്തിനാണ്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. ആറന്മുളയിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്നു. ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.
4: 52 പള്ളിയോടക്കരക്കാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000-ലധികം പേർ ഭഗവാന്റെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. ക്ഷേത്രമുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പി. 11:30 തന്നെ പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ എത്തിത്തുടങ്ങിയിരുന്നു. ആദ്യമെത്തിയ മേലുകര പള്ളിയോടത്തെ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ വെറ്റിലയും പുകയിലയും നൽകി ചടങ്ങുകളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രമുറ്റത്ത് തെക്കുവശത്ത് സദ്യാലയത്തിൽ ഭക്തർക്കായി സമൂഹ സദ്യയും മറ്റ് 2 സദ്യാലയങ്ങളിലായി ക്ഷണിതാക്കൾക്കും സദ്യ നടന്നു.
0: വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ജർമ്മനിയെയും നേപ്പാളിനെയും തോൽപ്പിച്ച ഇന്ത്യൻ സീനിയർ ടീം റൌണ്ട് ഓഫ് 32-ലേക്ക് യോഗ്യത നേടി. ടൂർണമെന്റിൽ 6 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും ഉൾപ്പെടെ 37 മെഡലുകൾ കരസ്ഥമാക്കിയ ഇന്ത്യ നിലവിൽ 4-ാം സ്ഥാനത്താണ്. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ഫൈനലിൽ കടന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2-ാം സെമിയിൽ ടോസ് നേടിയ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റിംഗിനയച്ചു. ഇക്കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാവും. അടുത്തമാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഇ-ടെൻഡർ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കായി പ്രസാർഭാരതി.epROC.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടന്നു. കേന്ദ്ര ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ഫ്രഞ്ച് ബഹിരാകാശ മന്ത്രി ഫിലിപ്പ് ബാപ്റ്റിസ്റ്റും വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചർച്ച നടത്തിയത്. മനുഷ്യ ബഹിരാകാശ ദൌത്യം, ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള പങ്കാളിത്തം എന്നിവ ചർച്ചയായി. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള വജ്രവ്യാപാര പങ്കാളിത്തം 100 ആണ്ടുകൾ പഴക്കമുള്ളതും പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലുമാണ് പടുത്തുയർത്തിയിരിക്കുന്നതുമെന്നും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ. മുംബൈയിലെ ഭാരത് ഡയമണ്ട് ബോസിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം നിർദ്ദിഷ്ട ആകാശപാതയിൽ നിന്ന് താഴേക്ക് പതിച്ച് ഏതാനും യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പൈലറ്റ് ലഹരി മരുന്ന് ഉപയോഗിച്ചതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽബ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയെന്ന് ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800 കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷണം.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീലയും ബി വസന്തയും.

ചിത്രം ദത്തുപുത്രൻ, രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം ഗുരുവായൂർ കേശവൻ, രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസും പി ലീലയും ചേർന്നാണ്.

ചിത്രം ചമയം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും.

ഖദീജ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് യൂസഫ് അലി കേച്ചേരി. സംഗീതം MS ബാബുരാജ്. ആലാപനം KJ യേശുദാസ്.

വിവാഹിത എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ

അടുത്ത ഗാനം അരനാഴിക നേരം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ഫാദർ ആബേൽ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി ലീലയും പി മാധുരിയും ചേർന്നാണ്.

പി സുശീല ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം വാഴ്വേ മായം.

ഇനി അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസും പി ലീലയും സംഘവും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം മയിലാടും കുന്ന് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം

ഓമന എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം ഒരു സുന്ദരിയുടെ കഥ. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല.

ബയോസ്കോപ്പിലിനി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിനു വേണ്ടി എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി, വയലാർ രാമവർമ്മ ഗാനരചന നിർവഹിച്ച ഗാനം.

0: കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോയിൽ ഇനി കാർഷിക മേഖലാ വാർത്തകൾ കേൾക്കാം. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആന്റ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA ABM പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-2438-19 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ആലുവയുടെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ദ്വിദിന പരിശീലന പരിപാടി സെപ്റ്റംബർ 8-9 തീയതികളിൽ ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് നടത്തുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കർഷകർ സെപ്റ്റംബർ 5 മുമ്പായി 9495026103 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആന്റ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 1-4-2026 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ ബയോളജി ബോട്ടണി വിഷയങ്ങളോടെ +2 അല്ലെങ്കിൽ VHSC പാസ്സായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ ഈ കോഴ്സിനും ബാധകമാണ്. ഈ സർട്ടിഫൈഡ് കോഴ്സിൽ തൊഴിൽ സാധ്യതയുള്ള, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന, ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് എന്നിവയുടെ സാങ്കേതിക വിദ്യകളിലുള്ള പ്രായോഗിക പരിശീലനം നൽകുന്നു. ഒരു ബാച്ചിൽ 20 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഈ കോഴ്സിന് ഫീസ് 4500 രൂപയാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡോടുകൂടി 3 മാസത്തേക്ക് അപ്രന്റിഷിപ്പ് ട്രെയിനിങ്ങും നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9/9/2026 വൈകിട്ട് 4:30. തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ ലിസ്റ്റ് 15/9/2026 പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383-470-2 9383-470-2 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആന്റ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ ബയോളജി ബോട്ടണി വിഷയങ്ങളിൽ ഏതെങ്കിലും പഠിച്ച് +2 അല്ലെങ്കിൽ VHSC വിജയിച്ച 2026 ഏപ്രിൽ 1 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ കോഴ്സിനും ബാധകമാണ്. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റിഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ കണ്ടെത്തുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായകമായ പ്രായോഗിക പരിശീലനമാണ് കോഴ്സിലൂടെ നൽകുന്നത്. ഒരു ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4500 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റിഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റിഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1500 രൂപ സ്റ്റൈപ്പൻഡ് നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 9 വൈകിട്ട് 4:30 വരെ. തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി സെപ്റ്റംബർ 15, 2026. കൂടുതൽ വിവരങ്ങൾക്ക് 9383472 9 2 9 3 8 3 4 7 0 2 9 6 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: കരുണാസൈ റേഡിയോയിൽ ഇനി കരുണാസൈ വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും സെപ്റ്റംബർ 18 കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിൽ സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം കവി സമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിയിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, TJോസ്, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി, വെള്ളനാട്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ karunasai.tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ, വെള്ളനാട്, 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 88918849912 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസികാരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട്, 6955543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai.tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9061155919 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി @tvpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പരിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് നടി കൽപ്പനയുടെ വിശേഷങ്ങൾ കേൾക്കാം. ചിരിച്ചും ചിരിപ്പിച്ചും ജലപൗർണമിയായി ഹൃദയത്തിൽ സ്നേഹനിലാവിന്റെ നിർമ്മല കമ്പളം പുതപ്പിച്ചു പോയതെങ്ങുനീ കൽപ്പന. കണ്ണിലിപ്പോഴും നിൽക്കുന്നു നീ വിരിയിച്ച ചെന്താമര ചന്തങ്ങൾ. കൽപ്പന, മലയാളത്തിന്റെ അഭ്രപാളികളിൽ അക്ഷരത്തെറ്റില്ലാത്ത വിധം സ്വന്തം നാമധേയം അടയാളപ്പെടുത്തിയയാൾ. അനുകരിക്കാത്ത വിധം അന്യൂനവും സ്വതസിദ്ധവുമായ അഭിനയശൈലി, അതായിരുന്നു കൽപ്പനയുടെ കരുത്ത്. അഭിനയിച്ച് ഫലിപ്പിക്കാൻ വിഷമം ഹാസ്യമാണ്. ഹാസ്യം അഭിനയിക്കാൻ കഴിയുന്നവർ മികച്ച അഭിനേതാക്കളാണ്. അങ്ങനെ ഹാസ്യവും ശോകവും കരുണവുമെല്ലാം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ നടിയായിരുന്നു കൽപ്പന. മലയാളത്തിന്റെ പെൺചിരി, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സംസാരിച്ചുകൊണ്ടേയിരുന്ന നടി, തിരശീലയ്ക്കകത്തും പുറത്തും സംസാരിച്ചുകൊണ്ടേയിരുന്ന നടി കൽപ്പന. എല്ലാ കാര്യങ്ങളിലും സുവ്യക്തമായ അഭിപ്രായങ്ങളുള്ള, എന്തും വെട്ടിത്തുറന്നു പറയാൻ മടിയില്ലാത്ത വ്യക്തി കൽപ്പന.

മൂന്ന് പതിറ്റാണ്ടിലേറെ കാലത്തിനിടയിൽ നാലു ഭാഷകളിലായി 300-ലേറെ സിനിമകളിൽ കൽപ്പന അഭിനയിച്ചു. 1977 നാഗവള്ളി ആർഎസ് കുറുപ്പിന്റെ തിരക്കഥയിൽ വി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത വിടരുന്ന മുട്ടുകൾ എന്ന ചലച്ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് കൽപ്പനയുടെ അരങ്ങേറ്റം. എം ടിയുടെ മഞ്ഞ ചലച്ചിത്രമായപ്പോൾ അതിൽ നായികയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് കൽപ്പനയായിരുന്നു. ജി അരവിന്ദൻ സംവിധാനം ചെയ്ത പോക്കുവെയിലിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ നായികയായി എത്തിയത് കൽപ്പനയായിരുന്നു. ഭാഗ്യരാജിന്റെ ചിന്നവീട് എന്ന ചിത്രത്തിലെ നായികാസ്ഥാനം തമിഴിൽ നായികാ പദവി കൽപ്പനയ്ക്ക് നേടിക്കൊടുത്തു. എന്നാൽ നായിക എന്ന നിലയിൽ നിന്നും ഹാസ്യതാരം എന്ന പദവിയിലേക്ക് എത്തുക എന്നതായിരുന്നു കൽപ്പനയുടെ ചലച്ചിത്ര നിയോഗം. കെ ജി ജോർജിന്റെ പഞ്ചവടിപ്പാലം, കമൽ സംവിധാനം ചെയ്ത പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്നിവയിൽ കൽപ്പനയുടെ ഹാസ്യം തനതു മാനം തേടുകയായിരുന്നു. കൊച്ചുകൊച്ചു വേഷങ്ങളുടെ മാസ്മരിക നിമിഷങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പ്രപഞ്ചം തന്നെ വെട്ടിപ്പിടിക്കുന്ന അഭിനയ ശൈലി നേരിട്ട് മലയാളി ഹൃദയങ്ങളുടെ ഇഷ്ടത്തൊഴിയാക്കി കൽപ്പനയെ മാറ്റി. എം പി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത ശയനം എന്ന ചിത്രത്തിൽ അഭിനയ മികവിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് കൽപ്പനയെ കൊണ്ടുചെന്നെത്തിച്ചു.

0: കിട്ടിയ ഇത്തിരി വട്ടത്തിനകത്ത് സ്വന്തം ഊർജപ്രസരണത്താൽ കൽപ്പന തിളക്കമുള്ളതാക്കിയ കൊച്ചു കൊച്ചു വേഷങ്ങൾ നിരവധിയാണ്. എങ്കിലും തന്റെ കരിയറിലെ അവസാന ലാപ്പോട്ടം മികച്ച വേഷങ്ങൾ കൊണ്ട് അവർ അവിസ്മരണീയമാക്കി. പകൽ നക്ഷത്രങ്ങളിലെ അഭിസാരിക, കേരള കഫേയിലെ ബ്രിഡ്ജിലെ ഭാര്യ, സോൾട്ട് ആൻഡ് പെപ്പറിലെ മേരി, ബാംഗ്ലൂർ ഡേയ്സിലെ അമ്മ, ഡോൾഫിൻസിലെ കൊച്ചുവാവ, ചാർലിയിലെ യൂൻ മേരി എന്ന് തുടങ്ങി എത്രയോ കഥാപാത്രങ്ങൾ. കരകാണാത്ത കടൽ മധ്യത്തിൽ പൊടുന്നനെ അപ്രത്യക്ഷമാകുന്ന കഥാപാത്രമാണ് യൂൻമേരി. കൽപ്പനയും ഏതാണ്ടങ്ങനെ മലയാളിയുടെ ദൃശ്യസാഗരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണുണ്ടായത്. പകരം വയ്ക്കാനാവാത്തത്ര ഉയരത്തിലുള്ള അപാരമായ അഭിനയശേഷിയുള്ള ഒരു പ്രതിഭയായി ഓരോ പ്രേക്ഷകനും തിരിച്ചറിയപ്പെടുന്ന മുഹൂർത്തത്തിൽ തന്നെ മരണമെത്തിപ്പിടിക്കുന്ന കൽപ്പനയുടെ അവസാന വേഷം അഭിനയവും ജീവിതവും ഒന്നിപ്പിക്കുന്ന അസാധാരണ നിയോഗമായി
1: മനസ്സിലാക്കാനാവും. അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിച്ചിരുതേ. തലനര കയറിയ വഴിയവരടുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു വിരുതിരു തറുതല പറയരു കടലിനു മുതിരരുതേ. തലനര കയറിയ വഴിയവരടുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു വിരുതിരു തറുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിച്ചിരുതേ.

ബാലതാരമായി അഭിനയിച്ച രണ്ടു മൂന്ന് സിനിമകൾ വിട്ടാൽ നായികയായി കൽപ്പനയുടെ അരങ്ങേറ്റം ചലച്ചിത്ര പ്രതിഭയായ ജി അരവിന്ദന്റെ പോക്കുവേയില്ലായിരുന്നു. യുവകവിയായ ബാലുവിന്റെ പെൺസുഹൃത്തായ നിഷ എന്ന കഥാപാത്രം. അയാളുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നിറച്ചുകൊണ്ട് കടന്നുവരുന്നവളാണ് നിഷ. പക്ഷേ അയാളെ നിഷ്കരണം ഉപേക്ഷിച്ച് അവൾ അച്ഛനോടൊപ്പം ബാംഗ്ലൂരിൽ പോവുകയാണ്. ആഖ്യാനത്തിൽ അതിസങ്കീർണമായ ചിത്രമായിരുന്നു പോക്കുവെയിൽ. ദാർശനികവും മനഃശാസ്ത്രപരവുമായ ഉള്ളടക്കം. അങ്ങനെയൊരു ചലച്ചിത്രത്തിൽ അതിസൂക്ഷ്മതലത്തിൽ ഭാവപകർച്ച പകരാൻ കൽപ്പനയ്ക്ക് കഴിഞ്ഞു. എം എം സുകുമാരൻ നായരുടെ ശയനം എന്ന ചലച്ചിത്രം ബാബു ആന്റണി അവതരിപ്പിക്കുന്ന നായക കഥാപാത്രത്തിന്റെ രണ്ടു ഭാര്യമാരിലൊരാളായിട്ടായിരുന്നു കൽപ്പനയുടെ കഥാപാത്രം എത്തിയത്. ജീവിച്ചിരിക്കെ ചട്ടമ്പിയായൊരാൾ മരിച്ച ശേഷം അയാളുടെ ജഡം ദ്രവിക്കാതിരിക്കുന്നതും ആളുകൾ അയാളെ പുണ്യവാളനായി കരുതുകയും ചെയ്യുന്ന അപൂർവമായ ഒരു കഥയായിരുന്നു അത്. അതിൽ കൽപ്പന പുലർത്തിയ കൈയടക്കം അത്യാശ്ചര്യകരമാണ്.

കമൽഹാസൻ നായകനായ സതി ലീലാവതി, രമേശ് അരവിന്ദും ഹീരയും നായികാ നായകന്മാരായി അഭിനയിച്ച ഈ സിനിമയിൽ കമൽ ഉപകഥാപാത്രമായി വന്ന് നായകത്വത്തിലേക്ക് വളരുന്ന വേഷമാണ് അഭിനയിച്ചത്. സുന്ദരിയായ കാമുകി ഹീരയെ തേടിപ്പോകുന്ന രമേശ് അരവിന്ദന്റെ യഥാർത്ഥത്തിലുള്ള ഭാര്യ ലീലാവതിയായിട്ടാണ് കൽപ്പന പ്രത്യക്ഷപ്പെട്ടത്. ചെറുപ്പക്കാരനായ നായകന്റെ സങ്കല്പത്തിനൊത്തു വരാത്ത നാട്ടുമ്പുറത്തുകാരിയായ ഒരു പാവം വീട്ടമ്മയായ ലീലാവതി മറ്റേതൊരു നടിയായാലും കേവലമൊരു ഹാസ്യവേഷമായി തീർന്നേക്കാവുന്ന കഥാപാത്രം, പക്ഷേ ആ സിനിമയുടെ മുഴുവൻ അച്ചാണിയായി തീരുന്നത് കൽപ്പനയാണ്. അതുപോലെ രഞ്ജിത്തൊരുക്കിയ കേരള കഫി എന്ന ചിത്രദശകം, അതിൽ ഉണ്ണിയാറിന്റെ രചനയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ബ്രിഡ്ജ് എന്ന ചിത്രം, അതിൽ കൽപ്പന ചെയ്ത വേഷം യഥാർത്ഥമായ പാരാമീറ്ററുകളിലൂടെയാണ് സർഗമാപിനി വെച്ച് അളന്നിരുന്നതെങ്കിൽ കൃത്യമായും പുരസ്കാരലബ്ധിക്ക് അർഹമായ കഥാപാത്രം. ദാരിദ്ര്യത്തിന്റെ ശാപത്തിൽ അന്ധയായ അമ്മയ്ക്കും ഭാര്യയ്ക്കുമിടയിൽപ്പെട്ട് നിർണായകമായ ജീവിതസന്ധിക്കൊടുവിൽ പെറ്റമ്മയെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന നായകന്റെ ദുര്യോഗമായിരുന്നു ആ ചലച്ചിത്രത്തിന്റെ ഉള്ളടക്കം. സ്വാഭാവികമായി പ്രേക്ഷകരുടെ വെറുപ്പും വിദ്വേഷവും ശാപവും ഏറ്റുവാങ്ങേണ്ടി വരുന്ന കഥാപാത്രം. പക്ഷേ കൽപ്പനയുടെ ആ മരുമകൾ വേഷം പ്രേക്ഷകാനുകമ്പ ഒരളവെങ്കിലും നേടുന്നതിൽ വിജയിച്ചുവെങ്കിൽ അതിനു കാരണം ആ കഥാപാത്രത്തിന്റെ ദൈന്യം, നിസ്സഹായത എന്നിവ അക്ഷരത്തെറ്റില്ലാതെ മുഖത്തും ശരീരത്തിലും ആവാഹിക്കാനായതുകൊണ്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഹാസ്യനടിയെന്ന ഒരൊറ്റ ലേബലിൽ മാത്രം ആരെങ്കിലും കൽപ്പനയെ കാണുന്നുവെങ്കിൽ അതിന് കാരണം അവർ ബ്രിഡ്ജ്, സതിലീലാവതി, തനിച്ചല്ല ഞാൻ എന്നീ ചലച്ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് അവർക്ക് നേടിക്കൊടുത്തത് തനിച്ചല്ല ഞാൻ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ്. റസിയ എന്ന വേഷം. യഥാർത്ഥ ജീവിതത്തെ അതിജീവിച്ച് നിർമ്മിച്ച ചിത്രത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനിതയായത്. ലക്ഷ്മിയമ്മ എന്നൊരു ബ്രാഹ്മണ സ്ത്രീയും റസിയ എന്ന മുസ്ലിം സ്ത്രീയും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിന്റെ കരളലിയിക്കുന്ന കഥ പറഞ്ഞ തനിച്ചല്ല ഞാൻ എന്നതിൽ കൽപ്പന ശരിക്കും റസിയയായി. KPSC ലളിത, ലക്ഷ്മിയമ്മയും.

അസാമാന്യ അഭിനയശേഷിയുള്ള നടിയായിരുന്നു കൽപ്പന. പക്ഷേ അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ അവരെ തേടി എത്തിയില്ല എന്ന് വേണം പറയാൻ. സീരിയസായ വേഷങ്ങൾ അനായാസേന ചെയ്യാനാവുമെന്ന് ശൈനം എന്ന ചിത്രത്തിലൂടെ അവർ തെളിയിച്ചു. കിട്ടിയ കഥാപാത്രങ്ങളെയെല്ലാം മികവോടെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. തുല്യം നിർത്താൻ മറ്റൊരാളില്ലാത്ത അതുല്യ പ്രതിഭയായി കൽപ്പനയെ കലാലോകം വിലയിരുത്തി. അപാരമായ നർമ്മബോധമായിരുന്നു കൽപ്പനയുടെ വ്യക്തിത്വത്തിലെ ഏറ്റവും വലിയ സവിശേഷത. സന്ദർഭം ഏതുമായിക്കോട്ടെ, അതിൽ ചിരിയുടെ ഒരു അംശം ചൂണ്ടിക്കാട്ടാൻ കൽപ്പനയ്ക്ക് കഴിഞ്ഞു. പ്രതിഭയുടെ ഒരു വെയിൽവട്ടം, അതിന് പരന്നൊഴുകാൻ ആവശ്യമായ ഒരു തിരുമുറ്റം അത്രയ്ക്കങ്ങ് ഒരുക്കിക്കൊടുക്കാൻ മലയാള ചലച്ചിത്ര ലോകത്തിന് സാധിച്ചില്ല തന്നെ. അതൊരു കുറ്റബോധം കൊണ്ട് തീർക്കാനുമാവില്ല.

ശിവൻ സംവിധാനം ചെയ്ത യാഗം, എൻ മോഹനന്റെ കത്താത്ത കാർത്തിക വിളക്ക് എന്ന ചെറുകഥയെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ്. ബാബു നമ്പൂതിരിയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മലയാള ചലച്ചിത്രത്തിനുള്ള ആ വർഷത്തെ ദേശീയ പുരസ്കാരം യാഗം നേടി. ചിത്രത്തിൽ നായികാ പ്രാധാന്യമുള്ള കണ്ണമ്മ എന്ന കഥാപാത്രമായാണ് കൽപ്പന അരങ്ങേറിയത്. കൽപ്പനയുടെ അമ്മ വിജയലക്ഷ്മിയായിരുന്നു ആ ചിത്രത്തിൽ കണ്ണമ്മയുടെ അമ്മയായി വേഷമിട്ടത്. ഒളിവിൽ താമസിക്കുന്ന ഒരു നക്സലേറ്റുമായുള്ള ബന്ധത്തിന്റെ കഥ പറയുന്ന യാഗം എന്ന ചിത്രം സംവേദനക്ഷമതയുള്ള, പ്രേക്ഷകരുടെ പ്രശംസ ഏറെ പിടിച്ചുപറ്റിയ ചിത്രമാണ്. എന്നാൽ ജനകീയ പ്രശംസ പിടിച്ചുപറ്റിയ കഥാപാത്രങ്ങൾ ഡോക്ടർ പശുപതിയിലെ യു ഡി സി കുമാരി, കാവടിയാട്ടത്തിലെ ഡോളി, പൈ ബ്രദേഴ്സിലെ കോമളം, ഇൻസ്പെക്ടർ ബൽറാം ഇഷ്ടം എന്നിവയിലെ വനിതാ പോലീസ്, പുന്നാരത്തിലെ വനിതാ ഓട്ടോ ഡ്രൈവർ എന്നിവയൊക്കെയാണ്. ഇഷ്ടം എന്ന ചിത്രത്തിലെ സാറാമ്മയും ഇൻസ്പെക്ടർ ബൽറാമിലെ ദാക്ഷായണിയും ഇന്ത്യൻ റുപ്പിയിൽ തിലകൻ അഭിനയിച്ച കഥാപാത്രത്തിന്റെ മകളും കൽപ്പനയായിരുന്നു.

സംസാരിച്ചും നടിച്ചും മലയാളിയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ചിലവേള കരയിപ്പിച്ചും കടന്നുപോയ കൽപ്പന എന്ന പ്രതിഭാശാലി. കൽപ്പന ഒരു അഭിനേത്രി മാത്രമായിരുന്നില്ല, തികഞ്ഞ മനുഷ്യസ്നേഹിയുമായിരുന്നു. നിഷ്കളങ്കമായി അവർ ചിരിച്ചു. കാപട്യത്തിന്റെ പൊട്ടോ പൊടിയോ ആ ചിരിയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്കൊപ്പം നമുക്കും ചിരിക്കാനായത്. ഹൃദയത്തിൽ സംഗീതമുള്ള കളഹംസം, അത് ചലച്ചിത്രത്തിന്റെ മൃണ്മയ തടാകത്തിൽ കുറച്ചുനാൾ നീന്തി സരോവര തീരത്ത് നിന്ന് ചിറകുകൾ ഉണക്കി. പിന്നെ അത് ആരോടും യാത്ര പറയാതെ എങ്ങോ പറന്നുപോയി. അപ്രതീക്ഷിതമായി എവിടെ നിന്നെന്നറിയാതെ വന്ന ഒരു കാറ്റിലണഞ്ഞുപോയ തിരുനാളം പോലെയായിരുന്നു കൽപ്പന. അകാലത്തിൽ അപ്രത്യക്ഷമായെങ്കിലും അതുവരെ തിരശീലയിൽ പകർന്നതെല്ലാം നക്ഷത്രങ്ങളായിരുന്നു, ശുക്രനക്ഷത്രങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖതമി രാത്രിയിലേക്ക് സ്വാഗതം. ഒരിക്കൽ മരം കൊച്ചുന്ന തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ തെരുവിനരികിലുള്ള ഒരു ചെരുപ്പ് കടയിലേക്ക് കണ്ണും നട്ട് ഒരു ബാലൻ വിറച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു. ആകെ വിറയാർന്ന് നിൽക്കുന്ന അവൻ്റെ ദയനീയത കണ്ട് അതുവഴി പോയ ഒരു സ്ത്രീ അവൻ്റെ അരികിൽ വന്ന് എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്, അവർക്കൊട്ടും സുഖമില്ല, എന്തെങ്കിലും വാങ്ങണം. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ എനിക്കൊരു ജോഡി ചെരുപ്പ് തരണേയെന്ന്, അല്ലെങ്കിൽ ഞാൻ വിറച്ച് ചത്തുപോകും. എൻ്റെ കയ്യിലാണെങ്കിൽ അമ്മയ്ക്ക് ആഹാരം വാങ്ങാനുള്ള കാശ് മാത്രമാണുള്ളത്, നീ എന്തെങ്കിലും കഴിച്ചോ. ഇല്ലെന്നവൻ പറഞ്ഞപ്പോൾ അവർ ബാഗിൽ നിന്നും അവർ ഉച്ചത്തേക്ക് കരുതി വെച്ച ഭക്ഷണം എടുത്തു കൊടുത്തു. എന്നിട്ട് അവനെയും കൊണ്ട് കടയ്ക്കകത്ത് കയറി കടക്കാരനോട് വെള്ളവും ടവലും ആവശ്യപ്പെട്ടു. അവർ അവൻ്റെ കാലുകൾ തുടച്ചു വൃത്തിയാക്കി സോക്സുകൾ ഇട്ടുകൊടുത്തു. തണുത്തു മരവിച്ചിരുന്ന കാലുകളിൽ പാകമായ ഷൂസും വാങ്ങിയിട്ടുകൊടുത്തു. തണുപ്പൊക്കെ മാറിയില്ലേ, ഇനി വേഗം അമ്മയ്ക്ക് ആഹാരം വാങ്ങിക്കൊണ്ട് കൊടുക്ക, സ്നേഹപൂർവം അവൻ്റെ ശിരസിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. മുഖം തെളിഞ്ഞ് സന്തോഷത്തോടെ ഇരുന്ന അവനോട് യാത്ര പറഞ്ഞ് അവർ പോകാനൊരുങ്ങിയപ്പോൾ അവൻ അവരുടെ കൈപിടിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ ഭാര്യയാണോ? അപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

നോക്കൂ, ഇങ്ങനെ എവിടെയെല്ലാം ചെറുതും വലുതുമായ കാരുണ്യത്തിൻ്റെ നനുത്ത സ്പർശങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതൊന്നും കാണാതെ, അതൊന്നും അറിയാതെ ചുമ്മാ ഇരുന്ന് നെഗറ്റീവ് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. മാലിന്യം മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ വിഷം ഛർദ്ദിച്ച് ഛർദ്ദിച്ച് രസിക്കുന്ന നിരർത്ഥകരായ ചിലരുണ്ട്. അവർക്കൊരിക്കലും ഒരു നന്മയും ഒരിടത്തും കാണാനാവില്ല. അഥവാ എന്തെങ്കിലും നന്മ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരതിനെ വിമർശിക്കും, കുറ്റപ്പെടുത്തും. കാഴ്ചയില്ലാത്ത കുട്ടികളെ സംരക്ഷിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ജോലിയെടുത്താണ് അവരെ സംരക്ഷിച്ചിരുന്നത്. സുഹൃത്തുക്കളും അതിന് സഹായിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഇഷ്ടപ്പെടാതിരുന്ന ഒരാൾ അയാൾക്കെതിരെ അപവാദം പറഞ്ഞു പരത്തുകയും അയാൾ സംരക്ഷിക്കുന്ന കുട്ടികളെല്ലാം കാഴ്ചയുള്ളവരാണെന്നും പറഞ്ഞു പരത്തി. എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ് ബയാസ് എന്ന മനോവൈകല്യമാണിത്. വലിയ പേരാണല്ലേ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം, എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ്സ് ബയാസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ വൈകല്യത്തിൻ്റെ തോത് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ്സ് ബയാസ് എന്ന മനോവൈകല്യം കൂടിയാൽ ശേഷിക്കുന്ന നന്മയുടെ വേരുകൂടി ഇല്ലാതായി പോവുകയുള്ളൂ. ആർ കെ നാരായൺ എഴുതിയ സ്വീറ്റ്സ് ഫോർ ഏഞ്ചൽസ് എന്ന കഥയിലെ ഒരു കഥാപാത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഇനി ഞാൻ കുട്ടികളെ സ്നേഹിക്കുകയേയില്ല. അത്തരത്തിൽ ഒരനുഭവം ആ കഥാപാത്രത്തിന് സമൂഹത്തിൻ്റെ ചിലയിടങ്ങളിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് അയാൾക്കങ്ങനെ പറയേണ്ടതായി വന്നത്. ഒരു പാട്ട് കേട്ടാലോ?

ഓ, ഇവിടെ എന്തു ചെയ്തിട്ടെന്താ? എന്തു നല്ല കാര്യം ചെയ്താലും കുറ്റമാണ്, കുറ്റപ്പെടുത്തലാണ് എന്ന ചിന്ത ആളുകളെ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നന്മയുടെ ഇലകൾ വാടിപ്പോകും. ഒരു സിനിമയിൽ കേട്ടതുപോലെ എന്തെങ്കിലും നല്ലതു ചെയ്യണമെങ്കിൽ മുഖംമൂടി അണിയണം എന്ന അവസ്ഥയാണ്. ഓർക്കുക, എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ്സ് ബയാസ് ഒരു വൈകല്യമാണ്, മാനസിക വൈകല്യം. തനിക്ക് കഴിയാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴുള്ള അമർഷം, ഒരു കോഗ്നിറ്റീവ് ബയാസാണിത്. കഷ്ടമാണ്, അല്ലാതെ എന്തു പറയാൻ. ഒരു പാട്ട് കേട്ടാലോ?

ദൈവം എന്നത് മഹത്തായൊരു സങ്കല്പമാണ്. മനസ്സിൽ കാലുഷ്യമില്ലാത്ത, കലാപമില്ലാത്ത, മാത്സര്യമില്ലാത്ത മനുഷ്യന് ഒരു പേരിടാമെങ്കിൽ അതാണ് ദൈവം. എങ്കിൽ നമുക്ക് ചുറ്റും ധാരാളം ദൈവങ്ങളുണ്ട്. നന്മയുടെ ഉറവ പറ്റാത്ത എത്രയോ പേർ. ഒന്നിനും വേണ്ടിയല്ലാതെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യും. അവരുടെ കൈപിടിച്ച് മുഖത്തു നോക്കി ആളുകൾ ഇപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ദൈവമല്ലേ എന്ന്. ഓർക്കുക, ആകാശത്തിൻ്റെ അപാരതകളിലോ ഭൂമിയുടെ അഗാധതകളിലോ അല്ല ദൈവം. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. നല്ല മനുഷ്യർ, അവരാണ് ദൈവം. കാരുണ്യത്തിൻ്റെ പര്യായം, സ്നേഹത്തിൻ്റെ ഇളം നിലാവ് അങ്ങിങ്ങ് അതിവിടെ പ്രസരിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ ഈ സമൂഹം എങ്ങനെ നിലനിൽക്കും എന്ന് നമുക്ക് സ്വയം ചോദിക്കേണ്ടി വരും. ഒരു പാട്ട് കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒരാളിൽ ദൈവത്വം ആരെങ്കിലും ആരോപിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അയാൾ അത്രയും നല്ല കാര്യം അവരോട് ചെയ്തതുകൊണ്ടാണ്. പണ്ടൊക്കെ ആളുകൾ നിങ്ങൾ ഞങ്ങളുടെ ദൈവമാണെന്ന് മുഖത്തു നോക്കി പറഞ്ഞിരുന്നത് ഡോക്ടർമാരോടാണ്. പ്രാണൻ പോകാതെ പരമാവധി ശ്രമിച്ച് രക്ഷപ്പെടുത്തിയ ആൾ ദൈവമാണെന്ന് ആളുകൾ പറഞ്ഞിരുന്നു. ദൈവം എന്നത് വേറെ എവിടെയോ ആണെന്നും വേറെ ആരോ ആണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആളിനെ ദൈവമാക്കുന്ന കാര്യത്തെ എതിർക്കും. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് മതം പറയുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. അങ്ങനെ അല്ല എന്ന് നിങ്ങളോട് യുക്തിയുക്തം പറയേണ്ടിയിരിക്കുന്നു. കരുണയുള്ള മനുഷ്യന്റെ മറ്റൊരു പേരാണ് ദൈവം. നേരത്തെ പറഞ്ഞില്ലേ, കൗടില്യമില്ലാത്ത, മാത്സര്യമില്ലാത്ത, ക്രുദ്ധതകളില്ലാത്ത മനുഷ്യന് ഒരു പേരിടാമെങ്കിൽ അതാണ് ദൈവമെന്ന്. ഒരു പാട്ട് കേട്ടാലോ?

നന്മയുള്ള 100,000 പേരെ പരിചയമുണ്ട്. കോഴിക്കോട് മീൻചന്ത മുതൽ മാനാഞ്ചിറ റോഡരികു മുഴുവൻ മരം വച്ച് പിടിപ്പിച്ച ഒരു മാഷുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് വിരമിച്ചപ്പോൾ ശില്പം നിർമ്മിച്ച് ഗുരുദക്ഷിണ നൽകിയ വിദ്യാർത്ഥികൾ. താമരശ്ശേരി ചുരത്ത് നിന്ന് കാടുകളിലേക്ക് ചാണകം പൊതിഞ്ഞ വിത്തുകളെറിയാൻ പറഞ്ഞിരുന്ന ശോഭീന്ദ്രൻ മാഷ്, പച്ചമനുഷ്യൻ, നന്മയുടെ പ്രതീകമായി പ്രകൃതിയെ കണ്ട ആൾ, ദൈവമാണ്. ആദിവാസി ക്ഷേമത്തിന് നാടൊട്ടുക്ക് നട്ടുച്ചയെന്നും നട്ടപ്പാതിരയെന്നുമില്ലാതെ ഓടി നടക്കുന്ന ദയാബായി, ദൈവമാണ്. മനുഷ്യനെ ദൈവമാകാൻ കഴിയും. മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും സമവാക്യമാണത്. ഒരു പാട്ട് കേട്ടാലോ?

ആളുകൾക്കേ ദൈവമാകാൻ കഴിയൂ. പക്ഷേ ദൈവമാണെന്ന് പറഞ്ഞ് ആളുകളെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. പ്രസംഗവേദിയിൽ എണീറ്റു നിന്നു പ്രസിദ്ധനാമ സന്യാസി, വിശപ്പ് വന്നാൽ നാമം ചൊല്ലാൻ ഉറച്ചു ചൊല്ലി സന്യാസി എന്ന് തുടങ്ങുന്ന സന്യാസി എന്ന ഒരു കവിത വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട്. പ്രസംഗം കഴിഞ്ഞ് ആളുകളോട് സംഭാവന ചോദിക്കുന്ന സന്യാസിയാണ് അതിലെ വിഷയം. അത്തരം സന്യാസികളെക്കുറിച്ചോ അത്തരം ദൈവങ്ങളെക്കുറിച്ചോ അല്ല ഈ പറയുന്നത്. മനസ്സിൽ കരുണയുള്ള, നേരത്തെ പറഞ്ഞില്ലേ ഇനി വീട്ടിൽ പോയി അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കെന്ന് പറഞ്ഞ് അവൻ്റെ ശിരസിൽ തലോടി ഇറങ്ങുമ്പോൾ അവരുടെ കൈപിടിച്ച് അവൻ അറിയാതെ ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ ഭാര്യയാണോ എന്ന്. മനസ്സിൽ നന്മ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ കണ്ണുകളിലൂടെ വൈകല്യങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുന്നവർക്ക് അത് മനസ്സിലായി എന്ന് വരില്ല. അവർ കുറ്റപ്പെടുത്തും, പരിഹസിക്കും, ഒറ്റപ്പെടുത്തും, വിമർശിക്കും. കാരണം അവർക്ക് മനോവൈകല്യമുണ്ട്. എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ് ബയാസ്, അതൊരു മനോവൈകല്യമാണ്. പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും അത്തരം മനോവൈകല്യങ്ങൾ അനുവദിച്ചുകൂടെ തന്നെ. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങണം, ഉന്മേഷത്തോടെ ഉണരണം. ഒരുപാട് കാര്യങ്ങൾ ക്രിയാത്മകമായി ചെയ്യേണ്ടതുണ്ട്. അതിന് വിശ്രമം ആവശ്യമാണ്. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, മധുജൻ.